ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 4, മലയാള വർഷം 1201, ഇടവം 11, 2026 മെയ് 25 തിങ്കളാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 48 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ജയകുമാർ രാമകൃഷ്ണൻ.
1: ആരോഗ്യകരമായ ജീവിതത്തിന് സുഹൃത് ബന്ധങ്ങൾ അത്യാവശ്യമാണ്. നമുക്കിടയിൽ സുഹൃത്തുക്കൾ ഇല്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. സൗഹൃദം എത്രത്തോളം ആഴത്തിലാണ് എന്നതിൽ മാത്രമാണ് വ്യത്യാസം. വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെയാണ് നാം ഇന്ന് സൗഹൃദം എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ നല്ല ഹൃദയമുള്ളയാളുടെ ഭാവമാണ് സൗഹൃദം, അയാളാണ് സുഹൃത്ത്. നല്ല ഹൃദയമുണ്ടോ എന്ന് മറ്റൊരാളെ പരിശോധിക്കുന്നതിനേക്കാൾ നല്ലതും എളുപ്പവും നല്ല ഹൃദയമുണ്ടോ എന്ന് സ്വയം പരിശോധിക്കലാണ്. ഹൃദയം ഗുണദോഷങ്ങളെ ഒരുപോലെ സ്വീകരിക്കുന്നു. ഇതിൽ ഏതാണ് ഉൾക്കൊള്ളേണ്ടത്, ഏതാണ് തള്ളിക്കളയേണ്ടത് എന്ന കാര്യം തീരുമാനിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ചുരുക്കത്തിൽ, നല്ലൊരു ഹൃദയമുണ്ടാവുക അഥവാ സദ്ഗുണശീലമാണ് ഒരു സുഹൃത്തിൻ്റെ യഥാർത്ഥ ലക്ഷണം. നമ്മളെല്ലാവരും ശുഭകാംക്ഷികളാണ്. നല്ല ചിന്തകൾ, നല്ല പ്രവർത്തികൾ, നല്ല അന്തരീക്ഷം, അങ്ങനെ പലതും. പക്ഷേ ലോകം ഒരിക്കലും ആർക്കും നല്ലതു മാത്രമായി നൽകുന്നില്ല. എന്നാൽ വ്യക്തിക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നല്ലതു മാത്രം തിരഞ്ഞെടുക്കുന്നയാൾ നല്ലയാളായി മാറുന്നു. അങ്ങനെ ഒരു വ്യക്തിയിൽ സൗഹൃദഭാവം വിടരാൻ തുടങ്ങുമ്പോഴാണ് നല്ല സുഹൃത്തുക്കളും നമ്മളിലേക്ക് വരിക. ഞാൻ മോശമായിരിക്കെ എനിക്ക് നല്ലത് ലഭിക്കുകയില്ല എന്നതാണ് സിദ്ധാന്തം. ജീവിതത്തിൽ സുഹൃത്ത് എന്നത് മിക്കവാറും പ്രതിസന്ധികളിൽ നമ്മെ സഹായിക്കുന്നവരെ സൂചിപ്പിക്കുന്ന പദമാണ്. എന്നാൽ സുഹൃദ്ഭാവം വ്യക്തിയിൽ വിടരുന്നതോടെ അതിൻ്റെ പരിമളം പടരുന്നു, അത് അപരിമിതവുമാകുന്നു. അതിൽ മനുഷ്യമൃഗാദികളുടെ പേരിലുള്ള വേർതിരിവ് പോലും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ സുഹൃദം സർവഭൂതാനാം എന്നു പ്രസ്താവിച്ചത്. അതായത്, ഞാൻ സർവഭൂതങ്ങളുടെയും സുഹൃത്താണ് എന്ന്. ജലത്തിൻ്റെ അടിസ്ഥാന ഘടകം ഹൈഡ്രജനും ഓക്സിജനും എന്നതുപോലെ ലോകത്തിലെ സർവചരാചരങ്ങളുടെയും അടിസ്ഥാന ഘടകം അഞ്ചാണ്. അതിൻ്റെ വിവിധ ശ്രേണികളിലുള്ള മിശ്രണങ്ങളത്രേ ഈ പ്രപഞ്ചമത്രയും. അപ്പോൾ സർവഭൂതങ്ങളുടെയും എന്നുവച്ചാൽ ജീവിത സത്യത്തിൻ്റെ അടിസ്ഥാന ശിലകളെ അറിഞ്ഞ് സാക്ഷാത്കരിച്ചവൻ എന്നർത്ഥം. ചുരുക്കത്തിൽ, സ്വജീവിതത്തിലുള്ള സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട് ബോധ്യപ്പെട്ട് പരിഹരിച്ച ഒരാളിലാണ് പൂർണ്ണ സുഹൃദ്ഭാവം വിടർന്നിട്ടുള്ളത്. അദ്ദേഹം സർവത്തിനും സുഹൃത്താണ്. സർവതും അദ്ദേഹത്തോടും സൗഹാർദ്ദം പ്രകടിപ്പിക്കുന്നു. ഇന്നത്തെ പരിമിതമായ സുഹൃദ്ഭാവങ്ങൾ ആ അപരിമിതമായ വികാസത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. നമ്മുടെ ചുറ്റും കാണുന്ന മനുഷ്യ മൃഗ പക്ഷി വൃക്ഷലതാദികളോടുള്ള സഹാനുഭൂതിപരമായ മാനസിക ഭാവനയാണ് ഇതിൻ്റെ പ്രായോഗിക വശം. ഇത് ബോധ്യപ്പെട്ട് വികസിപ്പിക്കാത്ത പക്ഷം നമ്മുടെ തന്നെ വളർച്ച തടസ്സപ്പെടുന്നു. സർവ്വതിനെയും പഴിക്കുന്ന ശപിക്കുന്ന ഏതൊരാൾക്കാണ് മനസുഖമുണ്ടാവുക? ഒരാളെ ചെളിവാരി എറിയുമ്പോൾ നമ്മുടെ കൈകളിൽ ആദ്യം ചെളി പറ്റുന്നു. മറ്റൊരാളിൽ പുഷ്പവൃഷ്ടി നടത്തുമ്പോൾ നമ്മുടെ കൈകളിൽ പരിമളം പുരളുന്നു. സൗഹൃദഭാവം സർവ്വതിനോടും ആവശ്യമാണ്. കാരണം അത് വ്യക്തിയുടെ മാനസിക ശാരീരിക ബൗദ്ധിക വളർച്ചയ്ക്ക് ഉത്തമ വളമായി പരിണമിക്കുന്നു.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. അവതരിപ്പിച്ചത് ജയകുമാർ രാമകൃഷ്ണൻ.

0: 6 മണി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കാം
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ബാലാമണി അമ്മയുടെ കവിത വിജയമാല്യം പാരായണം ചെയ്യുന്നത് ഐവർകാല സുരേഷ് കുമാർ.

0: and the last date for obtaining scanned photocopies of answer books for class 12 board examination by one more day until today. CBSE said that the decision was taken to provide adequate time to students for submitting requests. The National Testing Agency, NTA, has postponed the Common University Entrance Test Undergraduate CUET 2026 examinations scheduled for 28th of this month. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, തിരുവമ്പാവൈ, എം എൽ വസന്തകുമാരി ആലപിച്ചത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ, സൈമർ, ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ഹരിതം. 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, എം ജി റോഡ് തൃശൂർ, ജാഗ്രത. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാം, ഡോക്ടർ കെ കെ പുരുഷോത്തമൻ സംസാരിക്കുന്നു. 7:15 റേഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ് തൃശൂർ, കാവ്യാഞ്ജലി. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കാവിലെ പാട്ട് എന്ന കവിത ആലാപനം, ജ്യോതിഭായ് പരിയാടത്ത്. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി, സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ് തൃശൂർ, ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 വൈകിട്ട് 4:45 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം, ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം, ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, കാഴ്ച. കണ്ണുകളിലെ വരൾച്ച, ഡോക്ടർ മിനു ദത്തുമായി വൈ എസ് പൗർണമി സംസാരിക്കുന്നു, രണ്ടാം ഭാഗം. 9:30 മഹിത വർമ്മ പാടിയ കൃതികൾ, എം രതീഷ് വയലിൻ, എം സുരേഷ് കുമാർ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 തോറ്റം പാട്ട്, എലവഞ്ചേരി രാജനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, പെറ്റ് സ്കാൻ, ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 സ്മൃതി ലഹരി, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർ നാടകം. ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം, 28th ഭാഗം. നാടകാവിഷ്കാരം, ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം, തൃപ്പൂണിത്തുറ കെ ഗിരിജ വർമ്മ പാടിയ കൃതികൾ, എ അജിത് കുമാർ വയലിൻ, പാലക്കാട് കെ എസ് മഹേഷ് കുമാർ മൃദംഗം, എം കെ രാജേഷ് ഘടം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ വച്ച് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗരീതികൾ, ഡോക്ടർ ശൈലജ കുമാരി എം എസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ, ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ, ട്രഷർ ഐലൻഡ്, രചന ജേക്കബ് എബ്രഹാം. 8:00 ഹലോ ഡോക്ടർ, അസ്ഥിരോഗങ്ങളും ആയുർവേദവും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയിൽ ഇ ശോദ് സിന്ധു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരി, കുഴൽമന്ദം രാമകൃഷ്ണൻ മൃദംഗം, കുമരകം ഗണേഷ് ഗോപാൽ ഘടം, 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ.

0: FM 101.1 MHz ഇനി പറയുന്ന പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 പദ്ധതികൾ ജനക്ഷേമത്തിനായി പുനഃപ്രക്ഷേപണം. പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന. 10:45 ഉച്ചകഴിഞ്ഞ് 3 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 11:02 ഹലോ ആകാശവാണി ഫോൺ ഇൻ പ്രോഗ്രാം. മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വിഷയ വിദഗ്ധൻ ചന്തുമാധവൻ മറുപടി നൽകുന്നു. വൈകിട്ട് 4 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 km വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: റീഗൽ ജുവലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില.
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജുവലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ പ്രഭാതവന്ദനം. തിരുവമ്പാവൈ, ML വസന്തകുമാരി ആലപിച്ചത്.

0: പ്രഭാതവന്ദനത്തിൽ ഇതുവരെ കേട്ടത് എം എൽ വസന്തകുമാരി ആലപിച്ച തിരുവമ്പാവൈ.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
5: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: ആകാശവാണി തൃശൂർ, മീഡിയം വേവ് 630 കിലോഹെർട്സ്, FM 101.1 മെഗാഹെർട്സ്.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
7: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
9: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. പ്ലസ് ടു ഫലം നാളെ. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശന നടപടി ഇന്ന് മുതൽ ആരംഭിക്കും. ഓൺലൈൻ ആയാണ് അപേക്ഷിക്കേണ്ടത്. ഹയർ സെക്കൻഡറിയിൽ നിലവിൽ 361,044 സീറ്റും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 33,030 സീറ്റുകളാണുള്ളത്. ബക്രീദ് പ്രമാണിച്ച് സംസ്ഥാനത്ത് 27-28 തീയതികളിൽ സർക്കാർ അവധി പ്രഖ്യാപിച്ചു. കുടുംബശ്രീ അംഗങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ സംരംഭക വായ്പകൾ ലഭ്യമാക്കുവാനുള്ള ഇൻഡിവിജ്വൽ എന്റർപ്രൈസ് ലോൺ ആപ്ലിക്കേഷൻ വരുന്നു. ഈ ആപ്ലിക്കേഷൻ വഴി ഇനി ഡിജിറ്റലായി വായ്പയ്ക്ക് അപേക്ഷിക്കാം. ഇ കോമേഴ്സ് മേഖലയ്ക്കും ഓൺലൈൻ ഷോപ്പിംഗ് പ്രേമികൾക്കും ആശ്വാസമേകുന്ന നീക്കവുമായി തപാൽ വകുപ്പും പ്രമുഖ ഇ കോമേഴ്സ് കമ്പനിയായ ഫ്ലിപ്കാർട്ടും. ഇന്ത്യയിലുടനീളം ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ ഉപഭോക്താക്കളുടെ കൈകളിൽ എത്തിക്കാനുള്ള ലാസ്റ്റ് മെയിൽ പാഴ്സൽ സർവീസ് ഡെലിവറി കരാറിന് ഇരുവിഭാഗവും ധാരണയായി. ഇന്ത്യ യുഎസ് ബന്ധം വീണ്ടും ദൃഢമാക്കാൻ ഇരു രാജ്യത്തെയും വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തി. വ്യാപാരം, വിസ, ഊർജ സുരക്ഷ, അതിർത്തി കടന്നുള്ള ഭീകരവാദം എന്നിവ വിഷയമായി. 2030 മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള ചൈനയുടെ പരിശ്രമങ്ങളിൽ ഒരു പടി കൂടി ഞായറാഴ്ച പൂർത്തിയായി. 3-അംഗ സംഘത്തെ വഹിച്ച് ഷെൻഷോ 23 ബഹിരാകാശ പേടകം ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 8:30 കുതിച്ചുയർന്നു. ഐപിഎല്ലിൽ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിൽ മുംബൈ ഇന്ത്യൻസിനെ 30 runs തോൽപ്പിച്ചു. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. ലോകകപ്പ് ഫുട്ബോൾ കിക്കോഫിന് ഇനി 17 ദിവസം മാത്രം.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം സമാപിക്കുന്നു.
9: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
10: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
11: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
12: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
13: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
12: ഫോൺ 9387168444.
14: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം.
15: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
14: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
15: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.

അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണിനി. ചോദ്യം: ടെലിഫോൺ ഡയൽ പാഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്പർ പാഡിൽ ഏത് സംഖ്യയിലാണ് ഉയർത്തിയ ഡോട്ട് അഥവാ ടാക്ടൈൽ നോച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ചോദ്യം ആവർത്തിക്കാം. ടെലിഫോൺ ഡയൽ പാഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്പർ പാഡിൽ ഏത് സംഖ്യയിലാണ് ഉയർത്തിയ ഡോട്ട് അഥവാ ടാക്ടൈൽ നോച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി രാവിലെ 7:55 വരെ കാത്തിരിക്കൂ.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

പുല്ലിരിപ്പൂക്കളിൽ രാവിലെ 7 മണിക്ക് ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 ഹരിതം, 7:10 ജാഗ്രത. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാം, ഡോക്ടർ കെ കെ പുരുഷോത്തമൻ സംസാരിക്കുന്നു. 7:15 കാവ്യാഞ്ജലി, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കാവിലെപ്പാട്ട് എന്ന കവിത. ആലാപനം ജ്യോതിഭായ് പരിയാടത്ത്. 7:20 സേവന വാർത്തകൾ.

അറിയിപ്പ്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം. ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഈ സമയങ്ങളിൽ ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. ഇനി അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ടെലിഫോൺ ഡയൽ പാഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്പർ പാഡിൽ ഏത് സംഖ്യയിലാണ് ഉയർത്തിയ ഡോട്ട് അഥവാ ടാക്റ്റൈൽ നോച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം രാവിലെ 7:55. സമയം 6 മണി കഴിഞ്ഞ് 43:46. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
3: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
7: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമ്മാനിക്കും. പുരസ്കാരദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കം കേന്ദ്രമന്ത്രിമാരുടെയും പ്രമുഖരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കും. 2 പത്മവിഭൂഷണും 6 പത്മഭൂഷണും 58 പത്മശ്രീയും ഇന്ന് സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. ഡെസ്ക് റിപ്പോർട്ട്.
1: CBSE ഫലപ്രഖ്യാപനത്തിന് ശേഷവും പുനർ മൂല്യനിർണയ പ്രക്രിയയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന സാങ്കേതിക പേയ്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി സംസാരിച്ചു. SBI, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ഇന്ത്യൻ ബാങ്കുകളുമായി സഹകരിച്ച് CBSEയുടെ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പുനഃക്രമീകരിക്കാനും തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു.
0: ഈ മാസം 28 നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ ക്യുവറ്റ് UG മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ബലിപെരുന്നാൾ 28 വന്ന സാഹചര്യത്തിലാണ് നടപടി. പുതിയ തീയതി വൈകാതെ അറിയിക്കുമെന്ന് NDA കേന്ദ്രങ്ങൾ പറഞ്ഞു. പശ്ചിമ ബംഗാളിൽ ഫൽത്ത നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാങ്ഷു പാണ്ഡ 1,09,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPIMലെ ശംഭുനാഥ് കുർമിയെയാണ് പാണ്ഡ പരാജയപ്പെടുത്തിയത്. തൃണമൂൽ കോൺഗ്രസ് ശക്തികേന്ദ്രമായ ഫൽത്തയിൽ TMC സ്ഥാനാർത്ഥി 4 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫൽത്തയിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ കമ്മീഷൻ ഉത്തരവിട്ടത്. ഫൽത്ത തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച പാണ്ഡയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. സംസ്ഥാന മന്ത്രിസഭയുടെ 3-ാമത്തെ യോഗം ഇന്ന് ചേരും. അടുത്ത മാസം 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റ വിഷയവും ചർച്ചയായേക്കും. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് തിരുവനന്തപുരം ബംഗാനൂർ BPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. 939 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമാപന ചടങ്ങിൽ പങ്കെടുക്കും. അങ്കണവാടികളിലെ സൌകര്യക്കുറവുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഭക്ഷണ പ്രശ്നവും സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ശിശുക്ഷേമ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അങ്കണവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. കർണാടകയിലെ ഉത്തരകന്നഡ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 7 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർ മുങ്ങിമരിച്ചു. കക്കവാരാൻ ഇറങ്ങിയവരാണ് ഇന്നലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്.

0: കാണാതായ മൂന്ന് പേർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖവും അനുശോചനവും അറിയിച്ചു. കോംഗോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം അറിയിച്ചു. രോഗബാധിതർ എന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. 904 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. നേരത്തെ 170 പേർ മരിച്ചെന്നായിരുന്നു റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര ആരംഭിച്ചു. ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് നാളെ പുലർച്ചെയുടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് 1 അപേക്ഷാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. കായിക രംഗത്തിന്റെ ആഗോളവ്യാപ്തിയെ ആദരിക്കാനും സ്പോർട്സിലൂടെ സമാധാനം, വികസനം, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പിന്തുണ വളർത്തിയെടുക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന മെയ് 25 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈഡൻ ഗാർഡൻസിൽ 40 റൺസിന് തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിനും പരാജയപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും നഗരസഭയുടെയും സഹകരണത്തോടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കുടിവെള്ള പ്രശ്നത്തിനും ശാശ്വത പരിഹാരമുണ്ടാക്കും. കണ്ണമൂല വാർഡിന്റെ 1 കിലോമീറ്റർ പരിധിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാനും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നിയന്ത്രിക്കാനും നഗരസഭ സ്ഥാപിച്ച 17 സിസിടിവി ക്യാമറകൾ സ്വിച്ച് ഓൺ ചെയ്യുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്ന് എത്തുന്നവ വാഴച്ചാലിലും തടയും. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുകയാണ് ചെയ്യുന്നത്. ഈ വാഹനങ്ങൾക്ക് വനമേഖലയിലേക്ക് ഇപ്പോൾ പ്രവേശനമുണ്ടായിരിക്കില്ല. ചാലക്കുടി അതിരപ്പള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് തടയുന്നത്. ഈ ഭാഗത്തുനിന്ന് സഞ്ചാരികൾക്കും മറ്റു വാഹനങ്ങൾക്കും വാഴച്ചാലിനപ്പുറത്തേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം.
0: സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇടയ്ക്കിടെ തുറക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഡാമിൽ ഓറഞ്ച് ജാഗ്രത നൽകിയ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഭവനരഹിതർക്ക് തലചായ്ക്കാൻ സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആവിഷ്കരിച്ച ശ്രീഭവനം ഒരുമയിൽ ഉയരും കൂട് പദ്ധതിക്ക് കാസർഗോഡ് ചീമേനിയിൽ തുടക്കമിട്ടു. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
2: പൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മാതൃകാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വീടിന്റെ തറക്കല്ലിടലും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന കുടുക്കുകളിൽ നിന്നും വഞ്ചികളിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞത് 1 രൂപ വീതം 100 ദിവസം മാറ്റിവെച്ചാണ് പദ്ധതിക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ലൈഫ് മിഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വിവിധ സാങ്കേതിക മാനദണ്ഡങ്ങളാൽ വീട് ലഭിക്കാതെ പോയവരെയാണ് ഈ പദ്ധതിക്കായി പരിഗണിക്കുന്നത്.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുൻ AICC അംഗമായ മംഗലം ഗോപിനാഥ് അലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. KPCC അംഗമായും പ്രവർത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കോട് നടത്തും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി

നാളെ രാത്രി 10 നട അടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
5: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
0: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 9188824481. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9188248481. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. കോഴിക്കുഞ്ഞ് 1 വില 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773. മറ്റൊരു നമ്പർ 04872370773. വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLCയോ തത്തുല്യ വിദ്യാഭ്യാസമോ ഉള്ളവർക്കാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ sellkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്റ്റർ ചെയ്യുക. കോഴ്സ് ആരംഭിക്കുന്ന തീയതി June 15. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് sellkau@gmail.com ഇമെയിലായോ 04872438567 എന്ന നമ്പറിലോ 85 4783 7256 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപയാണ്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8547070773. മറ്റൊരു നമ്പർ 04872370773. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8547070773. മറ്റൊരു നമ്പർ 04872370773.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
6: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ

0: പ്രായോജകർ
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
2: ഫോൺ 94 97 45 79 70.
3: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
2: പ്രായോജകർ
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
5: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
6: മാഡം, ഞാനൊരാഴ്ച ലീവ് ആയിരിക്കട്ടോ, അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
4: അല്ല, അതിനിപ്പം തന്നെ ലീവ് എടുക്കണേ. നമ്മുടെ തൃശൂർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
7: കേരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നാട് ഇത് കേരള നാട്. പ്രകൃതിദത്തമായ ഒരു പ്രതീകം എന്നതിലുപരി കേരളത്തിന്റെ പാചക പൈതൃകം, പ്രാദേശിക സമ്പദ് വ്യവസ്ഥ, സുസ്ഥിരമായ ജീവിത രീതികൾ എന്നിവ രൂപപ്പെടുത്തുന്നതിൽ തെങ്ങുകൾക്ക് നിർണായക പങ്കുണ്ടായിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ മറ്റു വസ്തുക്കൾക്കെന്ന പോലെ തേങ്ങയ്ക്കും അയൽ സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയായി നമുക്ക്. ഹരിതം പരിപാടിയിൽ തെങ്ങുകളുടെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കാൻ ഒരുക്കിയ പരമ്പരയിൽ അവസാന ദിവസമായ ഇന്ന് തെങ്ങ് കൃഷി എങ്ങനെ തുടങ്ങാം? കേരള കാർഷിക സർവകലാശാലയിലെ വിജ്ഞാന വ്യാപന വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുനിൽ വി ജി സംസാരിക്കുന്നു.
8: തെങ്ങ് കൃഷി ആരംഭിക്കാൻ ആലോചിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് തെങ്ങ് ഒരു ദീർഘകാല വിളയാണ് എന്നുള്ളതാണ്. ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ തെങ്ങ് 5 മുതൽ 6 വർഷത്തിനുള്ളിൽ സ്ഥിരമായ വരുമാനം നൽകി തുടങ്ങും. അതിനുശേഷം വർഷങ്ങളോളം നല്ല വിളവും വരുമാനവും ലഭിക്കുകയും ചെയ്യും. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഒരു തെങ്ങിൽ നിന്ന് ശരാശരി 100 തേങ്ങകൾ വർഷത്തിൽ ലഭിക്കും. ഒരു ഏക്കറിൽ ഏകദേശം 60 തെങ്ങുകൾ നട്ടാൽ ആകെ 6000 തേങ്ങകൾ ലഭിക്കും. ഒരു തേങ്ങയ്ക്ക് 20 രൂപ വില കണക്കാക്കിയാൽ ഒരു ഏക്കറിൽ നിന്ന് വർഷത്തിൽ ഏകദേശം 120,000 രൂപ വരുമാനം നേടാൻ സാധിക്കും. തെങ്ങിനൊപ്പം ഇടവിളകളും കൃഷി ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ വർദ്ധിപ്പിക്കാനും കഴിയും. തെങ്ങിൽ പ്രധാനമായും 3 തരം ഇനങ്ങൾ കൃഷി ചെയ്തു വരുന്നു. ഉയരം കൂടിയ ഇനങ്ങൾ, ഉയരം കുറഞ്ഞ ഇനങ്ങൾ, ഹൈബ്രിഡ് ഇനങ്ങൾ എന്നിവയാണ്. ഉയരം കൂടിയ ഇനങ്ങൾ 6 മുതൽ 7 വർഷത്തിൽ വിളവ് നൽകാൻ തുടങ്ങുകയും ദീർഘകാലം സ്ഥിരമായി വിളവ് നൽകുകയും ചെയ്യുന്നു. വരൾച്ചയെ ചെറുക്കാനുള്ള ശേഷിയും ഇവയ്ക്കുണ്ട്. എന്നാൽ ഉയരം കൂടുതലായതിനാൽ വിളവെടുപ്പ് ബുദ്ധിമുട്ടാണ്. WCT, കുറ്റിയാടി എന്നിവ ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഉയരം കുറഞ്ഞ ഇനങ്ങൾ 3 മുതൽ 4 വർഷത്തിനുള്ളിൽ കായ്ക്കാൻ തുടങ്ങും. ഇളനീർ ആവശ്യത്തിന് ഇവ വളരെ അനുയോജ്യമാണ്. ഉയരം കുറഞ്ഞതിനാൽ എളുപ്പത്തിൽ വിളവെടുക്കാൻ സാധിക്കുന്നു. എന്നാൽ ഇവയുടെ ആയുസ് കുറവാണ്. കൂടാതെ പരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്. ചാവക്കാട് ഓറഞ്ച് ഡ്വാർഫ്, കേരമധുര, മലയൻ ഗ്രീൻ ഡ്വാർഫ് എന്നിവ ഈ ഇനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഹൈബ്രിഡ് ഇനങ്ങൾ ഉയരം കൂടിയവയുടെയും ഉയരം കുറഞ്ഞവയുടെയും ഗുണങ്ങൾ ഒരുമിച്ചുള്ളവയാണ്. ഇവ വേഗത്തിൽ കായ്ക്കുകയും കൂടുതൽ വിളവ് നൽകുകയും ചെയ്യും. എന്നാൽ നല്ല പരിപാലനവും വളപ്രയോഗവും ഇവയ്ക്ക് ആവശ്യമാണ്. കേരശ്രീ, കേരസൗഭാഗ്യ, ലക്ഷഗംഗ എന്നിവ ഈ ഇനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അതിനാൽ നിങ്ങളുടെ ആവശ്യവും സ്ഥലത്തിൻ്റെ സ്വഭാവവും വിപണി സാധ്യതയും പരിഗണിച്ച് ഇനം തിരഞ്ഞെടുക്കണം. തെങ്ങിൻ്റെ ഇനം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നല്ല തൈകൾ കണ്ടെത്തുക എന്നതാണ്. ആരോഗ്യകരവും രോഗമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. 9 മുതൽ 12 മാസം പ്രായമുള്ള തൈകൾ നടുന്നതിന് ഉപയോഗിക്കുക. ഇത്തരം തൈകൾക്ക് 6 മുതൽ 8 വരെ ഓലകൾ ഉണ്ടാവണം. തൈകളുടെ കണ്ണാടിക്കനം 10 മുതൽ 12 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. തൈകൾ നടുന്നതിനായി 8 മീറ്റർ അകലത്തിൽ 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ആഴം എന്ന രീതിയിൽ കുഴിയെടുക്കണം. കുഴിയിൽ മേൽമണ്ണിനൊപ്പം 25 കിലോ ജൈവവളം ചേർക്കണം. തൈകൾ കുഴിയുടെ മധ്യത്തിൽ നട്ട് മണ്ണിട്ട് നന്നായി ഉറപ്പിക്കുക. നട്ടതിന് ശേഷം നനച്ചു കൊടുക്കുക. കുഴിക്ക് ചുറ്റും മണ്ണിട്ട് വെള്ളം ഇറങ്ങാതെ തടഞ്ഞു നിർത്തുന്നത് നല്ലതാണ്. ഇങ്ങനെ ശരിയായ രീതിയിൽ ഇനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതും നടേണ്ടതും പരിപാലിക്കേണ്ടതും തെങ്ങ് കൃഷിയുടെ ശരിയായ വളർച്ചയ്ക്കും വിളവിനും വളരെ അത്യാവശ്യമാണ്.
7: തെങ്ങ് കൃഷി എങ്ങനെ തുടങ്ങാം? കേരള കാർഷിക സർവകലാശാലയിലെ വിജ്ഞാന വ്യാപന വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുനിൽ വി ജി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം
1: സമാപിക്കുന്നു. പ്രായോജകർ
0: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
2: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
3: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
4: പുലരിപ്പൂക്കളിൽ അടുത്തതായി
5: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, എം ജി റോഡ്, തൃശൂർ. ജാഗ്രത.
6: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
7: ഫോൺ 9387168444.
8: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങിയ 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
7: കേരളത്തിലുടനീളം സെന്ററുകൾ.
6: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, എം ജി റോഡ്, തൃശൂർ.
7: ഫോൺ 9387168444.
9: ജാഗ്രത, കരുതലോടെ ജനങ്ങൾക്കൊപ്പം.
10: പ്രിയപ്പെട്ടവരെ, ജാഗ്രതയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ആധുനിക കാലം പലവിധ രോഗങ്ങളുടെയും കാലമാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ കെ പുരുഷോത്തമൻ.
11: ഈ വേനൽ അവധിക്കാലം കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾക്ക് ഓരോരുത്തർക്കും മാനസികോല്ലാസത്തിന്റെ ഒരു കാലഘട്ടമാണ്. പലയിടങ്ങളിലും ഉല്ലാസയാത്രക്കായിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ഉല്ലാസയാത്രക്ക് പോകുന്ന ഇടങ്ങളിലൊക്കെ സ്വിമ്മിംഗ് പൂളുകളുണ്ട്. അമീബിക് മെനിഞ്ചോയിന്റ് കഫലൈറ്റിസ്, അത് തലച്ചോറിനെ ബാധിക്കുകയും ബ്രെയിൻ ഈറ്റിംഗ് നമ്മൾ ഇതുവരെ അറിഞ്ഞിരുന്ന കാലഘട്ടത്തില് 98% മരണമായിരുന്നു. ഇവിടെ കേരളത്തില് 2024 ഇങ്ങോട്ട് നമുക്ക് മരണസാധ്യത അത്രയൊന്നും ഉണ്ടായില്ല. കുറേയേറെ പേരെ നമുക്ക് രക്ഷിക്കാനായി. അതെങ്ങനെ പടരുന്നു എന്നുള്ളത് അമീബ ഇഷ്ടപ്പെടുന്നത് ഈ 40 ഡിഗ്രി സെന്റിഗ്രേഡോ അതിൽ കൂടുതലുള്ള വെള്ളത്തിലാണ്. അപ്പോ വേനൽക്കാലത്ത് വെള്ളം കുറയുമ്പോൾ, പ്രത്യേകിച്ചും വൃത്തിഹീനമായ സാഹചര്യത്തിൽ കുട്ടികള് ചെന്ന് മുങ്ങിക്കുളിക്കുമ്പോൾ ഈ അമീബ പകർന്നു കിട്ടാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമുക്ക് കുട്ടികളിലാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളതും മരണസാധ്യതകളും ഉണ്ടായിട്ടുള്ളത്. വലിയവരിലും നമുക്ക് കുറേയേറെ കേസുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അമീബകൾ മൂക്കിലൂടെയാണ് കരിച്ചെന്ന് തലച്ചോറിലെത്തുന്നത്. അതുകൊണ്ട് മുങ്ങിക്കുളിക്കുന്നതാണ് ഏറെ അപകടം ചെയ്യുന്നത്. സ്വിമ്മിംഗ് പൂളുകൾ മുഴുവനും നല്ല രീതിയിൽ, നമ്മുടെ സൂപ്പർ ക്ലോറിനേഷൻ എന്നുള്ള രീതിയിൽ വേണ്ടി വരും ചില രോഗാണുക്കൾക്ക്. യഥാസമയം ഒരിക്കൽ ചെയ്ത് ഒരു മാസത്തിലൊരിക്കൽ പോരാ, ആഴ്ചയിൽ കുറഞ്ഞത് 2 തവണയെങ്കിലും ക്ലോറിനേറ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ രക്ഷിതാക്കൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അഥവാ കുട്ടികൾ കുളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന സ്ഥലം, സ്വിമ്മിംഗ് പൂളൊക്കെ വൃത്തിയായിട്ട് സംരക്ഷിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂക്കിലേക്ക് വെള്ളം കയറുന്ന രീതിയിലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നോസ് ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് കുളിക്കുക, ആ രീതിയിൽ ചെയ്യുക. വായയിലൂടെ വെള്ളം കയറിയാലും ഇത്തിരി വെള്ളം കുടിച്ചു പോയാലും അല്ല, മൂക്കിലേക്ക് കയറുന്നതാണ് കൂടുതൽ അപകടകരമായിട്ടുള്ളത്. അതുമാതിരി തന്നെ മൂക്കിലേക്ക് വെള്ളം ചെല്ലുന്ന തരത്തിലുള്ള കുളി, ഷവറിലും മേലോട്ട് നോക്കി കുളിക്കുമ്പോൾ മൂക്കിലേക്ക് വല്ല. നമ്മൾ പ്രത്യേകം ഓർക്കുക, കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ഈ ഹെപ്പറ്റൈറ്റിസ് എ കൊണ്ടുള്ള കേസുകളും മരണങ്ങളും, നമുക്ക് എലിപ്പനി കൊണ്ടുള്ള മരണങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ ഇവിടെ ഡെങ്കിയായിരുന്നു, പക്ഷെ ഡെങ്കിയെക്കാളും കൂടുതൽ കേസുകൾ മരണം ഈ വർഷം ഹെപ്പറ്റൈറ്റിസ് എ കൊണ്ടുണ്ടായത്. വെൽക്കം ഡ്രിങ്ക് എന്നുള്ളൊരു കാര്യം, പലപ്പോഴും ഈ വെൽക്കം ഡ്രിങ്ക് കഴിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ പകരുന്ന പല പകർച്ചവ്യാധികളും ഒരുപാട് ആളുകൾക്ക് ഒരേ സമയത്ത് ബാധിച്ചതായിട്ട് നമുക്ക് അനുഭവമുണ്ട്. ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, ഇവയെല്ലാം ഭക്ഷണത്തിലൂടെ പകർന്നു കിട്ടുന്ന രോഗങ്ങളാണ്. ചൂടുള്ളത് മാത്രമായ നന്നായിരിക്കും. തണുത്ത് കഴിക്കുന്നുവെങ്കിൽ അത് ഏത് തരത്തിലുള്ള വെള്ളമാണത് പാകം ചെയ്യാൻ ഉപയോഗിച്ചതെന്നും അതിലിട്ടിരിക്കുന്ന പഴവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തന്നെയാണോ ചെയ്തിരിക്കണമെന്നും ഉറപ്പില്ലാത്ത ഇടത്ത് നിന്ന് നമ്മൾ ഈ ജ്യൂസുകൾ, ഈ പാനീയങ്ങൾ കഴിക്കുന്നത് നിരുത്സാഹപ്പെടുത്തണം. അതുപോലെ തന്നെയാണ് യാത്ര പോകുമ്പോൾ വഴിയോരങ്ങളിൽ വളരെ ആകർഷകമായ രീതിയിൽ നമ്മൾ ഈ മാങ്ങകളും പൈനാപ്പിളും ഒക്കെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടാവും. അത് കുറേ പേരുടെ തൊഴിലാണ് എന്നുള്ളത് ഒരു വശം എങ്കിലും, അവയൊക്കെ എത്രമാത്രം സുരക്ഷിതമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതെക്കുറിച്ച് നമുക്ക് അത്രയും ബോധമില്ല. മുറിച്ച കഷ്ണങ്ങൾ തുറന്ന് വെച്ചിരിക്കുമ്പോൾ അതിൽ ഈച്ചകൾ വരും. അപ്പോൾ ഇതൊക്കെയും കുട്ടികളെ ആകർഷിക്കുന്നതാണ്. അവരെ പെട്ടെന്ന് നമുക്ക് പിടിച്ചു വെക്കാനാവില്ലെങ്കിലും അവിടെയൊക്കെ നമ്മളൊരു കണ്ണ്

0: ഡിസെൻട്രി, അതായത് രക്തവും കഫവുമായിട്ട് മലത്തിൽ പോകുന്ന ഒരു കാര്യം. അത് അമീബ കൊണ്ടും ബാക്ടീരിയ കൊണ്ടും ഉണ്ടാവാറുണ്ടായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ഈ ഡിസെൻട്രി ഉണ്ടാക്കുന്ന രോഗമാണോ ഇത്തിരി തീവ്രമായിട്ടുള്ള, തീവ്രത കൂടിയ ഷിഗെല്ല സോണി പോലുള്ള ബാക്ടീരിയകൾ. പെട്ടെന്ന് തന്നെ ഇത് തീവ്രത കൂടുകയും തലച്ചോറിന് ബാധിക്കുകയും ബ്ലഡ് പ്രഷർ കുറയുകയും ഒക്കെ ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട്. കുറച്ചേറെ മരണങ്ങളും പ്രത്യേകിച്ച് കുട്ടികളിലാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയും ഇത്തരത്തിലുള്ള ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുമ്പോൾ കുട്ടികളെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവണം. മറ്റൊന്ന് പേവിഷബാധ കൊണ്ട് മരിച്ചത്, അതിൽ കുട്ടികളും വലിയവരും ഒക്കെ ഉണ്ട്. പല കാരണങ്ങളുണ്ട്, പേവിഷബാധ ഏൽക്കുന്നു, യഥാസമയം വാക്സിൻ എടുക്കുന്നില്ല, ഇമ്യൂണോഗ്ലോബുലിൻ എടുക്കാൻ വാക്സിൻ എടുക്കാൻ വൈകിയിട്ട് ചിലപ്പോൾ തെറ്റുകൾ പറ്റുന്നുണ്ടോ എന്നുള്ളതെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. പൂച്ചകളെയോ പട്ടികളെയോ ഒക്കെ കൈകാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്ത് നിൽക്കുമ്പോൾ അപകടകരമായ സാഹചര്യത്തിൽ പട്ടി ഓടി വന്ന് കടിക്കാൻ, ആ ഒരു സാഹചര്യങ്ങളും കൂടി നമ്മൾ ഈ കാലഘട്ടത്തിൽ കണക്കിലെടുക്കേണ്ടതുണ്ട്. അപകടങ്ങളിൽ പെട്ടു പോകാതിരിക്കാൻ നമ്മളുടെ ഒരു കരുതൽ ഉണ്ടാവേണ്ടതുണ്ട്.
1: പകർച്ചവ്യാധികളും പ്രതിരോധവും, ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ കെ പുരുഷോത്തമൻ.
2: ജാഗ്രത സമാപിക്കുന്നു.
1: നിർവഹണം ജയ സിആർ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG Road തൃശൂർ. ജാഗ്രത സമാപിക്കുന്നു.
4: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
5: ഫോൺ 9387168444.
6: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര PO, തൃശൂർ. ഫോൺ 9061395647.
8: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി.
4: പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. കാവ്യാഞ്ജലി. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കാവിലെ പാട്ട് എന്ന കവിത ആലപിക്കുന്നു ജ്യോതിഭായി പരിയാടത്ത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി സമാപിക്കുന്നു.
1: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
5: പുലരിപ്പൂക്കളിൽ അവസാനമായി
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ.
5: പ്രായോജകർ
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487299-3299.
7: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം, ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
8: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
7: കൊള്ളാം, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.
1: ഫോൺ 0487299-3299.
9: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
1: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
9: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ അടിയന്തര റോഡ് നിർമ്മാണ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഈ റൂട്ടിലൂടെയുള്ള ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. റോഡ് പണി നടക്കുന്നതിനാൽ ഈ റൂട്ടിൽ താൽക്കാലികമായി പൂർണ്ണ ഗതാഗത നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട് ഭാഗത്തു നിന്ന് അതിരപ്പിള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുന്നതായിരിക്കും. ഈ വാഹനങ്ങൾക്ക് വനമേഖലയിലേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. ചാലക്കുടി അതിരപ്പിള്ളി ഭാഗത്തു നിന്ന് മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ തടയും. ഈ ഭാഗത്തു നിന്നുള്ള സഞ്ചാരികൾക്കും മറ്റു വാഹനങ്ങൾക്കും വാഴച്ചാലിനിപ്പുറത്തേക്ക് പ്രവേശനമില്ല. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ, എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണൂത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കേണ്ടതാണ്. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായി സഹകരിക്കേണ്ടതാണ് എന്ന് അധികൃതർ അഭ്യർത്ഥിക്കുന്നു. തൃശൂർ പുറനാട്ടുകര പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ 11-ാം ക്ലാസ് ബയോളജി സ്ട്രീമിൽ SC/ST വിദ്യാർത്ഥികൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റിലും ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലും 12-ാം ക്ലാസ് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സ്ട്രീമുകളിലും ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ള രക്ഷിതാക്കൾ ഇന്ന് തന്നെ വിദ്യാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൌൺലോഡ് ചെയ്ത് ആവശ്യമായ രേഖകൾ സഹിതം സ്കൂൾ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ സമാപിക്കുന്നു.
5: പ്രായോജകർ
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487299-3299.
9: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
12: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
13: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
14: ചൊവ്വ വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
15: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
14: ഡോക്ടർ പ്രിൻസ്

0: ഇപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി
1: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
2: ഏഴ് 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗോത്രസമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 runs പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും KT തോമസ്, പി നാരായണൻ, VS അച്യുതാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പുരസ്കാരത്തിന് അർഹരായത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, മൊബിലിറ്റി, പ്രാദേശിക സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്തു. കടൽ മാർഗമുള്ള സുരക്ഷിതവും സുഗമവുമായ വാണിജ്യം ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഒരേ നിലപാടാണുള്ളതെന്ന് പശ്ചിമേഷ്യൻ സാഹചര്യം സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ജയശങ്കർ പറഞ്ഞു. സംഭാഷണത്തിനും നയതന്ത്രത്തിനും മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250th സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദർശനം ഇന്ത്യ US ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പരിപാടിക്കിടെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല സൌഹൃദമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപ് ഇത്രയും അടുത്തിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജൻജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്രാവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
4: UCC से कोई वनवासी अधिकारों का अतिक्रमण नहीं होने वाला है. 2 राज्यों में हमने UCC को लागू किया है, गुजरात और उत्तराखंड. UCC से कोई वनवासी भाई कोई जनजाति का परंपराओं के साथ खिलवाड़ नहीं होने वाला है.
3: ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോംഗോയുടെ കിഴക്കൻ മേഖലയിൽ എബോള എന്ന് സംശയിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം 900 കടന്നതായി കോംഗോ ഭരണകൂടം. 904 കേസുകളും 119 മരണങ്ങളുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോംഗോയിൽ വളരെ ഉയർന്ന അപകട സാധ്യതയുള്ള രോഗം ആഗോളതലത്തിൽ പടരാനുള്ള സാധ്യത കുറവാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു. ഇറാനുമായി കരാറിൽ ഏർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് തന്റെ പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടുക, ഹോർമുസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയതാണ് പശ്ചിമേഷ്യയിലുടനീളം സംഘർഷം.

0: ത്തിന് കാരണമായത്. CBSE 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പശ്ചിമബംഗാളിന്റെ പുരോഗതിക്കായി തുടർന്നും പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 28-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 01140759009000 എന്ന നമ്പറിലോ CUET UGINTA.AIC.IN എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 runs പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത ഓവറിൽ 5 wicket നഷ്ടത്തിൽ 203 runs നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് 18.4 ഓവറിൽ 163 runs നേടാനേ കഴിഞ്ഞുള്ളൂ. മുംബൈയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 runs പരാജയപ്പെടുത്തി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ജനകീയ കായിക ഇനമായ ഫുട്ബോളിന്റെ ശക്തിയും സൌന്ദര്യവും വാക്കുകൾക്കതീതമാണ്. മൈതാനങ്ങളെ ത്രസിപ്പിച്ച അമരന്മാരായ ഫുട്ബോൾ വിസ്മയങ്ങളെ സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിനം. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോടനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: രാജ്യത്തിന്റെയും വർണ്ണത്തിന്റെയും വംശീയതയുടെയും സമ്പത്തിന്റെയും അതിർവരമ്പുകളെല്ലാം മറന്ന് ജനങ്ങൾ ഒന്നിക്കുന്ന ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യർക്കും ജീവശ്വാസമായ കായിക വിനോദമാണ് ഫുട്ബോൾ. 1924 May 25 പാരീസിൽ നടന്ന വേനൽക്കാല ഒളിമ്പിക്സ് ഗെയിംസിനിടെ നടന്ന ആദ്യ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഓർമ്മയ്ക്കായാണ് UN ലോക ഫുട്ബോൾ ദിനം പ്രഖ്യാപിച്ചത്. 2 ആഴ്ചകൾക്കപ്പുറം ലോകം ഒരു കാൽപന്തായി ചുരുങ്ങി ഭൂമിയോളം വികസിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ പടിവാതിക്കലെത്തി നിൽക്കെ ഈ ഫുട്ബോൾ ദിനം ഏറെ സവിശേഷമാകുന്നു.
0: അടുത്ത മാസം ആരംഭിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് മുന്നോടിയായി ബേസ് ക്യാമ്പ് അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച ഇറാൻ ഫുട്ബോൾ ടീം. ഇക്കാര്യത്തിൽ ഇറാന് ഫിഫയുടെ അംഗീകാരം ലഭിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കുന്നു. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്നും സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഏകദേശം 175,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ തുടർച്ചയായ 2-ാം ദിവസമായ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന എറണാകുളം ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട് ജില്ലയിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്.
0: തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. തമിഴ്നാട് ഭാഗത്തുനിന്നും അതിരപ്പള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് മലക്കപ്പാറ വഴി വരുന്ന വാഹനങ്ങളെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലും ചാലക്കുടി അതിരപ്പള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലും തടയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഗോത്രസമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി.

0: കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
3: ഗാന സന്ദേശം.
2: പ്രായോജകർ
4: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
5: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അർജുന് എല്ലാവിധ ആശംസകളും നേരുന്നു. മേമ, അമ്മമ്മ, ചേച്ചി, ഏട്ടൻ, അനിയൻ, മാമ എന്നിവർ ചുണ്ടമ്പറ്റയിൽ നിന്ന്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അനാമികയ്ക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മകളും ആശംസിക്കുന്നു. മുറ്റിച്ചൂരിൽ നിന്നും അച്ഛൻ സുരേഷ്, അമ്മ സബീന, അനുജത്തി അവന്തിക, അച്ചമ്മ തങ്ക എന്നിവർ. ഇന്നലെ May 24 62 ജന്മദിനം ആഘോഷിച്ച ഉമ്മർ എടപ്പാളിന് ആശംസകൾ നേർന്നിരിക്കുന്നു. പട്ടാമ്പി കരിമ്പുള്ളിയിൽ നിന്നും രാജനും കുടുംബവും എല്ലാവർക്കും പിറന്നാൾ ആശംസകൾ. ഗാനമിത സുഹൃതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ONV കുറിപ്പിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് രവി ബോംബെ.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. പ്രായോജകർ
7: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
8: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവരായിരിക്കണം. യോഗ്യത SSLC അഥവാ തത്തുല്യം, ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ അംഗീകരിച്ച അതോറിറ്റി നൽകുന്നത്. ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൌൺസിൽ നൽകുന്നത് ആരോഗ്യ പ്രവർത്തക പരിശീലന സർട്ടിഫിക്കറ്റ്. കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൌൺസിലിൽ രജിസ്ട്രേഷൻ, ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് എന്നിവ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഇന്ന് 5 മണിക്ക് മുൻപായി സീനിയർ സൂപ്രണ്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ചാലക്കുടി, നായരങ്ങാടി, കോടശ്ശേരി PO, തൃശൂർ 6807721 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0480-2960-400 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ വർക്ക് എക്സ്പീരിയൻസ് ടീച്ചർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. SSLC വർക്ക് എക്സ്പീരിയൻസ് ടീച്ചർ തസ്തികയിൽ PSc നിഷ്കർഷിച്ച സാങ്കേതിക യോഗ്യത, കേട്ടറ്റ് എന്നിവയാണ് വേണ്ടത്. പ്രായപരിധി 22-45 ഇടയിൽ. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നിശ്ചിത യോഗ്യതയും നൈപുണ്യവും കഴിവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രതിമാസം 10,000 രൂപയാണ് വേതനമായി ലഭിക്കുക. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി സീനിയർ സൂപ്രണ്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ചാലക്കുടി, നായരങ്ങാടി, കോടശ്ശേരി PO, തൃശൂർ 6807721 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. തൃശൂർ കോർപ്പറേഷന്റെ പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ ഭാഗമായി അയ്യന്തോൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിലേക്ക് താൽക്കാലികമായി കമ്മ്യൂണിറ്റി നഴ്സുമാരെ നിയമിക്കുന്നതിനായി അഭിമുഖം നടത്തും. ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്ന് ചുരുങ്ങിയത് 1.5 വർഷത്തെ ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി അല്ലെങ്കിൽ BSc നഴ്സിംഗ് പാസ്സായിരിക്കണം.

0: കൂടാതെ ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്ന് 3 മാസത്തെ BCCPAN കോഴ്സ് അല്ലെങ്കിൽ 3 മാസത്തെ CCCPN കോഴ്സ് പാസ്സായിരിക്കണം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ഒല്ലൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ വിദ്യാഭ്യാസ യോഗ്യതകൾ, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ, സർട്ടിഫിക്കറ്റുകളുടെ ഒരു ശരിപകർപ്പ് എന്നിവ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി പ്രവൃത്തി ദിവസങ്ങളിൽ ഒല്ലൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രം ഓഫീസുമായി ബന്ധപ്പെടുക. തൊഴിലവസര വാർത്തകളാണ് കേട്ടത്.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം. OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
0: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയത് ചിത്രം കടിഞ്ഞൂൽ കല്യാണം.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ, ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
4: ഫോൺ 7025131199.
5: ധ്യാനത്തിന്റെ ഗുണങ്ങൾ. മനസ്സിന് ഏകാഗ്രതയും ശ്രദ്ധയും വർദ്ധിപ്പിക്കുന്നതിനും സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെ നിയന്ത്രിക്കുന്നതിനും ധ്യാനം സഹായിക്കുമെന്ന് ഇന്ന് ഒട്ടുമിക്കവർക്കും അറിയാം. തലച്ചോറിൽ നല്ല സ്വാധീനം ചെലുത്തുന്ന ധ്യാനം അമിത ദേഷ്യത്തെയും ആകുലതകളെയും ഒക്കെ ഇല്ലാതാക്കാൻ സഹായിക്കാറുണ്ട്. കുട്ടികളിൽ ഏകാഗ്രതയും ശ്രദ്ധയും മെച്ചപ്പെടുത്താനും ധ്യാനം സഹായിക്കും. തലച്ചോറിന്റെ വാർദ്ധക്യത്തെ മന്ദഗതിയിലാക്കുവാനും പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ധ്യാനം. ഓർമ്മശക്തി കൂട്ടാനും ചിന്തകൾക്ക് വ്യക്തത വരാനുമൊക്കെ ഇത് ഏറെ സഹായകരമാണ്. സമ്മർദ്ദത്തിന്റെ ഈ ലോകത്ത് അത് ലഘൂകരിക്കാനുള്ള ഒരു ഉപകരണമാണ് ധ്യാനം. പതിവായി അരമണിക്കൂർ സമയം ധ്യാനത്തിനായി ചെലവഴിക്കുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ശരീരവും മനസ്സും മാറുന്നത് പതുക്കെ തിരിച്ചറിയാനാകും. എങ്ങനെ ധ്യാനിക്കണമെന്നറിയില്ല എന്ന ചിന്തയിലാണോ നിങ്ങൾ? രാവിലെ കണ്ണുകളടച്ച് ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലത്ത് സമാധാനമായിരുന്ന് ശ്വാസത്തിന്റെ താളം ശ്രദ്ധിച്ചിരിക്കുന്നത് പോലും ധ്യാനത്തിന്റെ ഗുണം നൽകും. ശ്വാസഗതിയെ മന്ദഗതിയിലാക്കി മനസ്സിൽ പ്രസാദാത്മക ചിന്തകൾ നിറച്ച് അല്പസമയം ഇരിക്കുമ്പോൾ അത് ദിവസം മുഴുവൻ ഊർജസ്വലരായി തുടരാനുള്ള ഉണർവാണ് നമ്മിൽ നിറയ്ക്കുക. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ട മനസ്സിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ധ്യാനത്തിന് കഴിവുണ്ട്. മാനസികമായ തളർച്ചയും ക്ഷീണവും ആകുലതകളും ശരീരത്തെയും ബാധിക്കും എന്നതിനാൽ മാനസിക വ്യായാമമായ ധ്യാനം പരിശീലിക്കുന്നത് ഒരുപാട് ശാരീരിക അവശതകൾക്കും പരിഹാരം ലഭിക്കുവാൻ സഹായിക്കും. ആത്മീയ വളർച്ചയുടെ ഭാഗമായി ധ്യാനത്തിനെ കാണുമ്പോൾ തന്നെ അത് പ്രദാനം ചെയ്യുന്ന ശാരീരിക ഗുണങ്ങളെക്കുറിച്ചും ഇപ്പോൾ ഏറെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഡൽഹി IIT ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ ഒരു പഠനത്തിൽ ധ്യാനം മെച്ചപ്പെട്ട ഹൃദയാരോഗ്യവും മസ്തിഷ്കത്തിനുള്ളിൽ കൂടുതൽ സമന്വയവും പ്രദാനം ചെയ്യുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആർത്തവക്രമക്കേടുകൾ കുറയ്ക്കാനും മികച്ച ഉറക്കം പ്രദാനം ചെയ്യാനും ധ്യാനരീതികൾക്ക് കഴിവുണ്ട്. ആന്തരിക സമാധാനം, വൈകാരിക സന്തുലിതാവസ്ഥ, മാനസിക വ്യക്തത, മികച്ച ഊർജനില, ശ്വസനം, മെച്ചപ്പെട്ട ആത്മവിശ്വാസം, ഏകാഗ്രതയും ശ്രദ്ധയും വർദ്ധിക്കൽ, ഉയർന്ന ഉൽപാദനക്ഷമത എന്നിവയൊക്കെ ധ്യാനം ചെയ്യുന്നവർക്ക് സിദ്ധിക്കുന്നതായി പഠനങ്ങളിൽ പറയുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹനപ്രക്രിയ മെച്ചപ്പെടുത്താനും പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒക്കെ നിത്യേന ധ്യാനം ചെയ്യുന്നത് സഹായിക്കും. മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയ ആസക്തികളെ ചെറുക്കാനും ധ്യാനത്തിന് കഴിവുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ധ്യാനം പ്രഭാത ദിനചര്യയുടെ ഭാഗമാക്കിയാൽ ശാന്തതയോടെ ഉണർവോടെ ഒരു ദിനം ആരംഭിക്കാൻ നമുക്കാവും. അത് മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും ഊർജവും പ്രദാനം ചെയ്യും. ധ്യാനത്തിന്റെ ഗുണങ്ങൾ.
6: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
6: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
7: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
8: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. മൃദുല ഫർണിച്ചർ വേൾഡ്,
9: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:00.

0: 35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ആകാശവാണി തൃശൂർ, മീഡിയം വേവ് 630 കിലോ ഹിറ്റ്സ്, FM 101.1 MHz. സമയം 7:55.
2: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
3: പ്രായോജികർ
4: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
3: വിസിറ്റ് www.accountantsacademy.in.
5: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് വേണമെങ്കിൽ

ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ടെലിഫോൺ ഡയൽ പാഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്പർ പാഡിൽ ഏത് സംഖ്യയിലാണ് ഉയർത്തിയ ഡോട്ട് അഥവാ ടാക്ടൈൽ നോച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഉത്തരം 5. സംഖ്യ 5 കാണപ്പെടുന്ന ഈ സംവിധാനം ഒരു ആക്സസിബിലിറ്റി സവിശേഷതയാണ്. അന്ധരായ ആളുകൾക്ക് ഈ സംവിധാനം വളരെയേറെ ഗുണം ചെയ്യുന്നു. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. ചോദ്യം: ടെലിഫോൺ ഡയൽ പാഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്പർ പാഡിൽ ഏത് സംഖ്യയിലാണ് ഉയർത്തിയ ഡോട്ട് അഥവാ ടാക്ടൈൽ നോച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഉത്തരം 5. സംഖ്യ 5 കാണപ്പെടുന്ന ഈ സംവിധാനം ഒരു ആക്സസിബിലിറ്റി സവിശേഷതയാണ്. അന്ധരായ ആളുകൾക്ക് ഈ സംവിധാനം വളരെയേറെ ഗുണം ചെയ്യുന്നു. ഇനി ചിന്താവിഷയം. ചിന്താവിഷയത്തിൽ ഇന്ന് ഓസ്കാർ വൈൽഡിന്റെ വാക്കുകളാണ്. നമ്മളെല്ലാവരും കൂടെ കൊണ്ടുപോകുന്ന ഒരു ഡയറിയാണ് ഓർമ്മ. ഓസ്കാർ വൈൽഡ്.

0: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം ഷൊർണൂർ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു.
1: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
2: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.

FM 101.1 മെഗാഹെർട്സിൽ രാവിലെ 10:30 പദ്ധതികൾ ജനക്ഷേമത്തിനായി പുനഃപ്രക്ഷേപണം. പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. 10:45 ഉച്ചകഴിഞ്ഞ് 3 മണിക്കും ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 11:02 ഹലോ ആകാശവാണി ഫോണിൻ പ്രോഗ്രാം. മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വിഷയ വിദഗ്ധൻ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വൈകിട്ട് 4 മണിക്ക് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. FM 101.1 മെഗാഹെർട്സിൽ.

സമയം 7 മണി കഴിഞ്ഞ് 59:43. ഇനി 8 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: കാഴ്ച.

0: ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കണ്ണുകളിലെ വരൾച്ച അഥവാ ഡ്രൈ ഐസ്. കണ്ണിന് ആവശ്യമായ ഈർപ്പം ലഭിക്കാത്ത അവസ്ഥയാണിത്. കമ്പ്യൂട്ടർ, ടി വി, മൊബൈൽ തുടങ്ങിയവയുടെ ദീർഘനേരമുള്ള ഉപയോഗം, എയർ കണ്ടീഷൻഡ് മുറികളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത്, സ്ഥിരമായ കോണ്ടാക്ട് ലെൻസുകളുടെ ഉപയോഗം കൂടാതെ മറ്റു പാരിസ്ഥിതിക ഘടകങ്ങൾ, ഇവയെല്ലാം കണ്ണുകളുടെ വരൾച്ചയ്ക്ക് കാരണമായി തീരാറുണ്ട്. കണ്ണുകൾക്കുണ്ടാകുന്ന വരൾച്ചയെക്കുറിച്ച് ഡോക്ടർ മീനു ദത്തുമായി YS പൗർണമി കഴിഞ്ഞയാഴ്ചയിലെ കാഴ്ച പരിപാടിയിൽ സംസാരിച്ചതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. കണ്ണുകളുടെ വരൾച്ച, കാരണങ്ങളും പരിഹാരമാർഗങ്ങളും.
1: ഈ കണ്ണുകളിലെ വരൾച്ചയ്ക്ക് പ്രധാന കാരണമായിട്ട് ഇപ്പോൾ പലരും ചൂണ്ടിക്കാട്ടാറുള്ളത്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ കുട്ടികളെ ശകാരിക്കുന്നതൊക്കെ, കുറേ നേരം കണ്ണ് TVയുടെ മുമ്പിൽ തന്നെ തറഞ്ഞിരുന്നിട്ട് കണ്ണിൽ വരൾച്ചയൊക്കെ വരും എന്ന് പറയാറുണ്ട്. ഈ സ്ക്രീൻ യൂസ് അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുന്നത് ഇതൊക്കെ ഡയറക്റ്റായിട്ട്, നേരത്തെ പറഞ്ഞു അതൊക്കെ കൂടുന്നതിനനുസരിച്ച് കണ്ണിൽ വരൾച്ച വരാൻ സാധ്യതയുണ്ടെന്ന്, ഡയറക്റ്റായിട്ടൊരു ബന്ധമുണ്ടോ?
2: അതെ, അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, സ്ക്രീനിലായാലും പുസ്തകത്തിലായാലും കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലിങ്ക് റേറ്റ് എന്ന് പറയും, അത് വളരെയധികം കുറയും. യൂഷ്വലി നോർമൽ ബ്ലിങ്ക് റേറ്റ് ഒരു മിനിറ്റിൽ ഒരു 15-20 പ്രാവശ്യം വരെ നമ്മൾ കണ്ണടച്ച് തുറക്കും. നമ്മൾ നാച്ചുറലി അറിയാതെ തന്നെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. പക്ഷെ നമ്മൾ വായിക്കുമ്പോഴോ റീന്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ TV കാണുമ്പോഴോ എപ്പോഴായാലും നമ്മൾക്ക് അതൊരു 5-6 ആയിട്ട് കുറയും. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലിങ്ക് ചെയ്യില്ല, ഇങ്ങനെ തുറച്ച് നോക്കും. അപ്പോൾ ഉണ്ടാവുന്നതാണ് ഇവാപ്പറേറ്റീവ് ഡ്രൈ ഐസ്. ഈ പറഞ്ഞ ലിപ്പിഡ് ലെയർ ഒരു ബ്രേക്ക് ഉണ്ടാവും, അപ്പോൾ നന്നായിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇത് തടയാനായിട്ട് ഒന്ന് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഈ ലോങ് നിയർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രേക്ക് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ വായിച്ചു അല്ലെങ്കിൽ ഫോൺ നോക്കി കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്, ഒന്ന് പുറത്തൊക്കെ പോയി വരാം അല്ലെങ്കിൽ അകലേക്ക് നോക്കുക, അപ്പോൾ നമ്മൾ ബ്ലിങ്ക് റേറ്റ് ഒന്നും റാപ്പിഡായിട്ട് മാറും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചില ഒക്യുപേഷണൽ ഉണ്ട്, ഈ പറഞ്ഞ IT ഫീൽഡിലുള്ളവർ, കൗണ്ടിങ് ഫീൽഡിലുള്ളവർ കാലത്തൊരു വൈകുന്നേരം വരെ സ്ക്രീൻ ഉണ്ടാവും, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഇടയ്ക്കൊന്നും അകത്തേക്ക് നോക്കാം. പക്ഷെ അവർക്ക് ശരിക്കും ലൂബ്രിക്കൻസ് വളരെയധികം, മോയ്സ്ചറൈസർ പോലെയാണ് നന്നായിട്ട് ഗുണം ചെയ്യും. അപ്പം ഞാൻ അപ്പോൾ യൂഷ്വലി പറയാറ് അവരെ സ്ക്രീനിൻ്റെ അടുത്ത് തന്നെ ഒരു ലൂബ്രിക്കൻ്റ് വെക്കുക, ഇടയ്ക്കൊന്ന് ഒഴിച്ചിട്ട്. അത് എന്നാ പറയുക, ഈ ലൂബ്രിക്കൻസ് ഒഴിക്കാൻ ആൾക്കാർക്ക് ഒരു പേടി, അത് ആൻറ്റിബയോട്ടിക് അല്ലെ, സൈഡ് ഇഫക്റ്റ് ഇല്ല, അതിന് സൈഡ് ഇഫക്ട്സ് ഇല്ല. പ്രത്യേകിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും പ്രിസർവേറ്റീവ് ഫ്രീ ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ അവരുടെ കൗണ്ടറിൽ കിട്ടുന്നത്. അത് നമുക്കൊരു 1 മണിക്കൂർ ഇടവിട്ട് ഒഴിക്കുന്നവരുണ്ട്, 30 മിനിറ്റ് വെച്ച് ഒഴിക്കുന്നവരുണ്ട്. പക്ഷെ കണ്ണിനൊരു ഭയങ്കര സുഖമാണ്, അത് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗ്രിറ്റിനെസ് ഒക്കെ നന്നായി മാറും, അതാണ് അതിനൊരു പ്രതിവിധി. ഇപ്പോൾ
1: നേരത്തെ മാം പറഞ്ഞു ഭക്ഷണത്തിലും ജീവിതശൈലിയിലും ഒക്കെയുള്ള മാറ്റങ്ങൾ കണ്ണുകളുടെ വരൾച്ചയ്ക്കും ആക്കം കൂട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ന്യൂട്രീഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുകയാണെങ്കിൽ, ഈ കണ്ണുകളിലെ വരൾച്ചയ്ക്ക് ഈ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും പോഷകങ്ങളുടെ കുറവ് വരാം, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂട്രീഷണൽ ബാലൻസ് വരുത്തിയത് കൊണ്ടോ വരൾച്ച ഇല്ലാതാക്കാൻ കഴിയുമോ? എങ്ങനെയാണ് ഈ വരൾച്ചയും പോഷകങ്ങളും തമ്മിലുള്ള ബന്ധം, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാം.
2: ഈ ന്യൂട്രീഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഡ്രൈനെസ്സിനും നല്ലോണം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മീബോമിയം ഗ്ലാൻഡിൻ്റെ ഹെൽത്തിന് ഒമേഗ-3 ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഫിഷ് അല്ലെങ്കിൽ നമ്മൾ ഫിഷ് ഓയിൽസ് ഉപയോഗിക്കുക, വാൽനട്ട്സ്, ചിയ സീഡ്സ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഒമേഗ-3 കൊണ്ട് ഉണ്ടാവുന്ന സംഭവം നമ്മുടെ ഉള്ളിലെ ലിപ്പിഡിൻ്റെ ക്വാളിറ്റി നന്നായി കൂട്ടും. ഓയിലിൻ്റെ ക്വാളിറ്റി കൂടുമ്പോൾ തന്നെ അതിൻ്റെ മയം അത് സ്പ്രെഡ് ചെയ്യാനും അത് കണ്ണിൽ ഈവൺ ഔട്ട് ചെയ്യാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് പ്രോട്ടീനാണ്. നമ്മുടെ കണ്ണിലുള്ള സെൽസ്, ചെറിയ ഗ്ലാൻസ് ആയാലും എല്ലാ ഈ സെൽസും ഒക്കെ മെയ്ഡപ്പ് ഓഫ് ഇതിൻ്റെ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രോട്ടീൻ ഫുഡ് നമ്മളിപ്പോൾ യൂഷ്വലി നമ്മുടെ നാട്ടുകാർ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാലത്ത് കുറച്ച് ഇഡ്ഡലിയും മുട്ടും കഴിച്ചു, ഒരു ബാലൻസ്ഡ് ആയിട്ട്, നമ്മളെ ബാലൻസ് എന്ന് പറയുന്നത് പോലെയല്ല. ശരിക്കും ഒരു 30 ഗ്രാം പ്രോട്ടീനെങ്കിലും കാലത്ത് നമുക്ക് കയറണം. 30 ഗ്രാം പ്രോട്ടീൻ കയറാന്ന് വെച്ചാൽ അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് അത് കഴിച്ചാൽ തന്നെ അത് കയറുള്ളൂ. നമ്മുടെ ഒരു ഒരു ഇഡ്ഡലിയിൽ ചെറിയ 2 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ആയി, അതിൽ ഉഴുന്നുണ്ടല്ലോ, എന്നാലും അതിൽ 2 ഗ്രാം ഉണ്ടാവുള്ളൂ. അപ്പം അതിൻ്റെ കൂടെ മുട്ടയോ പന്നി

0: പനീറോ ചീസോ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കോൺഷ്യസ്ലി കയറ്റണം. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ, ഇനിയിപ്പോൾ വെജിറ്റേറിയൻസ് ആകുമ്പോൾ പനീറാണ് മെയിനായിട്ട് വെജിറ്റേറിയൻസ്, പിന്നെ സോയ നല്ലതാണ്, അങ്ങനത്തെ കുറച്ച് ടോഫു എന്നൊക്കെ പറയും ഇപ്പം, അതൊക്കെ കോൺഷ്യസ്ലി നമ്മൾ കയറ്റാൻ ശ്രമിക്കണം. അത് കണ്ണിൻ്റെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്, ഈ പറഞ്ഞ ഡ്രൈനസിനും അത് നന്നായിട്ട് ബാധിക്കും. പിന്നെ ഒരു എലിമെൻ്റാണ് വൈറ്റമിൻ ഡി എന്ന് നേരത്തെ പറഞ്ഞപ്പോൾ, നമ്മുടെ ഗ്ലാൻഡുലർ ഫംഗ്ഷനും ഒക്കെയും വൈറ്റമിൻ ഡി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സൺലൈറ്റ് നാച്ചുറലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ മിക്കതും സപ്ലിമെൻ്റായിട്ട് അത് എടുക്കുക തന്നെ വേണം. കാരണം മിക്കവർക്കും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് എല്ലപ്പോഴും, 25 താഴെയാണെങ്കിൽ നമ്മൾ ഡെഫിഷ്യൻ്റ് ആണ്. വി ഷുഡ് ടേക്ക് വൈറ്റമിൻ ഡി. ഈ നേരത്തെ പറഞ്ഞപ്പോൾ ഇനി അവോയ്ഡ് ചെയ്യേണ്ട സാധനങ്ങൾ, ഈ പാക്കറ്റ് ഫുഡ്സ് എളുപ്പമാണ് പാരൻസിന് വാങ്ങി കൊടുത്താൽ മതി, അത് അവിടെ ഇപ്പം ഷെൽഫിൽ എന്തായാലും കുട്ടികളുടെ വീടുകളിലുണ്ടാവും, പക്ഷെ അതൊരു നല്ലൊരു പ്രവണതയല്ല. വാങ്ങിച്ച് വെക്കുന്ന ഒരു പ്രവണത, പ്രത്യേകിച്ച് ബിസ്ക്കറ്റ്സ് ചിപ്സ് അതൊന്നും വാങ്ങി വെക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. വല്ലപ്പോഴും കഴിക്കാം, ഇല്ല എന്നൊന്നും അറിയുന്നില്ല, പക്ഷെ വല്ലപ്പോഴും തന്നെ ആവണം, ഡെയിലി യൂസ് എന്തായാലും അത് പാടില്ല.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ
3: കാഴ്ച.
2: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
3: ഫോൺ 8129110887.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
4: ആര്യ ഐ കെയർ കാഴ്ച തുടരുന്നു. കാഴ്ച പരിപാടിയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണുകളിലെ വരൾച്ച. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നേത്രരോഗ ചികിത്സകയായ ഡോക്ടർ മിനു ദത്ത്, ഒപ്പം YS പൗർണമി.
5: ന്യൂട്രീഷൻ മാത്രം ശ്രദ്ധിച്ചതുകൊണ്ട് കണ്ണിന്റെ വരൾച്ച ഇല്ലാതാകുമോ?
0: അതും അല്ല, ന്യൂട്രീഷൻ മാത്രം പോരെ, കാരണം എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇപ്പൊ കുറേ പറഞ്ഞ പോലെ ഈ പൊള്യൂഷനും പിന്നെ ഏജിങ് ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഹെൽപ്പ് ചെയ്യാൻ, നമ്മുടെ ഇത് ഏത് തരത്തിലുള്ള ഡ്രൈനസ് ആണ്, നമുക്ക് ഏത് ഇവാപറേറ്റീവ് ഡ്രൈനസ് ആണോ അല്ലെങ്കിൽ ലിപ്പിഡ് ലെയറിൻ്റെ പ്രശ്നമാണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്കൊരു ലൈഫ് സ്റ്റൈൽ തന്നെ അതിൻ്റെ അറൗണ്ട് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് അതിന് ഈവൻ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാൻ ഒരു മടി കാണിക്കണ്ട, കാരണം അത് നല്ലത് തന്നെയാണ്. കുറേ പേർക്ക് ഭയങ്കര മടിയാണ്, എന്ത് മരുന്നിനോടുമല്ലോ, പതി മരുന്നുകൾക്കും എല്ലാവർക്കും ഒരു ഭയമാണല്ലോ. പക്ഷെ ലൂബ്രിക്കൻ്റ് ഇൻ ദ സെൻസ് നമുക്ക് ഓവർ ദ കൗണ്ടർ കിട്ടുന്നതാണ്, പ്രിസർവേറ്റീവ് ആണ് നമുക്ക് ഉപയോഗിക്കാം, അല്ല ആൻറ്റിബയോട്ടിക്കോ സ്റ്റിറോയിഡോ ഇല്ല, ലോങ് ടേം യൂസിന് നല്ലതാണ്. കാരണം നമ്മൾ ഈ സ്കിന്ന് ഡ്രൈ ആവും, മോയ്സ്ചറൈസറൊക്കെ പറ്റുന്ന പോലെ അത്ര തന്നെയുള്ളൂ. പക്ഷെ നമുക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാം ഈ ലൂബ്രിക്കൻസ് യൂസ് ചെയ്താലും. പിന്നെ ലിഡ് ഹൈജീൻ, ലിഡ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ണിൻ്റെ എറയിലൊക്കെ ഇങ്ങനെ ബ്ലിഫറൈറ്റിസ് താരം വന്നിരിക്കുന്നുണ്ടാവും, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ട്രീറ്റ് ചെയ്യുക. പിന്നെ ചൂട് പിടിക്കുക, രാത്രി ഒരു വാം കംപ്രസ് ഇങ്ങനെയുള്ളവർക്ക് കേട്ടോ, എല്ലാവരും ചെയ്യണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ കുരു വരുന്നവർക്ക് നൈറ്റിലും ഒരു 2-3 മിനിറ്റ് ചൂട് പിടിച്ചു കൊടുത്തൊന്ന് ലിഡ് മസാജ് ചെയ്താൽ ആ ലിപ്പിഡ് ലെയറൊക്കെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യും. പിന്നെ എന്തെങ്കിലും സിസ്റ്റമിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ തൈറോയിഡ്, ഡയബറ്റീസ് ഇതൊക്കെ നമ്മളൊന്ന് കൺസേൺ ആവണം, കാരണം അതും ഇതിനെ ബാധിക്കും. നമുക്ക് ഡയബറ്റീസ് വേറെ ആയിട്ട് നിർത്തുക, പിന്നെ അതിൻ്റെ മെഡിക്കേഷൻസ് കഴിക്കുന്നവരുണ്ടാവുമല്ലോ, ഇപ്പം ആക്ച്വലി കൊളസ്ട്രോളിലെ മെഡിക്കേഷൻസ് കഴിക്കുന്നവർക്ക് ഡ്രൈനസ് കൂടും ശരിക്കും, പക്ഷെ അതും ഒരു സൈഡ് ഇഫക്റ്റ് ആണ് അതിന്, പക്ഷെ അത് നമുക്ക് നിവർത്തിയില്ല. ചിലപ്പോൾ ഹാർട്ട് ഡിസീസിലോട് കഴിക്കണം, പക്ഷെ അതനുസരിച്ച് നമ്മൾ ലൂബ്രിക്കേഷൻ കൊടുക്കണം. അപ്പം ആ ഒരു എല്ലാം കൂടിയാണ് ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെ ബെറ്റർ ഫുഡ്, ബെറ്റർ സ്ലീപ്, എല്ലാം ഒരു മൾട്ടി ഫാക്ടോറിയൽ സാധനമാണ്. എല്ലാം കൂടി വന്നാലാണ് നമുക്ക് നല്ലൊരു ലൈഫ്. ഡ്രൈനസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെയൊരു ന്യൂസെൻസാണ് ശരിക്കും, എപ്പോഴും അതൊന്നും മാറണില്ല, കണ്ണിൻ്റെ ഒരു സുഖമില്ലല്ലോ, ഒരു ഹെവിനെസ് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ്ററാക്ട് സർജറി കഴിഞ്ഞവർക്കൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരു സംഭവമാണ് ഡ്രൈനസ് വളരെ, അത് ചെയ്തിട്ടൊരു ബുദ്ധിമുട്ടായോ, പക്ഷെ അതല്ല ബുദ്ധിമുട്ട് ശരിക്കും, കാഴ്ചയുണ്ടെങ്കിലും ഡ്രൈനോസ് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഇവർ പറയുന്നത്. അത് ശരിക്കും നമ്മൾ ടാക്കിൾ ചെയ്ത് അത് മാറിപ്പോവാന്നേ ഉള്ളൂ.
5: ചുരുക്കത്തിൽ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഈ വരൾച്ചയും പ്രതിരോധിക്കാൻ മാർഗം. അതിപ്പോ എക്സസൈസിന് അതിനെന്തെങ്കിലും റോൾ ഉള്ളതായിട്ട്
0: എക്സസൈസ് പ്രത്യേകിച്ച് നാച്ചുറലി എല്ലാ മസിൽസിനും നല്ലതാണ്, പക്ഷെ എക്സസൈസ് ഡ്രൈനസ് ആക്സസ് സിംപ്റ്റം ഞാൻ അത് അങ്ങനെയല്ല പറയുന്നത്.
5: തീർച്ചയായിട്ടും ജീവിതശൈലിയിലുള്ള ഒരു മാറ്റം ശരീരത്തിലെ മറ്റെല്ലാ അവയവങ്ങളെ എന്ന പോലെ കണ്ണുകളെയും
0: ഗുണകരമായിട്ടുണ്ടാക്കും. പിന്നെ എനിക്ക് നേരത്തെ പറയാനുള്ള ഒരേയൊരു കാര്യം, ഡ്രൈനസ് നമ്മൾ തന്നെ ട്രീറ്റ് ചെയ്യണ പ്രായോട് പറഞ്ഞ വെള്ളം ഒഴിച്ച് കഴുകുക, അത് ചെയ്യരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വെള്ളം ഒഴിച്ച് കഴുകരുത്. കാരണം എന്താ അറിയോ, ഒന്നാമത് ഞാൻ പറഞ്ഞ പോലെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഉള്ള കണ്ണുനീരും കൂടിയും പോവും, അപ്പോൾ ഒന്നും ഉണ്ടാവില്ല, റീബൗണ്ട് ഡ്രൈനസ് വരും. അത് കൂടാണ്ട് നമ്മുടെ ടാപ്പ് വെള്ളത്തിൽ നിറച്ച് ഈ കുളയും ഒക്കെ സുലഭം. നമ്മൾ നമ്മളൊരു വാട്ടർ സാമ്പിൾ ടെസ്റ്റ് ചെയ്താൽ മതി, നിറച്ച് ബാക്ടീരിയ ആയിരിക്കും അത്.

0: നമ്മളെ കണ്ണിൽ കണ്ണികേട് ഉണ്ടാക്കുകയാണ് ചെയ്യുക.
1: തീർച്ചയായിട്ടും ഒരു പുതിയ അറിവ് തന്നെയായിരിക്കും ശ്രോതാക്കൾക്ക് ഇത് എന്ന് തോന്നുന്നു. പലപ്പോഴും ആളുകള് കണ്ണിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിയ ഉടനെ കണ്ണ് കഴുകുക എന്നുള്ളതാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഈ കണ്ണിന്റെ വരൾച്ചയ്ക്ക് അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക എന്നുള്ളത് ഒരു പുതിയ അറിവാണ്. അതുപോലെ തന്നെ കണ്ണുനീരിന് പോലും ഇത്രയധികം ഘടകങ്ങളുണ്ട് എന്നതും ഒരു തിരിച്ചറിവ് തന്നെയായിരിക്കും. എന്തായാലും വരൾച്ച എന്ന ഒരു കാര്യം ഒരുപക്ഷെ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ജീവിതത്തെ എത്ര പ്രതികൂലമായി ബാധിക്കും എന്ന് വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നു. നന്ദി മാം.
0: താങ്ക് യു.
2: കണ്ണുകളിലെ വരൾച്ച, ഈ വിഷയത്തെക്കുറിച്ച് നേത്രരോഗ ചികിത്സകയായ ഡോക്ടർ മീനു ദത്തുമായി YS പൗർണമി സംസാരിച്ചതിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
3: കാഴ്ച.
2: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇ എൻ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. കാഴ്ച സമർപ്പിച്ചത്
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
5: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
5: ഫോൺ 8129110087.
4: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
5: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോൻ പാടിയത്. ഗാനരചന കലാധരൻ, സംഗീതം ശ്യാം.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി വനിതകളുടെ ഉറ്റമിത്രം.
1: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാർ, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. പി കെ ഗോപിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ. ചിത്രം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. പ്രായോജികർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: നമുക്കുള്ള ഡെസേർട്ട് വന്നു, പക്ഷെ നമ്മുടെ ചാമ്പ്യൻ ഇനി വന്നില്ല.
4: ബിൽ കൊടുക്കും മുമ്പ് വരില്ലേ?
5: സോ ഗേൾസ്, എന്താ ഇവിടെ പ്രശ്നം?
6: ബില്ലാണ് പ്രശ്നം.
3: നിന്റെ കാർഡ് ദാ. നിന്താ
7: RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആർക്കും നൽകരുത്. ഓൺലൈൻ ബാങ്കിംഗ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ. ഇത് തീറ്റ മത്സരമായിരുന്നു. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
8: ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ, യേശുദാസും സംഘവും പാടിയത്. ചിത്രം തൂവൽ സ്പർശം.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
4: ധനം എന്ന ചിത്രത്തിനു വേണ്ടി പി കെ ഗോപി എഴുതിയ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി ചിത്രപാടിയത്.

0: സംഗമം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
2: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. www.accountantsacademy.in.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 PM.
2: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
3: മധു ബാലകൃഷ്ണനും ശ്വേതയും പാടിയ ഗാനം, വയലാർ ശരത്തിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ ഈണം, ചിത്രം തോപ്പിൽ ജോപ്പൻ.

0: പപ്പാ, കോളേജ് ഫീസ് കൂടുതലാണ്.
1: മോളെ,
2: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിൽ ഇട്ടിരുന്നില്ലേ?
1: രണ്ടു വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാട് നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
3: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
0: എങ്ങോട്ട്?
3: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
0: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ ഈണം, മധുബാലകൃഷ്ണനും സുജാതയും റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിൽ പാടിയതാണ്.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി. സുദീപ് കുമാറും ചിത്രയും പാടിയ ഗാനം, ചിത്രം സ്വപ്നസഞ്ചാരി.

0: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

ആകാശവാണി തൃശൂർ. ഇപ്പോൾ ശ്രീമതി മഹിത വർമ്മ പാടുന്നു. സർവശ്രീ എം രതീഷ് വയലിൻ, എം സുരേഷ് കുമാർ മൃദംഗം. ആദ്യമായി ഗിരിജാരമണ എന്നാരംഭിക്കുന്ന ഗംഭീര നാട്ടരാഗത്തിലുള്ള മൈസൂർ വാസുദേവാചാർ കൃതി, താളം ആദി.

ഇനി ശിവാനന്ദകാമവർദ്ധിനി. രാഗം പന്തുവരാളി, താളം മിശ്രചാപ്പ്. ജി എൻ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ കൃതി.

ഇതുവരെ പാടിയത് ശ്രീമതി മഹിത വർമ്മ, സർവശ്രീ എം രതീഷ് വയലിൻ, എം സുരേഷ് കുമാർ മൃദംഗം.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: പത്ത് മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി സമയം 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് NHM സ്പോൺസേർഡ് പരിപാടി.

0: പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ഇന്ന് വേൾഡ് തൈറോയ്ഡ് ഡേ ആയി നാം ആചരിക്കുകയാണല്ലോ, ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
1: May 25 എല്ലാ വർഷവും നമ്മൾ തൈറോയ്ഡ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. കാരണം നമ്മൾ തൈറോയ്ഡിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും വളരെ നോൺ സ്പെസിഫിക് ആണ്. അതായത് ഇന്ന ഇപ്പം നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ പനിയും ചുമയൊക്കെ വരുന്നത് പോലെ ഒരു ലക്ഷണങ്ങളല്ല, പലപ്പോഴും ലക്ഷണങ്ങൾ വളരെ നോൺ സ്പെസിഫിക് ആണ്. നമുക്ക് ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ തൈറോയ്ഡ് രോഗം ഉണ്ടെന്നുള്ള സംശയം വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മിക്ക സന്ദർഭങ്ങളിലും തൈറോയ്ഡ് അസുഖം ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, തൈറോയ്ഡ് വളരെ നമുക്ക് ഈസിയായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുവാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തൈറോയ്ഡിൻ്റെ എല്ലാ അസുഖങ്ങളും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്.
0: സർ, നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊന്ന് പറയാമോ?
1: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ആവശ്യകതയുണ്ട്. തൈറോയ്ഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയ്ഡിൻ്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡിൻ്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയ്ഡ് ക്യാൻസേഴ്സ്, തൈറോയ്ഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പോൾ നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിൻ്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പോൾ എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
0: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയ്ഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
1: തൈറോയ്ഡിൻ്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിൻ്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ വളർച്ചയോ കുഞ്ഞിൻ്റെ ശരിയായ ഉള്ള ഡെവലപ്മെൻറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
0: സർ, പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, തൈറോയ്ഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെൻറ്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിൻ്റെ സമയത്ത് മാത്രം തൈറോയിഡിൻ്റെ റിക്വയർമെൻറ്റ്, തൈറോയിഡ് ഹോർമോണിൻ്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരിലും ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
0: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിൻ്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
1: വണ്ണം കൂടുന്നത് തൈറോയിഡ്

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 25 ലോക തൈറോയിഡ് ദിനം. നമ്മുടെ സമൂഹത്തിൽ തൈറോയിഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ തൈറോയിഡ് ദിനത്തിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളാണ് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ്

0: തൈറോയിഡിൻ്റെ ഒരു തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിലൊന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങൾ കൊണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിൻ്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവേ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുവിടുക, കോളിഫ്ലവർ കഴിച്ചുവിടുക, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്റ്റ്സ് ഒന്നും കഴിച്ചുവിടുക, സോയ കഴിച്ചുവിടുക, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം, നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്റ്റ് ചെയ്യാനുള്ളൊരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. അത് പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ കപ്പ്, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോളോ മിപ്രസോളോ പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികകൾ നമ്മൾ തൈറോയിഡിൻ്റെ ചേർന്ന് കഴിക്കാൻ പാടില്ല. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിന് മാത്രമേ. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?

0: ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാമത്തെ തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് അല്ലെങ്കിൽ മുഴകൾ വരുന്നത്. അപ്പോൾ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകളുണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത് ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിൻ്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, ബെത്തിസ്റ്റ ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെയുണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാമെന്നുള്ളതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തി പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിൻ്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ഷഹബ സമൻ വരികളെഴുതി ഈണം നൽകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം സുഡാനിഫ്രം നൈജീരിയ.

സൗമ്യ രാമകൃഷ്ണനും ദേവദത്ത് ബിജ്ബാലും തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനം. രചന സുഹൈൽ കോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജിപാൽ സംഗീതം നൽകി ആനി ഏമിയോടൊപ്പം പാടിയ ഗാനം. ചിത്രം പൈപ്പിൻ ചുവട്ടിലെ പ്രണയം.

0: ചലച്ചിത്രഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 30 രൂപ കൂടി 14,610 രൂപയ്ക്കും പവന് 240 രൂപ കൂടി 116,880 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സംഗമം. നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: അറിവിന്റെ അക്ഷയഖനി,
4: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
3: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
4: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
3: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
4: വിദ്യാഭ്യാസ രംഗം.
3: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
4: വിദ്യാഭ്യാസ രംഗം.
5: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
6: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
5: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
6: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
5: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
3: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
7: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
3: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
7: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
3: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
7: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
3: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സമയം 10:30:32. 476.2 മീറ്ററിൽ മീഡിയം വേവ്, 630 കിലോ ഹെഡ്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 മെഗാ ഹെഡ്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ, FM 101.1 മെഗാ ഹെഡ്സ്.
1: പദ്ധതികൾ ജനക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പദ്ധതികൾ ജനക്ഷേമത്തിനായി എന്ന ഈ പരിപാടിയിൽ ഇന്ന് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജനയെക്കുറിച്ച് അറിയാം. '1947 സ്വാതന്ത്ര്യത്തിലേക്ക് പിച്ചവെച്ചുകൊണ്ടിരുന്ന ഭാരതത്തിന് സ്വന്തമായി ഒരു ഔഷധ നിർമ്മാണ വ്യവസായം ഉണ്ടായിരുന്നില്ല. പാശ്ചാത്യ കമ്പനികൾ ഉയർന്ന വിലയ്ക്ക് മരുന്നുകൾ വിറ്റുകൊണ്ട് ഇന്ത്യൻ ഔഷധ വിപണിയെ നിയന്ത്രിച്ചിരുന്ന കാലമായിരുന്നു അത്.

0: ഇതുമൂലം ജീവൻരക്ഷാ മരുന്നുകളുടെ വില താങ്ങാൻ സാധിക്കാതെ രാജ്യത്തെ സാധാരണക്കാർ നെട്ടോട്ടമോടുന്ന സാഹചര്യമുണ്ടായി. രോഗികൾക്ക് തങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ നൽകാൻ സാധിക്കാതെ ഭാരതത്തിന്റെ ആരോഗ്യമേഖല വലിയൊരു സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുമ്പോഴാണ് 1970 കേന്ദ്ര സർക്കാർ ദ ഇന്ത്യൻ പാറ്റന്റ്സ് ആക്ട് എന്ന നിയമനിർമ്മാണം കൊണ്ടുവരുന്നത്. അക്കാലമത്രയും വിദേശ കമ്പനികളുടെ മരുന്ന് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പുതിയ നിയമം മൂലം രാജ്യത്തെ ശാസ്ത്രജ്ഞർക്ക് അതേ മരുന്നുകൾ വ്യത്യസ്ത രാസപ്രക്രിയയിലൂടെ നിർമ്മിക്കാൻ അനുമതി ലഭിച്ചു. ഈ വിപ്ലവകരമായ നിയമമായിരുന്നു രാജ്യത്ത് ജനറിക് മരുന്നുകൾക്ക് തുടക്കം കുറിച്ചത്. സാധാരണക്കാരനെ മരുന്നുകൾ തങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന വിലയ്ക്ക് ലഭ്യമാകുന്ന സ്ഥിതിയും നിലവിൽ വന്നു. ഇന്ത്യയുടെ ഈ ജനറിക് ഔഷധ വിപ്ലവം ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ വർഷമായിരുന്നു 2001. ലോകം HIV/AIDS എന്ന മഹാവ്യാധി മൂലം ദുരിതമനുഭവിക്കുന്ന കാലമായിരുന്നു അത്. രോഗപ്രതിരോധത്തിന് മരുന്നുകൾ വിപണിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം തന്നെ വൻകിട മരുന്ന് കമ്പനികൾ വലിയ വിലയ്ക്ക് വിൽക്കുന്നവയായിരുന്നു. സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യർ രോഗം വന്ന് മരിച്ചു വീഴുന്ന ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഈ വില കൂടിയ മരുന്നുകളുടെ ജനറിക് പതിപ്പ് വിപണിയിൽ ഇറക്കുന്നത്. ഭാരതത്തിന്റെ ആ മാനുഷിക സമീപനം HIV എന്ന മാരക വൈറസിനെ പ്രതിരോധിക്കാൻ സാധാരണക്കാരനെയും സജ്ജമാക്കി. നമ്മുടെ രാജ്യത്തെ 60% വരുന്ന മരണങ്ങൾ ജീവിതശൈലീ രോഗങ്ങൾ മൂലമാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൽ തന്നെ 26% മരണങ്ങൾ ഹൃദയസംബന്ധമായ രോഗങ്ങൾ മൂലമാണെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രമേഹ രോഗത്തിന്റെ തലസ്ഥാനം എന്നുപോലും നമ്മുടെ രാജ്യം അറിയപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ജീവിത ചിട്ടകളിൽ മാറ്റം വരുത്തുന്നതോടൊപ്പം പ്രധാനമാണ് രോഗം വന്നാൽ കൃത്യമായി മരുന്നുകൾ കഴിക്കുക എന്നത്. ഭാരതം വികസ്വര രാജ്യമാണ്. ഇടത്തരക്കാരും പാവപ്പെട്ടവരും ജനസംഖ്യയുടെ ഭൂരിഭാഗം വരുന്ന നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് താങ്ങാൻ പാകത്തിന് മരുന്നുകൾ ലഭ്യമാക്കുക എന്നത് ഒരു സർക്കാരിന്റെ കടമയാണ്. ഈ ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും വിലക്കുറവിൽ മരുന്നുകൾ ലഭിക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന ജനക്ഷേമ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നവംബറിലാണ് കേന്ദ്ര ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ജൻ ഔഷധി സ്കീം അവതരിപ്പിക്കുന്നത്. 50% മുതൽ 90% വരെ വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് മരുന്നുകൾ ലഭ്യമാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ജനറിക് മരുന്നുകളുടെ ഈ സംരംഭം ആരംഭിക്കുമ്പോൾ രാജ്യത്താകമാനം 240 ജനഔഷധി സ്റ്റോറുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതെത്തി നിൽക്കുന്നത് രാജ്യത്താകമാനം 2100 മരുന്നുകളും 300 സർജിക്കൽ ഉപകരണങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന 19,000 ജനഔഷധി കേന്ദ്രങ്ങളായാണ്. ഈ സ്കീം ആരംഭിക്കുമ്പോൾ ഉണ്ടായ പ്രധാന പ്രതിസന്ധി എന്നത് ജനറിക് മരുന്നുകളുടെ ഗുണമേന്മയെക്കുറിച്ചായിരുന്നു. വില കുറഞ്ഞ മരുന്നുകൾക്ക് ഫലമുണ്ടാകില്ല എന്നൊരു പ്രചരണം അന്നും ഇന്നും നിലനിൽക്കുന്നു. ജനറിക് മരുന്നുകളുടെ ഗുണമേന്മയെക്കുറിച്ചും ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ഏറ്റവും പുതിയ പഠനങ്ങളെ ഉദ്ധരിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് ഷഹബാസ് MPC.
1: ഒരു ഡോക്ടർ എന്ന നിലയിൽ നമ്മൾ രോഗികൾക്കൊരു മരുന്ന് എഴുതുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ പ്രൈസിംഗ് എന്ന് പറയുന്ന സംഭവം. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് ഒരു മരുന്ന് തന്നെ നമുക്ക് പല ബ്രാൻഡുകളിൽ കിട്ടും. ഈ പല ബ്രാൻഡുകൾക്കും പല വിലയാണ്. നാട്ടിലുള്ള പൊതുവായിട്ടുള്ളൊരു ചിന്താഗതിയാണ്, അല്ലെങ്കിൽ മനുഷ്യരുടെ തന്നെ ഒരു പൊതുവായിട്ടുള്ളൊരു ചിന്താഗതിയാണ്, വില കുറഞ്ഞത് മോശമായിരിക്കും, അതുപോലെ വില കൂടിയത് നല്ലതായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിലല്ലേ വില കൂടുള്ളൂ. അപ്പം അങ്ങനൊരു ചിന്താഗതി എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതേ ഒരു ചിന്താഗതി പല ഡോക്ടർമാർക്കും ഉണ്ട്. അപ്പോൾ എനിക്കും തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ വീട്ടുകാർക്കോ വേണ്ടപ്പെട്ടവർക്കോ നമുക്ക് ആവശ്യമുള്ള ആർക്കെങ്കിലും നമ്മളൊരു മരുന്ന് വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് തന്നെ മരുന്ന് വാങ്ങിക്കുമ്പോഴോ നമുക്ക് ഈ സംശയം ഉണ്ടാവാറുണ്ട്, വില കൂടിയ മരുന്ന് തന്നെ വാങ്ങിക്കണം എന്നുള്ളത്. അങ്ങനെ ആ സംശയത്തിനൊരു അവസാനം വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ 2026 തുടക്കത്തിൽ തന്നെ ഒരു പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ആബി ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് ഇതേ സംശയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ലിവറിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അധികം രോഗികളും ഒരുപാട് എക്സ്പെൻസീവ് മരുന്നുകളും ഒരുപാട് കാലയളവിൽ കഴിക്കേണ്ട ഒരു ആവശ്യകത ഈ ഒരു രോഗത്തിനുണ്ട്. അപ്പോൾ ഈ ഡോക്ടറിന് വരെ പേടിയായിരുന്നു, എങ്ങനെയാണ് നമ്മുടെ സർക്കാരിൻ്റെ മരുന്നുകളുണ്ടല്ലോ, ഇപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജൻ ഔഷധി ആവട്ടെ, ഈ മരുന്നുകളൊക്കെ

0: കൊടുക്കാവോ? കാരണം നമ്മൾ ഒരുപാട് പ്രചരണങ്ങൾ കേൾക്കുന്നതാണ്, അതായത് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇത് വളരെ മോശമായി പെട്ടെന്ന് ഈ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ വില കുറഞ്ഞ മരുന്ന് കഴിച്ചപ്പോൾ. അതുപോലെ മറിച്ചും കേൾക്കാറുണ്ട്, ഒരുപാട് വർഷങ്ങളായി ഈ പറഞ്ഞ ജനൌഷധിയുടെ ആണെങ്കിലും കെ എം എസ് എല്ലിൻ്റെ ആണെങ്കിലും ഒക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നാൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടും മറിച്ചും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർമാരുടെ ഇടയിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഇടയിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൺഫ്യൂഷനാണ് ആബി ഫിലിപ്സ് എന്ന് പറയുന്ന ഡോക്ടറും അവരുടെ ടീമും മെഷ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇവിടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്ലി ഫണ്ടഡ് ആയിട്ടാണ് ഇത്തരം പഠനങ്ങൾ നടത്തുക. അതായത് നമ്മുടെ ജനൌഷധി നിന്നും പല ബാച്ചുകൾ എടുത്തു, അതുപോലെ നമ്മുടെ സർക്കാർ മരുന്നുകൾ കെ എം എസ് സി അല്ലെ കേരള സ്റ്റേറ്റിൻ്റെ പല മരുന്നുകളും എടുത്തു, അതുപോലെ ഏറ്റവും വില കൂടിയ ബ്രാൻഡഡ് മരുന്നുകളൊക്കെ എടുത്തു, എന്നിട്ട് നോക്കുമായിരുന്നു. അതായത് ഈ പറയുന്ന മരുന്നുകളിൽ ഇവർ അവകാശപ്പെടുന്ന പോലെ തന്നെയുള്ള കമ്പോണൻറ്റുകൾ ഉണ്ടോ? അതായത് ഉദാഹരണത്തിന് ഒരു പാരസെറ്റമോൾ എടുത്തു എന്ന് വിചാരിക്കാം. ഈ പാരസെറ്റമോൾ 500 mg എന്ന് എഴുതിയിട്ടുണ്ടാവും ലേബലിൽ, പക്ഷേ ഇതിൻ്റെ അകത്ത് ശരിക്കും 500 mg ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഇവർ ശ്രമിച്ചത്. അത് ഞാൻ ഒരു പാരാമീറ്ററാണല്ലോ പറഞ്ഞത്. ഇങ്ങനെ പല പാരാമീറ്ററുകൾ, അതായത് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവോ, ഇത് പെട്ടെന്ന് അലിയുമോ, അങ്ങനെ എല്ലാ പാരാമീറ്ററും ഇവർ പരിശോധിച്ചു. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലാബിൽ നിന്നാണ് ടെസ്റ്റ് ചെയ്തത്, FDA അപ്രൂവ്ഡ് ലാബായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഈ മരുന്നുകളൊക്കെ പരിശോധിച്ചു. അങ്ങനെ ഒരുപാട് പരിശ്രമത്തിൻ്റെ അവസാനമായിട്ട് ആണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. റിസൾട്ട് ആക്ച്വലി വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതായത് പഠനം ചെയ്ത ഡോക്ടർമാർ തന്നെ 1-2 times വീണ്ടും റീടെസ്റ്റ് ചെയ്യാനായിട്ട് ലാബുകാരോട് പറഞ്ഞു. കാരണം അത്രയും സർപ്രൈസിംഗ് ആയിട്ടുള്ള റിസൾട്ടായിരുന്നു. അതായത് ഏറ്റവും വില കുറഞ്ഞ മരുന്നാവട്ടെ, ഏറ്റവും വില കൂടിയ മരുന്നാവട്ടെ, ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു ഇതിൻ്റെയൊക്കെ അകത്തുള്ള മോളിക്യൂൾസിൻ്റെ ശതമാനവും അതിൻ്റെ അകത്തുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ഇവർ മറ്റു ചില പാരാമീറ്റേഴ്സും നോക്കിയിട്ടോ, അതായത് ഈ അഡൾട്രൻസ് ഉണ്ടോ എന്ന് വരെ നോക്കി. അഡൾട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് വരെ നോക്കി. അങ്ങനെ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്തതിൽ ഏറ്റവും വില കുറഞ്ഞ മരുന്നാവട്ടെ, ഏറ്റവും വില കൂടിയ മരുന്നാവട്ടെ, ഓൾമോസ്റ്റ് എവറിത്തിങ് ഇസ് ദ സെയിം. അപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം എനിക്ക് വളരെ ഐ ഓപ്പണിംഗ് ആയിരുന്നു. കാരണം നമ്മുടെ ആ മുൻവിധി അങ്ങ് പോയി. ഓക്കെ, അതിനുശേഷം ഞാൻ എൻ്റെ രോഗികളോട് തന്നെ ഇപ്പോൾ ഒരുപാട് കാലം എടുക്കേണ്ട ചില മരുന്നുകളുണ്ട്, അപ്പോൾ അതിലാണ് ഇതിൽ ആക്ച്വലി വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കുക. ഇപ്പോൾ BP മരുന്നാവട്ടെ, ഷുഗറിൻ്റെ മരുന്നാവട്ടെ, കൊളസ്ട്രോളിൻ്റെ മരുന്നാവട്ടെ, അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ ആൾക്കാർ ഒരുപാട് കാലം വാങ്ങിക്കുക, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മരുന്നുകളാവട്ടെ. അപ്പോൾ ഞാനിപ്പോഴും അവരോട് പറയുന്നത് ജനൌഷധിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരള സർക്കാരിൻ്റെ മരുന്നുകളോ വാങ്ങിച്ചാൽ മതി. കാരണം ദേ ആർ ഗുഡ് ഇനഫ്. നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ട് ഈ പറഞ്ഞ മറ്റു ബ്രാൻഡുകൾ മേടിക്കേണ്ട. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഗ്യാസിൻ്റെ മരുന്നുണ്ട്, പാൻഡോപ്പ് എന്നാണ് അതിൻ്റെ പേര്, പാൻഡോപ്രസോൾ എന്നാണ് ആ മോളിക്യൂളിൻ്റെ പേര്. അപ്പോൾ ഈ മരുന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഈ മരുന്ന് പല രീതിയിൽ വരുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ പോലെ സർക്കാരിൻ്റെതും വരുന്നുണ്ട്, അതുപോലെ ബ്രാൻഡഡായിട്ടും വരുന്നുണ്ട്. ഈ ബ്രാൻഡും ഈ പറഞ്ഞ ഏറ്റവും വില കുറഞ്ഞ സർക്കാരിൻ്റെ മരുന്നും നോക്കുമ്പോൾ 40 irattiyaanu പ്രൈസ് ഡിഫറൻസ്. അപ്പോൾ ഒന്നൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ₹1 നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഗ്യാസിൻ്റെ ഗുളിക നിങ്ങൾ ₹40 കൊടുത്താണ് വാങ്ങിക്കുന്നത്. നമ്മൾ ഒരു ഗുളികയല്ലല്ലോ വാങ്ങിക്കുന്നത്, നമ്മൾ ഇഷ്ടംപോലെ ഗുളിക വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് അനാവശ്യമായിട്ട് പണം ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. മുമ്പായിരുന്നെങ്കിൽ നമുക്കൊരു ഒരു ഊഹമായിരുന്നു, പക്ഷേ ആ ഒരു സംശയമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പഠനം വന്നോടെ പോയി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, നിങ്ങൾക്ക് ബ്രാൻഡഡ് മേടിക്കണമെങ്കിൽ ബ്രാൻഡഡ് മേടിക്കുക, ഈ പറഞ്ഞ ജനൌഷധിയുടെയോ കേരള സർക്കാരിൻ്റെ ഏത് മരുന്നുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം. പക്ഷേ എൻ്റെ മെസ്സേജ് സ്പെസിഫിക്കലി പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും ആണ്. കാരണം നിങ്ങൾക്ക് പണമില്ല എന്ന് പറഞ്ഞ് മരുന്ന് വാങ്ങിക്കാതിരിക്കേണ്ട ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു സുവർണാവസരം ഉപയോഗപ്പെടുത്തുക.
1: '2015-16 കാലഘട്ടത്തിലാണ് ജനൌഷധി പദ്ധതി പ്രധാനമന്ത്രി ജനൌഷധി പരിയോജനയായി രൂപമാറ്റം സംഭവിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഗുണമേന്മക്കുറവ് എന്ന പ്രചരണത്തെ മറികടക്കാൻ ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള GMP സർട്ടിഫിക്കേഷൻ ഉള്ള ജനറിക് മരുന്നുകൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് കർശനമാക്കി. ജനൌഷധി കേന്ദ്രങ്ങളിലെ മരുന്നുകളെപ്പറ്റി നമ്മോട് സംസാരിക്കുന്നത് ജനൌഷധി കേന്ദ്രത്തിൽ ഫാർമസി സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന ലിയോ ജോസ്.
2: നമ്മൾ ജനൌഷധി മരുന്നുകളെ പറ്റി പറയുകയാണെങ്കിൽ അത് നമ്മൾ ഫാർമസിയിൽ രോഗികൾക്ക് നമ്മൾ ബ്രാൻഡ് വൈസ് അല്ല കൊടുക്കുന്നത്. നമ്മളത് കണ്ടന്റ് വൈസ് നോക്കിയിട്ടാണ്, കറക്റ്റ് ഡോസും കറക്റ്റ് കണ്ടന്റും നോക്കിയിട്ടാണ് നമ്മൾ മരുന്നുകൾ പേഷ്യൻസിന് വിതരണം ചെയ്യുന്നത്. ഇത് ഒരുപാട് റേറ്റ് കുറവിനാണ് വിൽക്കപ്പെടുന്നത്. പക്ഷേ പല പേഷ്യൻസിനും ഇത് എന്തുകൊണ്ടാണ് വിലക്കുറവിൽ ഇങ്ങനെ വിതരണം ചെയ്യുന്നതെന്ന് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ഇംഗ്ലീഷ് മരുന്നുകൾ ഒരുവിധം എല്ലാവിടെയും ലഭ്യമാകുന്നതാണ്, അത് ആരും റേറ്റ് കുറവിന് കൊടുക്കുന്നില്ല, MRP റേറ്റിനാണ് കൊടുക്കുന്നത്. അത് കണ്ടന്റ് വൈസും ആണ്, പക്ഷേ അതിലെന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ബ്രാൻഡ് മെഡിസിൻ ആണ്. ബ്രാൻഡ് നെയിം നോക്കിയിട്ടാണ് ഓരോ ഫാർമസിയിലും ഫാർമസിസ്റ്റുകൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ രണ്ട് മരുന്നുകളും ജനൌഷധി മരുന്നുകളാണെങ്കിലും ഇംഗ്ലീഷ് മരുന്നുകളാണെങ്കിലും രണ്ടും ഒന്ന് തന്നെയാണ്. ജനൌഷധി മരുന്നുകൾ റേറ്റ് കുറവിന് കൊടുക്കപ്പെടുന്നു, ഇംഗ്ലീഷ് മരുന്നുകൾ അതിൻ്റെ റേറ്റിൽ കൊടുക്കപ്പെടുന്നു.

0: 90% ത്തോളം കസ്റ്റമേഴ്സിന് അത് സംശയമാണ്, തെറ്റിദ്ധാരണയാണ്. ഈ ജനൌഷധി മരുന്നുകൾ കഴിച്ചാൽ ഫലമുണ്ടാകുമോ, സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുമോ, വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ ഉണ്ടാകുമോ എന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് പരമമായ സത്യം. അത് വേണ്ട വിധത്തിൽ ഫാർമസികളിലെ ഫാർമസിസ്റ്റുകൾ അത് പേഷ്യൻ്റ് കൗൺസിലിംഗ് വഴി നമ്മൾ സംശയങ്ങൾ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇംഗ്ലീഷ് മരുന്നുകളും അതേപോലെ തന്നെയാണ്. ചിലർക്ക് ഭയങ്കര തെറ്റിദ്ധാരണയാണ്, സെയിം പേരിൽ തന്നെ വേണം, സെയിം പേരിൽ കിട്ടിയാലേ, സെയിം കളർ തന്നെ ആവശ്യപ്പെടുന്ന, നിർബന്ധം പിടിക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്കത് അവരോട് വേണ്ട രീതിയിൽ പേഷ്യൻ്റ് കൗൺസിൽ ചെയ്യേണ്ടതായിട്ട് വരുന്ന സാഹചര്യം വരുന്നു. അപ്പോൾ ചുരുക്കി പറയാനുള്ളത്, രണ്ട് മരുന്നും, ജനൌഷധി മരുന്നുകളാണെങ്കിലും ഇംഗ്ലീഷ് മരുന്നുകളാണെങ്കിലും ഒന്ന് തന്നെയാണ്. അതിൽ ക്വാളിറ്റി കുറവോ ക്വാണ്ടിറ്റി കുറവോ ഒന്നും തന്നെ ഇല്ല. ആദ്യം പറഞ്ഞതുപോലെ നല്ല റേറ്റ് കുറവിനാണ് കേന്ദ്ര സർക്കാർ ഇറക്കിയ ഈ സംരംഭമായ ജനൌഷധി മരുന്നുകൾ വിൽക്കപ്പെടുന്നത്.
1: വലിയ വിലക്കുറവിൽ ജനത്തിന് തങ്ങളുടെ രോഗങ്ങൾക്ക് മരുന്നുകൾ എത്തിക്കുക എന്നതിലുപരി ജനൌഷധി കേന്ദ്രങ്ങൾ ഓരോ പ്രദേശത്തും സ്ഥാപിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് സ്വയം സംരംഭകരാകാനും തൊഴിൽ സാധ്യതകൾ തുറന്നുകൊടുക്കുന്നതിനും സാഹചര്യമൊരുക്കുന്നു. ഇന്ന് മരുന്നുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പദ്ധതിയല്ല പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന എന്നത്. ജനൌഷധി സുവിധ എന്ന പദ്ധതിയുടെ ഭാഗമായി 2018 മുതൽ ജനൌഷധി കേന്ദ്രങ്ങളിൽ ഒരു രൂപയ്ക്ക് പരിസ്ഥിതി സൗഹൃദമായ ബയോഡീഗ്രേഡബിൾ സാനിറ്ററി പാഡുകളും നൽകിപ്പോരുന്നുണ്ട്. ജനൌഷധി സുഖം എന്ന മൊബൈൽ ആപ്പിലൂടെ അടുത്തുള്ള ജനൌഷധി സ്റ്റോറുകൾ അറിയാനും ഇപ്പോൾ സാധ്യമാണ്. ഇന്ന് ലോകത്ത് ജനറിക് മരുന്നുകളുടെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഭാരതം. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിലേക്കും നമ്മൾ നമ്മളുടെ ജനറിക് മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ലോകമെമ്പാടും അംഗീകാരമുള്ള ഇന്ത്യൻ ജനറിക് മരുന്നുകൾ രാജ്യത്തെ സാധാരണക്കാരിലേക്ക് കുറഞ്ഞ വിലയിൽ എത്തിക്കാൻ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന എന്ന പദ്ധതിക്ക് തീർച്ചയായും സാധിച്ചിട്ടുണ്ട്.
2: പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജനയെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
1: പദ്ധതികൾ ജനക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
3: ആകാശവാണി തൃശൂർ FM 101.1 MHz. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസും സുജാത മോഹനും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

ചിത്രം സൈക്കിൾ. ഗാനരചന അനിൽ പനച്ചൂരാൻ, സംഗീതം മെജോ ജോസഫ്. ശ്രീനിവാസും ചിത്രയും പാടിയ ഗാനം.

ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതയ്ക്ക് രമേഷ് നാരായണൻ സംഗീതം നൽകി. പി ജയചന്ദ്രനും ശിൽപ രാജും പാടിയത്. ചിത്രം എന്ന് നിന്റെ മൊയ്തീൻ.

ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതയ്ക്ക് രമേഷ് നാരായണൻ സംഗീതം നൽകി. പി ജയചന്ദ്രനും ശിൽപ രാജും പാടിയത്. ചിത്രം എന്ന് നിന്റെ മൊയ്തീൻ.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവമന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവിധി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

ആകാശവാണി തൃശൂർ FM 101.1 MHz. അല്പസമയത്തിനകം അടുത്ത പരിപാടി തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി, സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ശ്രീ ചന്തു മാധവൻ. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321. ഒരു നമ്പർ കൂടി 9496596321. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് മൃദുൽ ജേക്കബ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയുടെ വിഷയം മോട്ടോർ വാഹന ഇൻഷുറൻസ് ആണ്. നമുക്ക് റോട്ടിൽ ഇറങ്ങുന്ന എല്ലാ വാഹനത്തിനും നിർബന്ധമായും ഇൻഷുറൻസ് വേണമെന്നറിയാം. ഈ വിഷയത്തിൽ സാധാരണ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. പലതരം മോട്ടോർ വാഹന ഇൻഷുറൻസിൽ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായി നമ്മുടെ കൂടെ ശ്രീ ചന്തു മാധവനുണ്ട്. അദ്ദേഹം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലെ അസിസ്റ്റൻറ്റ് മാനേജറാണ്. സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം. അപ്പോൾ നമുക്ക് എന്താണ് മോട്ടോർ വാഹന ഇൻഷുറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോഴത്തേക്ക് ശ്രോതാക്കളുടെ കോളൊക്കെ ഉണ്ടാവും, പിന്നെ നമുക്ക് അതിലേക്ക് കടക്കാം.
2: തീർച്ചയായും. മോട്ടോർ വാഹന ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ വാഹനത്തിനൊരു പോളിസി എടുക്കുന്നു. ആ പോളിസി എടുക്കുമ്പോൾ എത്രയെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ കവറേജ് കിട്ടുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്ത് കിട്ടില്ല എന്ന് പറയുന്നു. ഇത് ബേസിക്കായിട്ടൊരു മോട്ടോർ ഇൻഷുറൻസ് പോളിസി. ഇനി നമ്മൾ മോട്ടോർ ഇൻഷുറൻസ് പോളിസിയിൽ 3 ഘടകങ്ങളാണുള്ളത്. അതിലേറ്റവും അത്യാവശ്യം അല്ലെങ്കിൽ നിർബന്ധമായും നമ്മൾ കൈവശം വെക്കേണ്ടത്, നമ്മളുടെ വാഹനം പൊതുനിരത്തിൽ പോവുകയാണെങ്കിൽ നിർബന്ധമായും വെക്കേണ്ടത് മോട്ടോർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസി. ഇതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. മോട്ടോർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് വെച്ചാൽ പറയുന്നത് പോലെ തന്നെ, ഇപ്പം ഫസ്റ്റ് പാർട്ടി, ഒരു ഇൻഷുറൻസ് പോളിസിയിലെ ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന വ്യക്തിയും, സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. ഈ രണ്ട് പാർട്ടീസ് അല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവുന്ന നാശനഷ്ടങ്ങളോ ജീവന് സംഭവിക്കുന്ന ആപത്തുകളോ, അതാണ് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവർ ചെയ്യുന്നത്. അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വേറെ ആൾക്കാരുടെ വസ്തുക്കൾക്ക് കവറേജ് കിട്ടും. നമ്മളുടെ വാഹനം ഉപയോഗിച്ച് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അത് കാരണമുണ്ടാവുന്ന ആപത്തുകൾ കവറേജ് കിട്ടുമെന്ന് പറഞ്ഞു. അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ വാഹനം ഒരു 2-വീലറാണെങ്കിൽ അതിന് 100,000 രൂപ വരെയുള്ള കവറേജസാണ് പോളിസി ജനറലായിട്ട് കൊടുക്കുന്നത്. അതേസമയം അതൊരു പ്രൈവറ്റ് കാറോ കൊമേർഷ്യൽ വെഹിക്കിളോ ആണെങ്കിൽ 750,000 രൂപ വരെയുള്ള നാശനഷ്ടങ്ങൾ ഇൻഷുറൻസ് കമ്പനി നികത്തും. ഇത് ഒരാളുടെ വസ്തുവിന് ഡാമേജ് സംഭവിക്കുകയാണെങ്കിലാണ്. ഒരാളുടെ എന്ന് മാത്രമല്ല, നമ്മളുടെ ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളുടെ വസ്തുക്കൾ, പൊതു സ്വത്തുക്കൾ, അല്ലെങ്കിൽ ഇപ്പോൾ KSEB ഇലക്ട്രിക് പോസ്റ്റ് നമ്മളുടെ വാഹനം പോയി ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സംഭവിക്കുന്ന നാശനഷ്ടം ഇൻഷുറൻസ് കമ്പനി ഈ തേർഡ് പാർട്ടി പോളിസി ഉണ്ടെങ്കിൽ നികത്തുന്നതാണ്. അതിന് വേണ്ടുന്നുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ KSEB നൽകുന്ന ഒരു ഡിമാൻഡ് നോട്ടീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ അത്രയും പൈസ അടയ്ക്കുന്ന റെസീപ്റ്റ് തുടങ്ങിയ ഡോക്യുമെൻറ്റ്സാണ് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടത്. അതേസമയം ഇപ്പോൾ ഒരു വ്യക്തിക്കാണ് അപകടം സംഭവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവനാണ് ആപത്ത് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു FIR നമുക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിനെതിരെ ലോഡ് ചെയ്യുന്നു. അപ്പം അതിനുണ്ടാവുന്ന ഈ ലൈബിലിറ്റീസ് ഇൻഷുറൻസ് കമ്പനി തേർഡ് പാർട്ടി പോളിസി വഴിയാണ് നികത്തുന്നത്. ഇത് മോട്ടോർ വാഹന നിയമപ്രകാരം കർശനമായും, പൊതുനിരത്തിൽ നമ്മളൊരു വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ എടുക്കേണ്ട ഒരു പോളിസിയാണ്. രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കമ്പൾസറി പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ, അതായത് CPA പോളിസി. ഞാൻ പറഞ്ഞു, നമ്മൾക്കും നമ്മളുടെ ഇൻഷുറൻസ് കമ്പനി അല്ലാതെ മറ്റ് ആർക്കെങ്കിലും ഉണ്ടാവുന്ന ഡാമേജസാണ് തേർഡ് പാർട്ടി പോളിസി കവർ ചെയ്യുന്നത്. എന്നാൽ CPA കവർ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഓണർ ഡ്രൈവറായ വ്യക്തിക്ക് കൊടുക്കുന്ന കവറേജ്, അതായത് അദ്ദേഹത്തിൻ്റെ ജീവനോ അല്ലെങ്കിൽ ആരോഗ്യത്തിനോ ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ കിട്ടുന്ന കവറേജാണ് CPA കവറേജ് എന്ന് പറയുന്നത്. 15,00,000 രൂപയാണ് അതിൻ്റെ മാക്സിമം ലിമിറ്റ്. അതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നതും ഫിക്സ്ഡ് ആണ്, 275 രൂപയും GST. ഇതും കമ്പൾസറി ആയിട്ട് ഒരു മോട്ടോർ വാഹന ഇൻഷുറൻസ് എടുക്കുന്ന ആൾ വേണം, എടുക്കേണ്ട ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരു ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ പോളിസി എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തൊരാൾക്ക് ആ ഒരു പോളിസി എടുക്കാൻ പറ്റില്ല. ഇനി ഈ CPA പോളിസി എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഇൻഷുർ ചെയ്തിരിക്കുന്ന വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ ഓടിക്കുമ്പോഴോ

0: കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ നമുക്കൊരാപത്ത് സംഭവിക്കുകയാണെങ്കിൽ, പോളിസിയിൽ കവർ ചെയ്തിരിക്കുന്ന നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പെറിൽസ് കാരണം ഉണ്ടാകുന്ന ഒരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 15 ലക്ഷം രൂപ, അദ്ദേഹം മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിന് 15 ലക്ഷം രൂപയും, അല്ലെങ്കിൽ ഡിസേബിൾമെൻറ്റ് വൈകല്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഇൻഡെംനിഫിക്കേഷൻ കൊടുക്കും. ഇതിനോടൊപ്പം തന്നെയാണ് വണ്ടിയുടെ ഓൺ ഡാമേജ് പോളിസി. ഇത് മൂന്നും കൂടെ ചേരുന്ന ഒരു പോളിസിനെയാണ് നമ്മൾ കോംപ്രിഹെൻസീവ് ഫുൾ കവർ അല്ലെങ്കിൽ പാക്കേജ് പോളിസി എന്നൊക്കെ പറയുന്നത്. ഇനി ഓൺ ഡാമേജ് എന്ന് പറയുമ്പോൾ ആ വാക്കുപോലെ തന്നെ നമ്മുടെ വാഹനത്തിനുണ്ടാവുന്ന ഡാമേജസിന് കിട്ടുന്ന കവറേജ് കൊടുക്കുന്ന കമ്പോണൻ്റാണ് ഓൺ ഡാമേജ് പോളിസി.
1: അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, നേരത്തെ ഇപ്പോൾ ഈ CPA എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നിർബന്ധമായി എടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു, നിയമപരമായി തന്നെ അത്
0: അതെ
1: അങ്ങനെയാണ് നിർബന്ധമായി എടുക്കണം. അപ്പോൾ ഒരു വാഹനം, ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനത്തിലല്ല മറ്റൊരു വാഹനത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്, എനിക്ക് സ്വന്തമായി വാഹനമുണ്ട് പക്ഷേ സ്വന്തം വാഹനമല്ല, പക്ഷേ CPA അതിൽ കവേർഡാണോ?
0: അല്ല, കവേർഡല്ല. നമ്മളുടെ രജിസ്റ്റേർഡ് ഉടമസ്ഥതയിലുള്ള വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ സംഭവിക്കുന്ന അപകടത്തിന് മാത്രമാണ് കവറേജ് കിട്ടുന്നത്, അല്ലെങ്കിൽ കവറേജ് കിട്ടുന്നത്.
1: ശരി, അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് വാഹനം ആയാൽ മതി. അതിപ്പോൾ എൻ്റെ ബൈക്കിലെ CPA വെച്ചിട്ട് എനിക്ക് കാറിൽ ട്രാവൽ.
0: അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പം നമുക്ക് രണ്ടോ മൂന്നോ വാഹനങ്ങളുള്ള ഒരാൾക്ക് ഒരു CPA പോളിസി എടുത്താൽ മതി. ആ CPA പോളിസി കൈവശമുണ്ടെങ്കിൽ നമ്മളുടെ പേരിലുള്ള ഏത് വാഹനം ഓടിക്കുകയാണെങ്കിൽ, വാഹനം ഉപയോഗിക്കുമ്പം നമുക്ക് ഒരു അപകടം സംഭവിച്ചാൽ നമുക്ക് ക്ലെയിം കിട്ടുന്നതാണ്. അതെ,
1: ശരി. അപ്പോൾ പിന്നെ ചന്തു പറഞ്ഞിരുന്നു നമുക്ക് ഓൺ ഡാമേജ് എന്ന് പറഞ്ഞ്, അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് പൊതുവെ ഈ വാഹനത്തിന്. ഇപ്പോൾ ഒരു അപകടം സംഭവിച്ച് ക്ലെയിമിന് പോകാൻ നേരത്ത് ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി നമ്മളോട് പറയും ഇതിനകത്ത് ഓൺ ഡാമേജ് കവറില്ല, നിങ്ങൾ തേർഡ് പാർട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും ഈ പുതുക്കാൻ നേരത്ത് പ്രീമിയം കുറയ്ക്കാനായിട്ടൊക്കെ ആൾക്കാർ സ്ഥിരമായി ചെയ്യുന്നതാണ് ഈ ഒരു കവറേജ് അങ്ങ് മാറ്റിയിട്ട് പുതുക്കൽ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടെ എന്താണ് ആ പോളിസി, അത് എന്തുകൊണ്ട് ഒരു പക്ഷേ നമ്മളതിനെ പറ്റി അവെയറായിരിക്കണം, എന്തുകൊണ്ട് എടുക്കണം എന്നുള്ളത്?
0: നമ്മളുടെ ഒരു വാഹനം പൊതുനിരത്തിൽ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ സൂക്ഷിച്ചോടിച്ചാൽ കൂടിയും നമ്മളുടെ പിറകിൽ വരുന്ന ആളോ മുന്നിൽ വരുന്ന ആളോ അല്ലെങ്കിൽ ഈവൻ ഒരു മൃഗം എടുത്ത് ചാടി വരെ വേണമെങ്കിൽ നമുക്കൊരു അപകടം സംഭവിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഈ വാഹന സ്പെയർ പാർട്സിൻ്റെ വില, ലേബർ ചാർജസ് ഇതൊക്കെ നോക്കുമ്പോൾ അത് സാധാരണഗതിയിൽ ഒരാൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. അപ്പോൾ അതൊരു കടുത്ത ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രസക്തിയും. അതായത് നമ്മളൊരു ഓൺ ഡാമേജ് പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സമിൻഷ്യൂർഡ് ഉണ്ട്. ആ സമിൻഷ്യൂർഡ് വരെയുള്ള ഡാമേജസ് നമ്മളെ വാഹനത്തിന് സംഭവിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ക്ലെയിം കിട്ടുന്നതാണ്.
1: ശരി, നമുക്കൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: ചങ്ങനാശ്ശേരി.
1: അനിൽ, അനിൽ ചോദിച്ചോളൂ, എന്താണ് ചോദിക്കാനുള്ളത്?
2: മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാല് ഈ ആൾക്കാർക്ക് പരിപാടി ക്ലെയിം കമ്പനി കൊടുക്കോ വ്യക്തതയിൽ ഈടാക്കുമോ? ഒന്ന്
1: കുറച്ചുകൂടി, അത് ക്ലെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന് കിട്ടുന്ന ക്ലെയിമാണോ അതോ തേർഡ് പാർട്ടി?
2: അല്ല, തേർഡ് പാർട്ടി ആൾക്കാർക്ക് കിട്ടുമ്പോൾ ഒരു വ്യക്തി, ഇപ്പം ഞാൻ മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചു, വാഹനം ഓടിച്ചൊരു ആക്സിഡന്റ് സംഭവിച്ചു, സംഭവിച്ചു കഴിഞ്ഞ ആ സംഭവിച്ച ആളും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചിരുന്ന ആളാണെങ്കിൽ ആ ആളിന് അവർക്ക് ക്ലെയിം ചെയ്തായി തേർഡ് പാർട്ടി ഇൻഷുറൻസിന് കിട്ടാൻ സാധ്യതയുണ്ടോ? ഇനി ആൾ മദ്യപിച്ച ആളിന്റെ ഇൻഷുറൻസിനെ വല്ലതും ബാധിക്കുമോ? ഈ മദ്യപിച്ച ആൾ തന്നെ ഈ പൈസ അവർക്ക് കൊടുക്കണോ കമ്പനിക്ക്?
0: അതായത് ഒരു മോട്ടോർ വാഹന ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള ഒരു യൂസ്, പൊതുനിരത്തിൽ മോട്ടോർ വാഹന നിയമം പറയുന്ന രീതിയിലുള്ള ഒരു ഉപയോഗത്തിന് മാത്രമാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഇത് വാലിഡായിട്ടുള്ളത്. ഇപ്പോൾ ഒരാൾക്ക് ലൈസൻസ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പം 2-വീലറിൻ്റെ ലൈസൻസ് ഉണ്ട്, അദ്ദേഹം ഓടിച്ചിരുന്നത് ഒരു 4-വീലറാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ആ ഒരു 4-വീലർ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം, ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതുകൊണ്ട് തന്നെ, ഇപ്പോൾ അത് നമുക്കറിയാമല്ലോ മോട്ടോർ വാഹന നിയമപ്രകാരം അത് നമുക്ക് ചെയ്തുകൂടാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോളിസിയിൽ അതിന് കവറേജും ഉണ്ടാവത്തില്ല. ഈ മൂന്ന് സെക്ഷൻ, ഒരു തേർഡ് പാർട്ടി കവറേജ് ഉണ്ടെന്ന് പറഞ്ഞു, CPA കവറേജ് ഉണ്ടെന്ന് പറഞ്ഞു, വണ്ടിയുടെ തന്നെ കവറേജ് ഓൺ ഡാമേജ് കവറേജ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഈ മൂന്ന് കാര്യത്തിൽ, ഈ മൂന്ന് കമ്പോണൻസിനും എന്തെങ്കിലും ഒരു മോട്ടോർ വാഹന നിയമത്തിൻ്റെ വയലേഷൻ ഉണ്ടെങ്കിൽ ക്ലെയിം കിട്ടുന്നതല്ല. അതെ,
1: വളരെ നന്ദി, വളരെ നന്ദി, താങ്ക് യു. നമ്മൾ ഓൺ ഡാമേജിന്, നമ്മളിപ്പോൾ ഓൺ ഡാമേജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ

0: ഞാൻ ഇൻഷുറൻസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ വൺ ഡാമേജ് എന്ന് പറഞ്ഞാൽ പോലും അതൊരു ഒരു പോളിസിയുടെ ആകമാനമായ പേരാണല്ലോ. അതിന് അതിൽ തന്നെ ഇന്ന ഇന്ന കവറേജുകൾ ഉണ്ടാകും, ഇല്ലാതിരിക്കും. ഓക്കെ, അപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഞാൻ കൊടുക്കേണ്ട പൈസയുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ഈ കവറുകൾ ആഡ് ചെയ്യപ്പെടുമ്പോഴോ റിമൂവ് ചെയ്യപ്പെടുമ്പോഴോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഒരാൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു പോളിസി എടുക്കാൻ നേരത്ത്?
1: ഇപ്പം നമ്മളിവിടെ ഇപ്പം ഓൺ ഡാമേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ബേസിക് ഓൺ ഡാമേജ് പോളിസി, അതായത് ഒരു ഫുൾ കവറേജ് എന്ന് ഞാൻ പറഞ്ഞു, അതിൽ ഒരു ബേസിക് ഓൺ ഡാമേജ് പോളിസിയിൽ 10 തരത്തിലുള്ള അപകടങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ളതെന്ന് പറയും 10 അതിൽ ഒന്നാമത്തത് ഇപ്പം ഫയർ, വണ്ടിക്ക് എന്തെങ്കിലും രീതിയിൽ തീ പിടിക്കുന്നത് അല്ലെങ്കിൽ മിന്നൽ വന്നിട്ട് വണ്ടിയിൽ തീ പിടിക്കുന്നത്, അങ്ങനെ സെൽഫ് ഇഗ്നിഷൻ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനത്തെ കാര്യങ്ങളോ കാരണം തീ പിടിക്കുന്നത് കവേർഡാണ്. ഇത് ഒന്ന്. രണ്ട്, നമ്മളെ വണ്ടി ആരെങ്കിലും മോഷ്ടിക്കുന്നു അല്ലെങ്കിൽ ബലമായി നമ്മളെ തടഞ്ഞു വെച്ച് നമ്മളെ വാഹനം എടുത്തിട്ട് പോകുന്നു, വീട് കുത്തി തുറന്ന് താക്കോലെടുത്ത് വാഹനം കൊണ്ടുപോകുന്നു, ഇത് കവേർഡാണ്. മൂന്ന്, ഒരു കലാപമോ സമരത്തിൻ്റെ ഇടയ്ക്ക് നമ്മളെ വാഹനം പോകുന്നു, അവർ കാരണം നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുന്നു, അതും കവേർഡാണ്. നാല്, ഭൂമി കുലുക്കം. അതേപോലത്തെ നാച്ചുറൽ കലാമിറ്റീസ് കാരണം നമുക്കൊരു ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അതും കവേർഡാണ്. വെള്ളപ്പൊക്കം അല്ലെങ്കിൽ കൊടുങ്കാറ്റ്, പിന്നെ ഈവൻ ഭീകരാക്രമണം, അത് കാരണം നമ്മുടെ വാഹനത്തിന് ഡാമേജസ് ഉണ്ടാവുകയാണെങ്കിൽ കവേർഡാണ്. പിന്നെ ഉരുൾപൊട്ടൽ. അതുമാത്രമല്ല, നമ്മൾ ഈ വാഹനം ഇപ്പോൾ കണ്ടെയ്നറിൽ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകണം, നമ്മളിപ്പം ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ് വേറൊരു സിറ്റിയിൽ ജോലി ചെയ്യാനായിട്ട്, അപ്പം കണ്ടെയ്നറിൽ കൊണ്ടുപോകുമ്പം ഇപ്പം ഓഫ് കോഴ്സ് അതിന് പ്രോപ്പർ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. അങ്ങനെ കൊണ്ടുപോകുന്ന ആ വേളയിൽ എന്തെങ്കിലും വണ്ടിക്ക് ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അത് കവേർഡാണ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ക്ലെയിം ചെയ്യപ്പെടുന്ന ആക്സിഡൻ്റൽ എക്സ്റ്റേണൽ മീൻസ്, നമ്മൾ വിചാരിക്കാതെ ഈ പ്രതീക്ഷിക്കാത്ത വേറൊരു തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ മീൻസ് കാരണം ഉണ്ടാകുന്ന എന്ത് അപകടവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എലി നമ്മളുടെ വണ്ടിയുടെ വയറ് കടിച്ചു മുറിക്കുന്നതാവാം, വേറൊരാൾ നമ്മളെ വണ്ടിയിൽ അറിയാതെ വന്ന് മുട്ടുന്നതാവാം, നമ്മളെ വണ്ടി കൺട്രോൾ തെറ്റി വേറൊരു സ്ഥലത്ത് പോയിരിക്കുന്നതാവാം, അങ്ങനത്തെ എന്ത് തരത്തിലുള്ള ഡാമേജും ഓൺ ഡാമേജ് പോളിസിയിൽ കവേർഡാണ്. പക്ഷേ ഇതിന് ടേംസും കണ്ടീഷൻസും ഉണ്ട്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഉണ്ട്.
0: ശരി, നമുക്കൊരു കോൾ ഉണ്ട്, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അത് ഓക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഹലോ,
2: ഹലോ, നമസ്കാരം
0: സാർ. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ നെയ്യാറ്റിങ്കര നിന്ന് ശാന്ത ശ്രീമാറാണ്.
0: ശാന്ത, പറയൂ, എന്താണ് അറിയേണ്ടത്?
2: സാർ, എനിക്കൊരു വണ്ടിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2014 ഒരു വണ്ടി എടുത്തതാണ്, കാറ്, ഓട്ടോ, ഓൾട്ടോ.
0: ശരി,
2: അപ്പൊ ഞാനത് ടി സിക്കാണ് ഇറക്കിയത്. ഞാൻ 2014 എടുത്തിട്ട് 2016 അത് ക്ലോസ് ചെയ്തു. ഇൻട്രസ് മോട്ടോസിന്നാണ് ഞാൻ എടുത്തത് പട്ടം. അപ്പോൾ എനിക്ക് അതിലിപ്പോൾ ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് NOC തന്നിട്ടില്ല, അവർ NOC അടിച്ച് തന്നിട്ടില്ല.
0: ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ലല്ലോ അത്. നമുക്ക് നമ്മളിത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും, മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമല്ല.
1: നമുക്ക് ഇതിലൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ പോളിസിയിലോ RC ബുക്കിലോ, മാഡത്തിൻ്റെ RC ബുക്കിൽ ഏതാണ് ഫിനാൻസിയർ എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. ആ ഫിനാൻസിയറിൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ടാൽ മാഡം ലോൺ അടച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ മാഡത്തിന് NOC അവർ ഇഷ്യൂ ചെയ്ത് തരുന്നതാണ്. അതിപ്പോൾ ഇൻഡസ് മോട്ടോഴ്സ് എന്നല്ല, ആ ഫിനാൻസിയർ ആരാണോ ആ അവിടെയാണ് ബന്ധപ്പെടേണ്ടത് NOC വേണ്ടി.
2: പോയി അപ്പോൾ അവർ പറഞ്ഞ് ചെക്ക് ബൗൺസ് ആയെന്ന്. ഞാൻ പറഞ്ഞ് ചെക്ക് എനിക്ക് ഇതുവരെയും ബൗൺസ് ആയില്ല, 2 ബൗൺസ് ആയെന്ന് നേരിട്ട് ഞാൻ ബാങ്കിൽ കൊണ്ട് അടച്ചു. അടച്ചപ്പോൾ അവർ കമ്പനിയിൽ നിന്ന് എന്നെ വീട്ടിൽ വന്നിട്ട് ഷൗട്ട് ചെയ്ത് പിറ്റേ മാസം തന്നെ ഞങ്ങൾ 265,35 ഞാൻ ഉണ്ട് സെറ്റിൽമെൻ്റ് ചെയ്ത് എടുത്തിട്ട് വിനോദ് എന്നാണോ മനോജ് എന്നാണോ എന്തോ ആ മാനേജറുടെ പേര് എനിക്ക് അറിയത്തില്ല, എനിക്ക് റെസീറ്റ് തന്നായിരുന്നു. പക്ഷെ റെസീറ്റ് എനിക്ക് ഇടയ്ക്ക് വെച്ച് വണ്ടി ആക്സിഡൻ്റ് ആയപ്പോഴത്തേന് ഞാൻ എൻ്റെ ഓഫീസിലുള്ള മോനെയും കൊണ്ട് പോകുമായിരുന്നു. ഇത് ആക്സിഡന്റ് ആയപ്പോൾ എനിക്ക് ആ പേപ്പർ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുഞ്ഞിനെ രക്ഷിക്കാനാണ് ഞാൻ നോക്കിയത്. അങ്ങനെ വണ്ടി കൊണ്ടുവന്ന സമയത്ത് ഇവിടെ പോയി എന്നിട്ട് ഞാൻ ഓഫീസിൽ പോയി പറഞ്ഞു ഞാൻ അടച്ചിട്ടുണ്ട്, അടച്ച ഒരു ഫോട്ടോ ഞാൻ സ്റ്റേറ്റ്മെന്റ് ഇരിപ്പുണ്ട്, ഞാൻ അതും കൊണ്ട് പോയി. എന്നിട്ട് അവർ പറഞ്ഞു അത് ഇതിൽ എടുക്കാൻ കമ്പ്യൂട്ടറിൽ എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞവർക്ക് ഞാൻ എൻ്റെ ഇല്ലെന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. കൊടുത്തപ്പോൾ അവർ എടുത്തു കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് പറയാം എന്നോട് പറയുക. ഞാൻ ഒരു 50,000 അടച്ചോളൂ. ഞാൻ പറഞ്ഞ 50,000 രൂപ പോയിട്ട് 50 പൈസ ഞാൻ

0: അറിയത്തില്ല. അവരിപ്പോഴും എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുവാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് വേറെ വണ്ടി എടുക്കണം. ഞാൻ 2014 ഇറക്കിയ വണ്ടിയാണ്.
1: മാഡം, മാഡം ഈ പ്രശ്നം മനസ്സിലാക്കുന്നു. പക്ഷെ മാഡം, നമ്മൾ ഈ ഇന്നത്തെ വിഷയം നമുക്ക് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി, ഇദ്ദേഹം ഇൻഷുറൻസിലെ വിദഗ്ധനാണ്. അപ്പോൾ ഇതൊരു ഒരു പക്ഷെ ഒരു മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിലെ ആളോ ഒരു പക്ഷെ മാഡത്തിന് ഏതൊരു പോലീസ് സ്റ്റേഷനിൽ നിന്നായിരിക്കും ഇതിന് കൃത്യമായ ഒരു ഹെൽപ്പ് കിട്ടാൻ സാധ്യത. അപ്പോൾ നമുക്ക് മാഡത്തിന് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമുക്ക് മറ്റൊരു കോൾ ഉണ്ടോ? ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം സാർ.
2: ഓഡിബിൾ ആണോ?
1: ഓഡിബിൾ ആണ്, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: എന്റെ പേര് ഗോകുൽ എന്നാണ്. ഞാൻ ഒരു ഇൻഷുറൻസ്, എന്റെ വാഹനത്തിനായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഷുറൻസിന്റെ ഒരു സംശയം ചേർക്കാനായിരുന്നു. അതായത് ഒരു ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് ചോദിക്കാം.
1: ഉറപ്പായിട്ടും ചോദിച്ചോളൂ. ക്ലെയിം വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എന്തായാലും ചോദിച്ചോളൂ.
2: അപ്പൊ ഞാൻ ഒരു 3 വർഷം മുന്നേ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിയതാണ്. അപ്പോ അതിന് അതിന്റെ ഇൻഷുറൻസ് ഞാൻ പുറത്തുനിന്നായിരുന്നു, ഷോറൂമിൽ നിന്നല്ല, പുറത്തുനിന്നായിരുന്നു എടുത്തത്. അതിനുശേഷം 2ാമത്തെ വർഷവും ഞാനത് പുതുക്കിയായിരുന്നു. പുറത്തുനിന്നാണ് പുതുക്കിയത്. പുറത്തുനിന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഒരു സൈറ്റ് വഴിയാണ് ഞാനത് ചെയ്തത്. അപ്പോ കഴിഞ്ഞ വർഷം എന്റെ വാഹനം ഇവിടെ ഒരു മഴയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. ഒരു പാർക്കിംഗ് ലോട്ടിൽ ഇട്ടേക്കായിരുന്നു. അപ്പൊ പാർക്ക് ചെയ്തിരുന്ന സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വണ്ടി ഒന്ന് മുങ്ങിപ്പോയായിരുന്നു. അപ്പോ ഞാനത് ക്ലെയിം ചെയ്യുന്ന പിറ്റേ ദിവസം തന്നെ സർവീസ് സെന്ററിലേക്ക് മാറ്റി. സർവീസ് സെന്ററിൽ നിന്ന് അവര് നമുക്കൊരു എസ്റ്റിമേറ്റും തന്നു, ശരിയാക്കാൻ വേണ്ടിയുള്ള ഒരു എസ്റ്റിമേറ്റും തന്നു. ആ എസ്റ്റിമേറ്റിന്റെ വാല്യൂ വന്നിട്ട് 8,85,000 രൂപയായിരുന്നു, ഇൻക്ലൂഡിങ് അതിന്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള ചാർജാണ് 5,00,000 രൂപ. ഈ 8,00,000 രൂപയിൽ 5,00,000 രൂപ ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള ചാർജായിരുന്നു. മറ്റു സാധനങ്ങളെല്ലാം കൂടെ 3,50,000 രൂപയിൽ. അപ്പോ ഇൻഷുറൻസ് കമ്പനിയുടെ ആള് വന്നു അത് ചെക്ക് ചെയ്തു. എന്നിട്ട് ഇൻഷുറൻസ് ബാറ്ററി അവര് പറഞ്ഞു ബാറ്ററി ചേഞ്ച് ചെയ്തതിന് പകരം ഫാക്ടറിയിലേക്ക് അയച്ചിട്ട് അത് ചെക്ക് ചെയ്ത് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അതിനുള്ള അപ്രൂവൽ തരാം. അത് ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സർവീസ് സെന്ററും അവരെന്നെ അറിയിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ബാറ്ററി അയച്ചു. അവരവിടെ വെച്ച് ബാറ്ററി ശരിയാക്കി. 1,50,000 രൂപയ്ക്ക് ബാറ്ററി ശരിയാക്കി തന്നു. ഫാക്ടറി ബാറ്ററിയുടെ തന്നെ ഫാക്ടറി, ടാറ്റയുടെ ഫാക്ടറിയാണ്. അത് കഴിഞ്ഞ് ആ സാധനം തിരികെ വന്നു. തിരികെ വന്നതിന് ശേഷം ഈ ബാറ്ററി ഫിറ്റ് ചെയ്തതിന് ശേഷം അവര് റീ അനാലിസിസ് നടത്തി. അതായത് ഒരു പുതിയൊരു എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു അങ്ങനെ എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സർവീസ് സെന്ററുകാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാറ്ററി വന്നതിന് ശേഷമേ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ഈ ബാറ്ററി ശരിയാക്കിയ 1,50,000 രൂപ അടക്കം 690,000 രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് അവര് രണ്ടാമത്തെ തന്നത്. അപ്പൊ എന്റെ വണ്ടിയുടെ ID വാല്യൂ എന്ന് പറയുന്നത് 720,000 രൂപയാണ്. അപ്പോ പക്ഷെ ഇൻഷുറൻസ് കമ്പനിക്കാർ എന്റെ ക്ലെയിം റിജക്ട് ചെയ്തു. അവര് പറയുന്നത് രണ്ടാമത് തന്ന അപ്രൂവൽ ചെയ്യാൻ സാധിക്കില്ല. ആദ്യം തന്ന 8,00,000 ബാറ്ററി 5,00,000 ആയിരുന്നു, അതൊഴിവായി 1,00,000 രൂപയ്ക്ക് അത് ശരിയായി. ബാക്കി 3,00,000 രൂപ, 3.5, 4.5, 5,00,000 അകത്തുള്ള അപ്രൂവലേ അവർക്ക് തരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഇൻഷുറൻസ് സർവീസ് സെന്ററുകാർ പറയുന്നത് അവർക്ക് ബാറ്ററി ശരിയാക്കി തിരിച്ചുകൊണ്ട് വെച്ചതിന് ശേഷമേ ബാക്കി അനലൈസ് ചെയ്തിട്ട് എത്ര ആവുമെന്ന് പറയാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ട് പുതുക്കിയത് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പനി പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ്. ഇത്രയും സാധനങ്ങൾ മാറ്റിയാലേ സേഫ് ആയില്ല. അതായത് ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് സാധാരണ ഒരു പെട്രോൾ ഡീസൽ വണ്ടി പോലല്ല, കുറച്ച് റിസ്ക് ഉണ്ടാവുമല്ലോ ഈ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നാണ് സർവീസ് സെന്ററുകാർ പറയുന്നത്. അപ്പൊ ഇൻഷുറൻസുകാരെന്റെ ഇത് ക്ലെയിം റിജക്ട് ചെയ്തിരിക്കണം. അപ്പൊ ഇതിനകത്ത് ഞാൻ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും മറ്റും ചോദിക്കുമ്പോൾ പോലും അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. എനിക്കും മനസ്സിലാവുന്നില്ല എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ള. അപ്പൊ ഞാൻ നിലവിൽ ഓംബുഡ്സ്മാനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് ഓംബുഡ്സ്മാനിലെ രജിസ്ട്രേഷനും അത് കംപ്ലീറ്റും ആയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ. വണ്ടിയും ഇല്ല.
3: സാറ് കറക്റ്റ് ആയിട്ടുള്ള പാതയിലാണ് കാര്യം. ഒരു കംപ്ലയിൻറ്റ് സാറിനുണ്ട്, സാറിന് അതിൽ ഒരു ക്ലാരിറ്റിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഓംബുഡ്സ്മാനിൽ സാറ് കംപ്ലയിൻറ്റ് ഓൺലൈൻ ആയിട്ടാണോ നോക്കുന്നത്? എറണാകുളത്ത് ഓംബുഡ്സ്മാൻ ഓഫീസുണ്ട്, സാറിന് ഡയറക്റ്റ് അവിടെ ചെല്ലാവുന്നതാണ്. കംപ്ലയിൻറ്റ് അങ്ങനെ ലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ ഇനി സാറ് പറഞ്ഞ ഇഷ്യൂ, ഇപ്പം സാറ് പറഞ്ഞ ഇഷ്യൂ എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ആദ്യം ഈ ബാറ്ററിയുടെ കാര്യം പറയാം. ഇപ്പോൾ ബാറ്ററി ഒരു ഇലക്ട്രിക് വാഹനത്തിനെ സംബന്ധിച്ച് ഒരു ബാറ്ററി അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ പ്രൊട്ടക്ട് ആഡ് ഓൺ കവർ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതിന് കവറേജ് കിട്ടുക.

0: ഇപ്പോൾ സാറ് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത് സാറിന് അഡിക്വേറ്റ് കവറേജസ് ഒക്കെ ഉണ്ടായിരുന്നു, ഈവൻ ബാറ്ററി കവേർഡ് ആയിരുന്നു. അവർ റിപ്പയർ ചെയ്യാനായിട്ട് അല്ലേ പൂനെയിലോട്ട് ആദ്യം വിടുകയും റിപ്പയർ ചെയ്ത് വന്നു. ഓക്കെ, ഇതെല്ലാം കവേർഡ് ആണ് പൊതുവേ, ഇതിലങ്ങനെ ഒരു തർക്കത്തിൻ്റെ കാര്യമില്ല. പിന്നെ 800,000 സാറിൻ്റെ ഐ ഡി ബി വാല്യൂ 700,000 ആണെന്നാണോ പറഞ്ഞത്?
1: 720,000 രൂപയാണ് എൻ്റെ ഐ ഡി ബി വാല്യൂ.
0: പക്ഷേ ഇപ്പം അവർ പുതുക്കി തന്ന എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് സാറ് ബില്ലാണോ ഉദ്ദേശിച്ചത്? 600,000 ചിലവനത്തിൻ്റെ ഒരു ബില്ല്,
1: എസ്റ്റിമേറ്റ്
0: തന്നെയാണ്. എസ്റ്റിമേറ്റ്
1: ചെയ്തിട്ടില്ല, ഒരു വർക്കും ചെയ്തില്ല, ബാറ്ററി ശരിയാക്കാൻ മാത്രമേ
0: ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്ത് ഡാമേജ് ആണ് സാർ അതിൽ പറ്റിയിട്ടുള്ളത്? സെൻസേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
1: അതെല്ലാം വാട്ടർ ഇതുള്ളത് കൊണ്ട് അതെല്ലാം ചേഞ്ച് ചെയ്യണം എന്നാണ് സർവീസ് സെന്റർ പറയുന്നത്. കാരണം ഇത് ഓൾമോസ്റ്റ് ഒരു 20 hours വെള്ളത്തിൽ
0: മുങ്ങിക്കിടന്നു. ഓക്കെ സാർ, അപ്പം ഈ ആഡ് ഓൺ കവർ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആഡ് ഓൺ കവർ ഉണ്ടെങ്കിൽ സാറിന് അതിനുള്ള പ്രൊട്ടക്ഷൻ എന്തായാലും കിട്ടേണ്ടതാണ്.
1: നമ്മള് ഇൻഷുറൻസ് കമ്പനി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലും അങ്ങനെ ഒരു കവറേജ് ഇല്ല എന്നവർ പറഞ്ഞില്ല. കാരണം എന്റെ ഒരു നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം നാച്ചുറൽ കലാമിറ്റീസ് കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആയിരുന്നു എൻ്റെ. അപ്പൊ എന്റെ വണ്ടി ഇതൊരു നാച്ചുറൽ കലാമിറ്റി ആയതുകൊണ്ട് അവര് അങ്ങനെ ഒരു കവറേജ് ഇല്ല എന്നൊരു കമ്മ്യൂണിക്കേഷൻ ഇതിപ്പോ ഓൾമോസ്റ്റ് 9 September നടന്ന, അപ്പൊ ഓൾമോസ്റ്റ് ഒരു 8 മാസമായിട്ട് നടക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ വന്നിട്ടില്ല.
0: അതായത് സർ, നമ്മളിപ്പോ ഒരു ഇപ്പം ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് സാറിൻ്റെ, ഇപ്പം ഇതേപോലെ ഇതൊരു ഡീസൽ വാഹനമായിരുന്നു നമുക്ക് വിചാരിക്കാം. ഇങ്ങനെ മുങ്ങിക്കിടക്കുകയും മുങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഡാമേജസ് കവേർഡ് ആണ്. ഓക്കെ, എന്നാലൊരു ഇലക്ട്രിക് വാഹനത്തിന് ഈ പറഞ്ഞതുപോലെ ഫ്ലഡോ അല്ലെങ്കിൽ വെള്ളം ഉള്ള സ്ഥലത്തൂടെ നമ്മൾ വാഹനം ഓടിച്ച് പോകുമ്പോഴൊക്കെ പൊതുവേ നമുക്ക് ഈ ആഡ് ഓൺ കവർ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ പ്രൊട്ടക്ഷൻ. ഇത് ഓരോ കമ്പനി ടു കമ്പനി ഇത് വേരി ചെയ്യും. ഇപ്പം എല്ലാ കമ്പനിയിലും ഒരേപോലെ ആയിരിക്കണമല്ല. എന്നിരുന്നാലും കവേർഡ് ആണ്, റിപ്പയർ കവേർഡ് ആണ്, പ്രൊവൈഡഡ് ഈ ആഡ് ഓൺ കവർ ഉണ്ടെങ്കിൽ അതൊക്കെ കവേർഡ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുള്ള ഒരു ടെക്നിക്കൽ കോംപ്ലിക്കേഷൻ ഇതിപ്പം വർക്ക്ഷോപ്പിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മിസ്റ്റേക്ക് ആണോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി സാറിന് ലെറ്റർ എന്തെങ്കിലും തന്നായിരുന്നോ സാറിൻ്റെ ക്ലെയിം റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്?
1: ഇല്ല, അവരെനിക്ക് ഒരു 2 മുന്നേ ഒരു മെയിൽ അയച്ചിട്ട് ഞങ്ങളുടെ കേസ് ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് 2 നിങ്ങൾ ബില്ല് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്യും, ക്ലോസ് എന്ന് കണക്കാക്കുമെന്ന് പറഞ്ഞൊരു മെയിൽ അയച്ചു. ഞാൻ ആ മെയിലിനെ അപ്പൊ തന്നെ
0: അപ്പൊ
1: ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞു, ഞാൻ തിരിച്ച് മെയിലയച്ചു, ഇല്ല ഇത് ഓൾറെഡി നിങ്ങൾ റിജക്ട് ചെയ്ത കേസാണ്, അപ്പൊ എനിക്ക് നിങ്ങൾ പറയുന്ന സാധനങ്ങൾ മാത്രം മാറ്റിവെക്കാൻ എനിക്ക് താല്പര്യമില്ല. സർവീസ് സെന്റർ 100% സേഫ് ആണെന്ന് പറയുന്ന രീതിയിൽ മാത്രമേ എനിക്ക് വണ്ടി ഇറക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് മെയിലയച്ചു. അതുകൊണ്ട് ഞാൻ ഓൾറെഡി കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുവാണ്, ഓംബഡ്സ്മാന്റെ ഇതിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ കേസ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നത് അതൊരു നല്ലൊരു നീക്കമല്ല എന്ന് പറഞ്ഞ് ഞാൻ അവർക്കൊരു റിപ്ലൈയും കൊടുത്തു, അവിടെ നിൽക്കുകയാണ്. പിന്നെ അതിനുശേഷം യാതൊരു ഇൻഡിമേഷനും വന്നിട്ടില്ല.
0: ഓക്കെ, ഇപ്പൊ സാറിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പം സാറിന്റെ കേസ് എന്താണെന്ന് എനിക്ക് ഡീറ്റെയിൽ ടു ഡീറ്റെയിൽ നമുക്ക് അറിയില്ല. എന്നിരുന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളടുത്ത് നമുക്ക് തരാൻ പറ്റുന്ന ഗൈഡൻസ് എന്ന് വെച്ചാൽ, ഓംബുഡ്സ്മാനിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും ഒരു കംപ്ലയിൻറ്റ്സ് പോർട്ടൽ അല്ലെങ്കിൽ ഒരു ഗ്രിവൻസ് പോർട്ടലും മെക്കാനിസവും ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ ഡയറക്റ്റ് നമുക്ക് ഓൺലൈനായിട്ട് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് ഇതിനെ കൊടുക്കുകയും ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയും അതിലും സാറ് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓംബുഡ്സ്മാനിലോ തുടർന്ന് കൺസ്യൂമർ ഫോറത്തിലോ കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ അതും കൂടെ സാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
1: അല്ല, ഞാൻ ആക്ച്വലി നമ്മുടെ ഓംബുഡ്സ്മാനിലേക്ക് പോകുമ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് അവരുമായിട്ട് കംപ്ലയിന്റ് റൈസ് ചെയ്തിട്ടുണ്ടോ, റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് അതിൽ തൃപ്തികരമാണെങ്കിൽ മാത്രം ഓംബുഡ്സ്മാൻ
0: രജിസ്റ്റർ
1: ചെയ്യാൻ അവരുടെ ഹോം പേജിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവർക്ക് അവരുടെ ഗ്രീവൻസ് എല്ലാം അയച്ചു. അയച്ചപ്പോൾ അവരെനിക്ക് എന്നോട് ടൈം ചോദിച്ചു, 1 കൊണ്ട് പറയാമെന്ന് പറഞ്ഞു. 1 കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു. എൻ്റെത് ക്യാഷ്ലെസ് ക്ലെയിം അല്ല, എൻ്റെത് നോർമൽ ക്ലെയിം ആണ്. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പുതുക്കിയ എസ്റ്റിമേറ്റ് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ കേസ് ഞങ്ങൾ ക്യാഷ്ലെസ് ആക്കി തരാം എന്ന് പറഞ്ഞൊരു ഓഫർ എനിക്ക് തന്നു. പക്ഷെ ഞാനത് എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് വേണ്ട, അത് എനിക്ക് അങ്ങനെ ഒരു ഓഫറിന്റെ ആവശ്യമില്ല, എനിക്ക് നിങ്ങൾ സർവീസ് സെന്റർ തരുന്ന പുതുക്കിയ എസ്റ്റിമേറ്റിന്റെ അപ്രൂവലാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ ലോസിന്റെ ഒരു ത്രെഷോൾഡ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ 70% അല്ലെങ്കിൽ 80% ആണ് ത്രെഷോൾഡ് എങ്കിൽ 80 or 90% വാല്യൂ വരുന്നതിൽ നമുക്ക് ആ 90% പേ ചെയ്ത് അവർ ശരിയാക്കുമോ, അതോ അങ്ങനെയുള്ള കേസിൽ 100% ടോട്ടൽ ലോസിലേക്ക് തന്നെ പോകുമോ, അത് ഇൻഷുറൻസുകാരുടെ കോളാണോ അങ്ങനെ ചെയ്യുന്നത്?
0: അതായത് സാർ, നമ്മളുടെ എസ്റ്റിമേറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രാഥമിക ഡോക്യുമെന്റ് മാത്രമാണ്. അപ്പം എസ്റ്റിമേറ്റ് ഓഫ് ലോസ് സാർ ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി ഒരു സർവേയറിനെ വിടുന്നു. സർവേയർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു സ്റ്റാഫ് അല്ല, പകരം IRDA ബാങ്കുകൾക്ക് RBI ഉള്ളത്

0: പോലെ IRDAI ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, ഒരു ടെക്നിക്കൽ പേഴ്സണാണ് സർവേയർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹം വന്ന് ഈ എസ്റ്റിമേറ്റും സാറിൻ്റെ പോളിസിയും നോക്കി, ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഉള്ള പോളിസി ആണെങ്കിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ലയബിലിറ്റി ഇൻഷുറൻസ് കമ്പനിയുടെ ഈ പോളിസി പ്രകാരം ആഡ് ഓൺ കവേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അത് നോക്കി ഒരു കാൽക്കുലേഷൻ, ഒരു അസസ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ആ അസസ്മെൻറ്റ് സാറിൻ്റെ IDB വാല്യൂവിൻ്റെ 75% കൂടുതലാണെങ്കിലാണ് ആ വണ്ടി നമ്മൾ കൺസ്ട്രക്റ്റീവ് ടോട്ടൽ ലോസ് അല്ലെങ്കിൽ ടോട്ടൽ ലോസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കമ്പനി അതനുസരിച്ചിട്ടുള്ളൊരു ആക്ഷൻ എടുക്കുന്നത്. 75% താഴെയാണ് ഈ കാൽക്കുലേഷൻ, ഈ അസസ്മെൻറ്റ് ഓഫ് ലോസ് വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്നും ഒരു റിപ്പയർ ലോസ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ സാറ് പറഞ്ഞതിൽ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ, അതായത് ക്യാഷ്ലെസ് ഓഫർ ചെയ്തു എന്ന് അവർ പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ആ ക്ലെയിം പേ ചെയ്യാൻ റെഡി ആണെന്നാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു റിജക്ഷൻ്റെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ.
1: ഫസ്റ്റ് അതായത് അവര് പറയുന്നത് ആദ്യം തന്ന എസ്റ്റിമേറ്റേ അവർ അപ്രൂവ് ചെയ്യുള്ളൂ, സെക്കൻഡ് ബാറ്ററി ശരിയാക്കി വന്നതിന് ശേഷം പുതുക്കിയ എസ്റ്റിമേറ്റ് ഉണ്ടല്ലോ അത് അപ്രൂവ് ചെയ്യില്ല എന്നാണ് അവര് പറയുന്നത്. ഫസ്റ്റ് ചെയ്യുന്നത് ചെയ്തിട്ട് കാര്യമില്ല, കാരണം അതിനകത്ത് പല സാധനങ്ങളും മാറാൻ പറ്റില്ല. 3,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് അതിനകത്തുള്ളൂ. നമുക്കിപ്പോ ഓൾമോസ്റ്റ് വേണ്ടത് 4,70,000 രൂപയോളം ആണ് പുതുക്കിയ എസ്റ്റിമേറ്റ് വരുന്നത്.
0: ഇത് ഒരു എനിക്ക് തോന്നുന്ന ഒരു മിസ്കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇതായിരിക്കാം എന്നാണ് തോന്നുന്നത്. സാർ എന്തായാലും അത് ഓംബുഡ്സ്മാനിൽ
1: ആക്ച്വലി സർവീസ് സെന്ററുകാർ വളരെ കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനിയെ മെയിലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് പുതിയ ഫുൾ, അതായത് ഒരു ഒരു ഓൾമോസ്റ്റ് റിയൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ്, അതായത് കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത് ബാറ്ററി തിരിച്ചു വന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം തരാൻ പറ്റുള്ളൂ എന്ന് അവരുടെ സർവീസ് സെന്ററിൽ നിന്നുള്ള മെയിൽ അവർക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സർവീസ് സെന്ററിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടും അവരത് അപ്രൂവ് ചെയ്യുന്നില്ല. രണ്ടാമത് എനിക്ക് വേറൊരു ഇപ്പൊ സാറിപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ വന്നൊരു സംശയമാണ്. അതായത് സാറിപ്പോ പറഞ്ഞ ടോട്ടൽ ലോസ് ക്രൈറ്റീരിയയില് നമ്മുടെ CTL വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 75% ഓഫ് ദി ID വാല്യൂ എന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണോ ആ 75% വരുന്നത്?
0: തീർച്ചയായും
1: ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വണ്ടിയുടെ വാല്യൂ 7.2 lakh ആണ്. അതിൽ 7,00,000 രൂപയ്ക്ക് എസ്റ്റിമേറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ഡിപ്രിസിയേഷൻ 50% ആണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്താൽ 3,50,000 രൂപയാവുള്ളൂ.
0: അപ്പൊ
1: ടെക്നിക്കലി എന്റെ വണ്ടി ടോട്ടൽ ലോസ് ആവണം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 14 lakh എസ്റ്റിമേറ്റ് വേണം. നമുക്ക് ഒരിക്കലും 8,00,000 രൂപ വണ്ടിയിൽ 14,00,000 രൂപ എസ്റ്റിമേറ്റ് വരില്ലല്ലോ. അതാണ് എന്റെ മറ്റൊരു സംശയം.
0: അങ്ങനെയല്ല സാർ, സാറിൻ്റെ 7.2 lakh ആണ് IDB വാല്യൂ. ആ 7.2 75% വാല്യൂ സർവേയർ അസസ് ചെയ്ത ലോസ് കഴിഞ്ഞാൽ ആണ് ഇതിൻ്റെ ടോട്ടൽ ലോസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത്. ഇനി ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എല്ലാ പാർട്സിനും 50% അല്ല. ഇപ്പം മെറ്റാലിക് പാർട്സ് ഇപ്പം 3 വർഷമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 25% മാത്രമേ ഡിപ്രീസിയേഷൻ ഉണ്ടാവത്തുള്ളൂ. 75% സാറിന് ആ അസസ് ചെയ്യും സർവേയർ. ഇപ്പോൾ പ്ലാസ്റ്റിക് നൈലോൺ റബ്ബർ പാർട്സിനാണ് ഈ 50% ഡിപ്രീസിയേഷൻ വരുന്നത്. ഇനി ലേബർ ചാർജ് നമുക്കെടുക്കാം. ഇപ്പോൾ ഒരു ഓതറൈസ്ഡ് ഡീലറിൻ്റെ ബില്ല് അത് ആസ് പെർ നമ്മുടെ ഡീലർ റേറ്റ്സ് ഐ മീൻ OEM റേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് 100% കിട്ടും സർവേയർ അപ്രൂവ്ഡ് എമൗണ്ട് ആണെങ്കിൽ. പെയിൻറ്റിങ് ചാർജിൽ ഡിപ്രീസിയേഷൻ 12.5% മാത്രമാണുള്ളത് ഒരു സാധാ പോളിസിയിൽ. ഇപ്പം ആഡ് ഓൺ കവർ ഡിപ്രീസിയേഷൻ വേവർ 0 depreciation എടുക്കുവാണെങ്കിൽ സാറിന് ഈ ഡിപ്രീസിയേഷനും വരില്ല. അപ്പം ഈ അസസ്ഡ് ലോസ് ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് എക്സസ് കുറച്ചിട്ടും സാൽവേജ് കുറച്ചിട്ടും ഒക്കെ ഉള്ളതായിരിക്കും വരുന്നത് കേട്ടോ.
2: ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റു കോളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വളരെ നന്ദി ആകാശവാണിയിലേക്ക് വിളിച്ചത്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഇതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഒരു ക്ലെയിം സൈറ്റിലാണ്. അപ്പോൾ ഒരു എൻഡ് ടു എൻഡ് ഒരു ക്ലെയിം പ്രോസസ്സിനെ നമുക്കൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇവൻ്റ് നടന്നു, ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ?
0: തീർച്ചയായും. അതായത് നമുക്കിപ്പോൾ ഒരു അപകടം, നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തോട്ട് പോകുന്ന വഴിയിൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വേറൊരു വണ്ടി വന്ന് ഇടിച്ചു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ആ ഒരു എക്സാമ്പിളിനെ കുറിച്ച് പറയാം.
2: ശരി.
0: അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇപ്പം വേറെ കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം പാസഞ്ചേഴ്സും എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടിയും മറ്റ് വണ്ടിയുടെയും ഫോട്ടോസ് എടുക്കുക നിർബന്ധമായിട്ട്. ഇപ്പോൾ എല്ലാവരുടെയിലും ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺസ് ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. ആ ആക്സിഡൻറ്റ് നടന്ന സ്ഥലം, സമയം, അതേപോലെ മറ്റ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്.
2: ശരി.
0: രണ്ടാമതായി, ഇപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതികളോ കംപ്ലയിൻറ്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ പോലീസിൽ അറിയിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഇനഫ് ഡോക്യുമെൻ്റ്

0: ഡോക്യുമെൻറ്റേഷൻ, സെൽഫായിട്ട് ഒരു ഡോക്യുമെൻറ്റേഷൻ ഇത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, എവിഡൻസ് കളക്ട് ചെയ്തു. രണ്ട്, നമ്മൾ അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഇപ്പോൾ ഒരു റോഡിൽ നടക്കുന്ന ഇങ്ങനത്തെ മിസ്ആപ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസിനെയാണ്, പോലീസിനെ അറിയിക്കുക. അവിടെ വെച്ചൊരു കോംപ്രമൈസോ ഒത്തുതീർപ്പോ ആവുകയാണെങ്കിൽ പോലീസ് അതിനൊരു ജി ഡി തരുന്നതായിരിക്കും, അവിടെ എൻട്രി, ജി ഡി ജനറൽ ഡയറി എൻട്രി ചെയ്യുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകും. അടുത്ത സ്റ്റെപ്പ്, ഇമീഡിയറ്റ്ലി തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം, ഇപ്പം സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ റൈറ്റിങ്ങിൽ അല്ലെങ്കിൽ ബൈ ടെലിഫോൺ നമ്മൾ അല്ലെങ്കിൽ ചെന്ന് ബൈ പേഴ്സൺ അറിയിക്കുക, ഇങ്ങനെ ഒരു സംഭവം, ഒരു മിസ്ആപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്യുക എന്നുള്ള, ഇതാണ് ഒരു ക്ലെയിം ഇൻറ്റിമേഷൻ പ്രോസസ്സ്. രണ്ടാമത്, നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇൻഷുറൻസ് കമ്പനി നമ്മളെ ഗൈഡ് ചെയ്യുന്നു, വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുപോകണം, തുടർന്ന് ഒരു എസ്റ്റിമേറ്റ് ഓഫ് റിപ്പയേഴ്സ്, എത്ര രൂപയാകും ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ എന്നുള്ളത് നമ്മൾ ഡോക്യുമെൻ്റ്, ആ ഒരു ഡോക്യുമെൻ്റ് കളക്ട് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയെ പിന്നെയും സമീപിക്കുന്നു. ഇൻഷുറൻസ് കമ്പനി നമുക്കൊരു ക്ലെയിം ഫോം തരുന്നു, നമ്മൾ വണ്ടിയുടെ RC ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ്, വാലിഡ് ആയിട്ടുള്ള RCയും ഡ്രൈവിംഗ് ലൈസൻസും, വണ്ടി ഓടിച്ചിരുന്ന ആരാണോ അദ്ദേഹത്തിൻ്റെ ലൈസൻസും കൊടുക്കുക. ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ഫോം തരുന്നു, നമ്മൾ ഫില്ല് ചെയ്ത് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഇൻക്ലൂഡിങ് പോളിസി കോപ്പി, നമ്മളിലുള്ള പോളിസി കോപ്പി നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇൻഷുറൻസ് കമ്പനി ആക്ട് ചെയ്യും, ഒരു സർവേയറിനെ വിടും 72 മണിക്കൂറിനകത്ത്. കമ്പനിയെ നമ്മൾ ക്ലെയിം ഫോമും ഡോക്യുമെൻറ്റ്സും കൊടുത്തു കഴിഞ്ഞാൽ ഒരു 72 മണിക്കൂറിനകത്ത് ഒരു ഇൻഷുറൻസ് സർവേയർ വന്ന് വണ്ടി ഇൻസ്പെക്ട് ചെയ്യും. ഇതിൽ തന്നെ ഒരു ക്ലോസ് ഉള്ളതെന്ന് വെച്ചാൽ 50,000 രൂപയ്ക്ക് താഴെയാണ് എസ്റ്റിമേറ്റ് എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ കൺസേൺഡ് ഇൻഹൗസ് സർവേയർക്കോ വേണമെങ്കിൽ സർവേ കണ്ടക്ട് ചെയ്യാം എന്നുള്ളതാണ്. പുറത്തുനിന്നുള്ള ലൈസൻസ്ഡ് സർവേയേഴ്സ് വരണമെന്നില്ല. സർവേയർ ചെന്ന് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലെയിം ഫോമിൽ നമ്മുടെ വണ്ടിയിൽ ബാക്കിൽ ഒരു വണ്ടി വന്ന് ഇടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ കോസ് ഓഫ് ലോസും വണ്ടിയിലുള്ള ഡാമേജസുമായിട്ട് കമ്പയർ ചെയ്യുകയും അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വർക്ക് തുടങ്ങാനുള്ള അപ്രൂവൽ വർക്ക്ഷോപ്പിന് കൊടുക്കുകയും ചെയ്യുന്നു. വർക്ക്ഷോപ്പ് അതിനുശേഷം വർക്ക് ഇപ്പം ബമ്പർ, നമ്മൾ ബാക്കിലത്തെ ബമ്പർ, ബാക്കിലാണല്ലോ ഹിറ്റ് കിട്ടിയത്, അപ്പോൾ ബാക്ക് ബമ്പർ തുറന്ന് നോക്കിയപ്പോൾ അകത്തുള്ള ഫ്ലോറിന് ഡാമേജ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വർക്ക്ഷോപ്പ് അതിനൊരു അഡീഷണൽ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റും കൂടെ സർവേയറിന് കൊടുക്കുന്നു. അത് വലിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ അപ്രൂവൽ സർവേയർ എടുക്കേണ്ടി വരും. നമ്മളെ കസ്റ്റമറിന് വേണമെങ്കിലും ഇത് ഡയറക്റ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ എത്തിക്കാം അല്ലെങ്കിൽ അറിയിക്കാം. അതല്ല, ഒരു ചെറിയ എമൗണ്ടാണ്, ചെറിയൊരു പാർട്ടാണ്, അതും ഇതിൽ സംഭവിച്ചത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് സർവേയർ അതിനൊരു അപ്രൂവൽ കൊടുക്കുന്നു. തുടർന്ന് വണ്ടിയുടെ റിപ്പയേഴ്സ് കംപ്ലീറ്റ് ആവുന്നു, ബാക്കി ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യുന്നു. ആ ബില്ല്, നമ്മൾ റിപ്പയർ ചെയ്തതിൻ്റെ ബില്ലും കസ്റ്റമർ പൈസ അടച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ മേടിച്ച ക്യാഷ് റെസീപ്റ്റും ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ കൊടുക്കുന്നു. കൊടുക്കുന്നതോടുകൂടി നമ്മളുടെ ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആയിട്ട്, ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു നോർമൽ ജനറൽ ക്ലെയിമിന് ഇത്രയും മതി ഡോക്യുമെൻറ്റ്സ്. ഇൻ കേസ് നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോ ഡോക്യുമെൻറ്റിലോ എന്തെങ്കിലും തെറ്റുകളോ കോൺട്രഡിക്ഷൻസോ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് സർവേയറോ ഇൻഷുറൻസ് കമ്പനിയോ നമ്മളടുത്തൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നു. ആ ക്ലാരിഫിക്കേഷനും കൂടെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് ബേസിക്കലി ഒരു ഡോക്യുമെൻറ്റ് സൈഡ്.
1: ശരി, നമുക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ പോത്തങ്ങോട് നസീർ എന്ന് പറയുന്ന ഒരാളാണ്.
1: പറയൂ നസീർ, പറയൂ, എന്താണ് ചോദിക്കാനുള്ളത്?
2: ഞാൻ ഒരു ദിവസം ടൂ വീലർ ഓടിച്ചോണ്ട് പോയപ്പോൾ വേറെ സ്ത്രീയുടെ വണ്ടിയിലിടിച്ച് ഞാൻ പോയി വീണു, അവര് വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവര് എന്നിട്ട് ആള് കൂടിയ സമയം അവര് വണ്ടിയിൽ നിന്ന് വീഴ്ന്ന് തറയിൽ കിടന്ന് ഉരുണ്ട് മൂക്കും നെറ്റിയൊക്കെ ശകലം മുറിഞ്ഞു. അപ്പം ഞാനും കൂടി വന്ന് അവളെ കൂടി അവര് മാറ്റി മെഡിക്കൽ കോളേജിൽ ആശുപത്രി കൊണ്ടുപോയി. കൊണ്ടുപോയി അവര് ഒരു ദിവസം പോലും അഡ്മിറ്റ് ആയിട്ടില്ല. എന്നിട്ട് പല ആശുപത്രികളിലും കയറി ഡോക്ടർമാരെയൊക്കെ കണ്ടു, ഒരു വക്കീലിനെ സമീപിച്ച് അവര് കേസ് കൊടുത്തു. ഞാൻ കേസിനൊന്നും പോവില്ല, പോവാത്ത കാരണം എനിക്ക് ലൈസൻസ് ഇല്ലായിരുന്നു. വേറെ ആളിന്റെ വണ്ടി അത്യാവശ്യമായിട്ട് എടുത്തോണ്ട് പോവുകയായിരുന്നു, അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ അവര് കൊണ്ടുവന്ന് ക്ലെയിമിന് ക്യാഷ് ചെയ്ത് വെച്ചാണ്. അങ്ങനെ അവർക്ക് ഒരു ദിവസം പോലും അഡ്മിറ്റ് ചെയ്ത പേപ്പർ ഇല്ല, കൈവശം ഇല്ല. അപ്പൊ വക്കീലിനെ സമീപിച്ച് വക്കീലിലാണ് എഴുതി കൊടുത്തത്. ഇങ്ങനെ 15 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് കൊടുത്തേക്കുന്നതെന്നാണ് അറിവ്. അപ്പം എന്റെ മോൻ കൂടി വന്ന് പോയി കേസ് എഴുതിയപ്പോ എന്റെ മോൻ സത്യസന്ധമായിട്ട് പറഞ്ഞു ബാപ്പാക്ക് ലൈസൻസ് ഇല്ല.

0: എന്ന് വ്യക്തമാണ് എന്ന് പറഞ്ഞു.
1: ഓക്കെ,
0: അപ്പൊ അവിടെ വെച്ച് ഒത്തുതീർപ്പിക്കാൻ വേണ്ടി അവർക്ക് ചെലവിന് കാശ് കൊടുത്താൽ മുഴുവല്ലേ ഉള്ളൂ, ചെറിയ പോറലല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞൊക്കെ അവര് വിസമ്മതിച്ചു.
1: ഓക്കെ,
0: അപ്പൊ അതിന്റെ പരിശുദ്ധം എന്തായിരിക്കും, എനിക്ക് അവർക്ക് ക്ലെയിം കിട്ടാൻ സാധ്യതയുണ്ടോ എന്താണെന്നുള്ളതാണ്
1: സാർ. ഇതിൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് സാറിന് ലൈസൻസ് ഇല്ലായിരുന്നു. ലൈസൻസ് ഇല്ലാത്ത പക്ഷം നമ്മൾ റോഡിൽ ആ വാഹനം ഉപയോഗിച്ച് ഉണ്ടാവുന്ന അപകടങ്ങൾക്കൊക്കെ നമ്മളാണ് ഉത്തരവാദി. ആ വണ്ടി ഓടിച്ച, ലൈസൻസ് ഇല്ലാതെ ഓടിച്ച ആളാണ് ഉത്തരവാദി എന്നുള്ളതാണ് മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നത്. അപ്പം ഇൻഷുറൻസ് കമ്പനിക്ക് ഇവിടെ സത്യം പറഞ്ഞ ഒരു റോളോ അല്ലെങ്കിൽ ഇൻഷുറൻസുമായിട്ട് ഇതിനൊരു ബന്ധമോ ഇപ്പം ഇല്ല നിലവിൽ. ഇപ്പം സാറിന് ലൈസൻസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സാറിൻ്റെ വണ്ടിയിൽ ഒരു ഇൻഷുറൻസ് പോളിസിയും ഉണ്ട്, വാലിഡ് ആയിട്ടുള്ള രജിസ്ട്രേഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ സാറിന് എതിരെ കൊടുക്കുന്ന കേസിന് സാറിൻ്റെ ഇൻഷുറൻസ് കമ്പനി അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ സാറിൻ്റെ കേസിൽ അതില്ലാത്ത പക്ഷം അത് കോടതി വഴി തന്നെയാണ് അതിൻ്റെ തീർപ്പും കാര്യങ്ങളും നടക്കുന്നത്.
2: വളരെ നന്ദി നസീർ, അപ്പോൾ അത് മനസ്സിലായി എന്ന്
0: കരുതുന്നു.
2: അത് കോടതിയും ഇതിന് ബന്ധപ്പെട്ട നിയമങ്ങളും അനുസരിച്ചിട്ടായിരിക്കും നടപടികൾ ഉണ്ടാവുക. ഇൻഷുറൻസുമായിട്ട് ഇതിന് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല. നമ്മളിപ്പോൾ വാഹനത്തിൽ ലൈസൻസ് ഇല്ലായിരുന്നത് കൊണ്ട് അപ്പോൾ ഇൻഷുറൻസുമായിട്ട് ഇതിന് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല. നസീർ, താങ്ക് യു. ശരി, അപ്പോൾ നമ്മൾ ഓടിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ക്ലെയിം, അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് നമ്മളിപ്പം നേരത്തെ സ്പോട്ട് ഫോട്ടോ എടുക്കുന്നതിനെ പറ്റിയും ഇത് ഇൻറ്റിമേറ്റ് ചെയ്യുന്നൊരു ടൈം ഡിലേ, അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇമീഡിയറ്റ്ലി ഇൻറ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അല്ലെങ്കിൽ ഈ അപകടം ഇപ്പോൾ കേരളത്തിന് പുറത്ത് വെച്ച് സംഭവിച്ചു. അപ്പോൾ അത്തരം അവസ്ഥയിലൊക്കെ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് ഒരു ഇമെയിൽ അയച്ചാൽ മതിയാകുമോ, അതോ സ്പോട്ട് ഫോട്ടോ ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ടുള്ളൊരു ജി ഡി ഇതെല്ലാം വേണ്ടി വരുമ്പോൾ നമുക്ക്?
1: ഇപ്പം നമ്മളിപ്പം ഒരു നോർമലി നമ്മളെടുക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് നമ്മളുടെ ജിയോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും അത് വാലിഡാണ് നമ്മുടെ ഇൻഷുറൻസ് പോളിസി. ഇനി പുറത്തൊരു സ്ഥലത്ത് വെച്ചാണ് സംഭവിച്ചത്, വണ്ടി നമുക്ക് പിന്നെ ആ വണ്ടിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ആ സ്ഥലത്തുള്ള വർക്ക്ഷോപ്പിനെ സമീപിക്കുക, വണ്ടി കൊടുക്കുക, ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ജി ഡിയും സ്പോട്ട് ഫോട്ടോയും നമുക്ക് ഒരു തേർഡ് പാർട്ടി, പ്രത്യേകിച്ച് ജി ഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ വേറൊരു വ്യക്തിക്കോ വ്യക്തിയുടെ വസ്തുവിനോ നമുക്ക് നമ്മൾ കാരണം ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടും പോലീസിൽ അറിയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം നമ്മളൊരു ഡോക്യുമെൻറ്റും നമുക്കാവും, രണ്ടാമത് അതാണ് അതിൻ്റെ രീതി, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ സ്പോട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഡേറ്റും ടൈമും നമുക്കറിയാൻ പറ്റും, സ്ഥലം അറിയാൻ പറ്റും. അപ്പോൾ അതും നമ്മൾ കൊടുക്കുന്ന ക്ലെയിമിനൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റാണ് ബേസിക്കലി. അതെങ്കിലും നമ്മൾ എടുത്തു. പിന്നെ നമ്മുടെ സാഹചര്യം, ഇപ്പോൾ നമ്മൾ നമ്മളെ ഫാമിലിയായിട്ട് രാത്രി സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റി, വണ്ടി അനങ്ങുന്ന കണ്ടീഷനായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ഫാമിലി സേഫ് ആക്കാനേ നോക്കുള്ളൂ. അപ്പം അത് നമുക്ക് ഇൻഷുറൻസ് കമ്പനി അറിയിക്കാം. ഇൻഷുറൻസ് കമ്പനി നിങ്ങളടുത്ത് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വസ്തുതകൾ പറയാം. കഴിയുന്നതും നമ്മൾ ഡോക്യുമെൻറ്റ്സ് എവിഡൻസ് കളക്ട് ചെയ്യാൻ നോക്കുക, സ്പോട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ വിറ്റ്നസ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, പോലീസിൽ അറിയിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
2: ശരി, ഇപ്പോൾ നേരത്തെ വന്ന കോളിൽ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ലൈസൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ഓക്സിജൻ, ഇപ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ഇല്ല, ഇതൊരു നിയമലംഘനമാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നടക്കുന്ന അപകടങ്ങൾക്ക് നമുക്ക് ഈ ക്ലെയിം റിജക്ഷന് സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു വെഹിക്കിളിന് മാത്രമാണ് ഇത് ബാധകമാകുന്നത്, അങ്ങനെയാണോ?
1: അങ്ങനെ പറയുന്നതാണ് ശരി. പിന്നെ എന്തെങ്കിലും ചില എക്സെപ്ഷൻസ് ഉണ്ടാവാം. ഇപ്പോൾ നമുക്ക് ഹെൽമെറ്റ് ധരിച്ചില്ല എന്ന് പറഞ്ഞ് ക്ലെയിം അങ്ങനെ അങ്ങ് റിജക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നിരുന്നാലും മോട്ടോർ വാഹന നിയമം പറയുന്നതനുസരിച്ചുള്ള ഒരു ഉപയോഗം പൊതുനിരത്തിൽ, അങ്ങനെ ഒരു കണ്ടീഷൻ ഈ ഒരു മോട്ടോർ പോളിസിയിൽ ബൈ ഡിഫോൾട്ട് ആയിട്ടുണ്ട്.
2: ശരി, നമുക്ക് മറ്റൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ,
3: ഹലോ,
2: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പേര് കേട്ടില്ല, ഒന്നുകൂടി പറയാമോ പേര്?
3: ഭാർഗവൻ.
2: ആ പറയൂ സർ, എന്താണ് അറിയേണ്ടത്?
3: എനിക്ക് കുറിച്ച് ഒരു വീടുണ്ട്, അതിന് തേർഡ് പാർട്ടി ഇൻഷുറുണ്ട്. ഈ സി പി ഐ ഇൻഷുറൻസ് ബാധകമാണോ?
1: സി പി എ അതാണോ സർ ഉദ്ദേശിച്ചത്?
3: അതെ അതെ.
1: സാറിന്
3: തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണുള്ളത്.
1: സാറേ, പൊതുവേ നമ്മളെ തേർഡ് പാർട്ടി ഇൻഷുറൻസ്

0: ഫണ്ട്സിൻ്റെ കൂടെ തന്നെ സാറിന് ഒരു സി പി എ കവറും കൂടെ ഒരു 90% അതിൽ കൂടെ തന്നെ നമ്മൾ എടുക്കാറുണ്ട്. എല്ലാവരും എടുക്കാറുണ്ട്. സാറിന്റെ പോളിസി ഡോക്യുമെന്റ് വായിച്ച് നോക്കിയാൽ അതിൽ കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇല്ലാന്നുണ്ടെങ്കിൽ സാറിന് ഒരു സി പി എ കവർ മാത്രമായിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. സാറിന് ലൈസൻസും ഉണ്ടെങ്കിൽ. ഓക്കെ,
1: നമുക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ലൈസൻസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നമുക്കുള്ളൊരു ലേണേഴ്സ് ലൈസൻസ് ആളുകൾ എടുക്കുമല്ലോ.
0: അതെ.
1: അപ്പോൾ ലേണേഴ്സ് ലൈസൻസിനും ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ അതിൻ്റെ നിയമം പാലിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് ആണെങ്കിൽ
0: തീർച്ചയായിട്ടും നമുക്ക് അതിന് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നതാണ്. അതായത് ഒരു പെർമനൻ്റ് ലൈസൻസ് ഹോൾഡർ ഒപ്പം ഉണ്ടാവണം, ഒരു എൽ ബോർഡ് ഒട്ടിക്കണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു, കണ്ടീഷൻസ് പറയുന്നുണ്ടല്ലോ. അത് പാലിച്ചുള്ള ഒരു ഉപയോഗമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതാണ് അതിന്.
1: ശരി, അപ്പോൾ ഇനി മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നമുക്കിപ്പോൾ നമ്മളൊരു വണ്ടി, ഇപ്പോൾ വണ്ടി നമ്മൾ ഒരു പക്ഷേ സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്നു, അപ്പോൾ ഒരു പക്ഷേ ആ ആർ സി ഓണറിൻ്റെ പേര് മാറ്റുക, അങ്ങനെയാണെങ്കിൽ പോളിസിയും പഴയ ആളുടെ പേരിലായിരിക്കുന്നു, അപ്പോൾ അതും ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ടോ? എങ്ങനെയാണ് അത് വർക്കാവുന്നത്?
0: അതായത് നമ്മളിപ്പം വാഹനം വേറൊരാൾക്ക് വിറ്റു, അല്ലെങ്കിൽ നമ്മൾ വേറൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ ഈ വാങ്ങിക്കുന്ന ദിവസം തൊട്ട് തന്നെ നമ്മുടെ തേർഡ് പാർട്ടി പോളിസി ഓട്ടോമാറ്റിക്കലായിട്ട് ട്രാൻസ്ഫർ ആയി എന്നുള്ളതാണ് വെപ്പ്. അപ്പം തേർഡ് പാർട്ടി ലയബിലിറ്റീസ് കവേർഡാണ്. പക്ഷേ വണ്ടിയുടെ ഓൺ ഡാമേജ് കവറേജ്, നമ്മൾ വണ്ടി വാങ്ങിച്ചു 14 ദിവസം വരെ മാത്രമേ അതിനൊരു വാലിഡിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രേസ് പീരീഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അത്രയും നാളെ പുതിയ ഓണറിന് അതിൻ്റെ കവറേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ 14 ദിവസത്തിനകത്ത് വണ്ടി മേടിച്ച് നമ്മൾ പേര് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടില്ല എന്നുള്ളതാണ് അതിലൊരു വസ്തുത. അതുമാത്രമല്ല 14 ദിവസത്തിന് ശേഷമാണ് പേര് മാറാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി എന്തായാലും ഇൻസ്പെക്ട് ചെയ്യണം. അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ കൊണ്ടുപോയി ഫോട്ടോ എടുത്ത് ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം മാത്രമേ അവർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തും തരത്തുള്ളൂ.
1: ശരി, നമുക്ക് മറ്റൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ
2: ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് സാർ.
1: ഗുഡ് മോർണിംഗ്, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: സാർ, ഞാൻ കരുണാകുളം ശ്രീരേഖയാണ്.
1: ശ്രീരേഖ പറയൂ, എന്താണ് അറിയാനുള്ളത്?
2: എന്റെ ഹസ്ബൻഡ് 2015 വീഗോ എന്ന് പറഞ്ഞ ഒരു വണ്ടി എടുത്തിരുന്നു, വീഗോ ടി വി എസിന്റെ.
0: പറയൂ മാഡം.
2: അപ്പൊ ആ വണ്ടിയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു നിഗമനം.
0: അതെ, തീർച്ചയായിട്ടും.
2: 2011 അപ്പൊ 15 വർഷം കഴിഞ്ഞല്ലോ സാർ.
0: അതെ.
2: അപ്പൊ ഇനി നമുക്ക് തുടർന്ന് ആ വണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ, അതോ എന്താണ് അതിന്റെ ഒരു ബാക്കി കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും.
0: ഇത് പൂർണ്ണമായിട്ടും ഇൻഷുറൻസ് ബന്ധമുള്ള ഒരു ചോദ്യമല്ല, എന്നിരുന്നാലും മാഡത്തിൻ്റെ സംശയം എനിക്ക് തോന്നുന്നു 15 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. അത് മാഡം അത് RTO കൺസേൺഡ് RTOനെയാണ് സമീപിക്കേണ്ടത്. RTO ആണ് അതിന് ലൈസൻസ് രജിസ്ട്രേഷൻ പുതുക്കി തരുന്നത് അല്ലെങ്കിൽ തരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം മാഡം അടുത്തുള്ള RTO ഓഫീസിനെയാണ്
2: ബന്ധപ്പെടേണ്ടത്.
0: വെൽക്കം മാഡം.
1: ശരി, നമുക്ക് നമ്മൾ ക്ലെയിമുകളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വണ്ടി ട്രാൻസ്ഫറിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ഈ പലപ്പോഴും ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, ഇപ്പോൾ ഞാൻ എന്തിന് ക്ലെയിം ചെയ്യണം? ചെറിയ ചെറിയ കാര്യങ്ങൾ ക്ലെയിം ചെയ്യണോ, അതൊരു വലിയൊരു ആക്സിഡൻ്റ് വന്നാൽ ക്ലെയിം ചെയ്യണം, ഇതെൻ്റെ മറ്റ് നോ ക്ലെയിം ബോണസിനെ ബാധിക്കുമോ? അപ്പോൾ ഇങ്ങനത്തെ സംശയങ്ങൾ ഒരുപാട് എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിനൊരു തംബ് റൂൾ ഉണ്ടോ, അതായത് ക്ലെയിം ചെയ്യാം ചെയ്യാതിരിക്കാം, അതോ അത് ആളുകളുടെ ഇഷ്ടത്തിന് വിടുകയാണോ നമ്മൾ ചെയ്യുന്നത്?
0: ഇപ്പോൾ നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ ഒരിക്കലും നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല. ഒരു പോളിസി ഹോൾഡറിൻ്റെ റൈറ്റാണ് അദ്ദേഹത്തിനൊരു നാശനഷ്ടം ഉണ്ടായാൽ അത് ക്ലെയിം ചെയ്യുക എന്നുള്ളത്. പിന്നെ ക്ലെയിം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദൂഷ്യ വശങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ, ഓഫ് കോഴ്സ് നമ്മുടെ നോ ക്ലെയിം ബോണസ് നമുക്ക് കിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം നോ ക്ലെയിം ബോണസ് നമുക്കറിയാം, നമ്മൾ ഈ വർഷം ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്കൊരു അഡീഷണൽ ഡിസ്കൗണ്ട് നമ്മുടെ പ്രീമിയത്തിൽ കിട്ടുന്നതാണ് ഈ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത്. ആദ്യത്തെ വർഷം 20% ഡിസ്കൗണ്ട് കിട്ടും, ആ വർഷവും ക്ലെയിം ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തെ വർഷം 25% ഡിസ്കൗണ്ട് കിട്ടുന്നു, അതങ്ങനെ കൂടിക്കൂടി 50% വരെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഗുണം. രണ്ടാമത് നമുക്ക് ആഡ് ഓൺ കവേഴ്സ് പലതും കിട്ടണം എന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് ചില കമ്പനീസ് കണ്ടീഷൻസ് വെക്കുന്നത് നോ ക്ലെയിം ബോണസ് ഉള്ളവർക്ക് മാത്രമേ ആഡ് ഓൺ കവേഴ്സ്

0: കൊടുക്കുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ വെക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരും. കൂടുതൽ ക്ലെയിംസ് വരുന്നതോ കൂടുതൽ എമൗണ്ട് വരുന്നതോ ഒക്കെ ഒരു ഇതായിട്ട് വരാം. ഇത് ഒരിക്കലും അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ കുറയും കിട്ടില്ല എന്നല്ല, പക്ഷെ അങ്ങനെ വരാം, ഡിപ്പെൻസ്.
1: നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നു ഒരു കോളർ. ഹലോ, ഹലോ,
2: ഹലോ,
1: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാറേ,
1: പറയൂ, പേര് പറയൂ.
2: രാജീവ്.
1: രാജീവ്, രാജീവ് ചോദിച്ചോളൂ.
2: എനിക്ക് എനിക്കൊരു സംശയമുള്ളത്, നമ്മുടെ വണ്ടി, നമ്മളെ ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ വണ്ടി ടെസ്റ്റ് ചെയ്തിട്ടില്ല, ബാക്കി പേപ്പറെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരു ആക്സിഡന്റ് ഉണ്ടായി.
0: എന്ത് വാഹനമാണ് സർ?
2: ഓട്ടോയാണ്.
0: ഓട്ടോയാണ്. ഏത് കൊമേഴ്ഷ്യൽ വാഹനമാണെങ്കിലും സർ അതിന് വാലിഡ് ആയിട്ടുള്ളൊരു പെർമിറ്റും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്ലെയിം കിട്ടുകയുള്ളൂ. അങ്ങനെയാണ്. അതെ അതെ, തീർച്ചയായിട്ടും. വേറെന്തെങ്കിലും? ഓക്കെ സർ.
1: ശരി, നമ്മൾ ആദ്യത്തെ വന്നൊരു കോളില് അദ്ദേഹം പറഞ്ഞതായിരുന്നു ഈ ക്യാഷ്ലെസ് റീഇംബേഴ്സ്മെൻറ്റും അല്ലെങ്കിൽ കോമ്പൻസേഷൻ മെത്തേഡും നമ്മൾ സംസാരിച്ചിരുന്നു. അതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ടൊന്ന് പറയാം.
0: ഇപ്പം നമുക്ക് ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റീഇംബേഴ്സ്മെൻറ്റ് ഇൻഡെമ്നിഫിക്കേഷനാണ് കിട്ടുന്നത്. അത് ചിലപ്പം അല്ലെങ്കിൽ ഭൂരിഭാഗം സമയങ്ങളിലും ഒരു കസ്റ്റമർ റിപ്പയർ ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചു, സർവേയർ വന്നു, അപ്രൂവൽസ് തന്നു, ഒരു റിപ്പയർ കംപ്ലീറ്റ് ചെയ്തു, ആ ബിൽസ് ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുക്കുമ്പോൾ നമുക്കൊരു റീഇംബേഴ്സ്മെൻറ്റ് ആയിട്ട് അത് കിട്ടും. അതല്ല ഇപ്പം നമുക്ക് അപ്പം റീഇംബേഴ്സ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം, ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് അദ്ദേഹം രൊക്കം പൈസ ഫുള്ളായിട്ട് വർക്ക്ഷോപ്പിൽ അടയ്ക്കണം, എന്നിട്ടാണ് ഒരു റീഇംബേഴ്സ്മെൻറ്റിന് വരുന്നത്. അപ്പോൾ ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന എമൗണ്ടിൻ്റെ ബാക്കി ബാലൻസ് പൈസ മാത്രം അറേഞ്ച് ചെയ്താൽ മതി ഒരു കസ്റ്റമർ. അപ്പം അങ്ങനെ ഒരു ഗുണം ക്യാഷ്ലെസ് ക്ലെയിംസിന് കിട്ടും.
1: ശരി, അപ്പോൾ എനിക്ക്, ഹലോ, മറ്റൊരു കോളുണ്ട് നമുക്ക്. ഹലോ,
2: ഹലോ, നമസ്കാരം. ഞാൻ നാരായണൻ ആവശ്യമായിരുന്നു.
1: പറയൂ നാരായണൻ, എന്താണ് അറിയേണ്ടത്?
2: പിന്നെ ഇൻഷുറൻസ് ഈ വണ്ടികളെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് നിർത്താതെ പോകുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് ക്ലെയിം കിട്ടാനൊക്കെ സാധ്യത ഉണ്ടോന്ന് അറിയാൻ വേണ്ടി.
0: അങ്ങനെ നമുക്ക് കണിശമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഓരോ കേസ് ടു കേസും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും നോക്കി. ഇപ്പം മനഃപൂർവ്വമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അതല്ല, ഇതൊരു അപകടം. ഇപ്പം ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് നടന്നൊരു ആക്സിഡൻ്റ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ കണ്ടീഷൻ വന്നു, അങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് കൺട്രോൾ തെറ്റി ആക്സിഡൻറ്റ് പറ്റി, പല വാഹനങ്ങൾക്കും ഡാമേജ് പറ്റി, അതൊക്കെ ഓക്കെയാണ്. അതല്ല, മനഃപൂർവ്വമായിട്ട് നമ്മൾ നമ്മുടെ വണ്ടീനെയോ വേറൊരാളെയോ ഒക്കെ അപകടത്തിൽ പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇൻഷുറൻസ് പരിരക്ഷ നമുക്ക് കിട്ടാതെ വരുന്നത്.
2: അല്ല, നമ്മുടെ കാര്യം നമുക്ക് ഈ നമ്മുടെ വണ്ടീനെ വേറൊരാൾ ഇടിച്ചു നിർത്താതെ പോയാലാണ് ഞാൻ ചോദിക്കുന്നത്.
0: നമ്മളത് പോലീസിനെ അറിയിച്ച് നമ്മൾ ആ അന്വേഷണത്തിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണം സർ. അത് പോലീസ് അന്വേഷിച്ച് ആ വണ്ടി കണ്ടെത്തുകയും ബാക്കി കേസും നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതാണ് അതിൻ്റെ രീതി.
2: അപ്പം അതിന് സാധ്യത ഉണ്ടെന്ന് അറിയാൻ പുള്ളിയോട് ചോദിക്കാൻ പറ്റിയല്ലേ?
0: ആ, അത് സാറിന് എന്തായാലും അങ്ങനെ ചെയ്യാവുന്നതാണ്. ആ വണ്ടിക്ക് ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി അത് വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി നടപടികളും സ്വീകരിക്കും. അതെ, പറ്റുള്ളൂ. നമ്മൾ പോലീസിൽ അറിയിക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ കാര്യത്തിൽ ആദ്യം ചെയ്യേണ്ടത്. ഇൻഷുറൻസ് കമ്പനിയെ നമുക്ക് അറിയിക്കാം. സാധ്യത ഉണ്ട് എന്ന് പറയുന്നതാണ് ശരി. അത് പോലീസിനെ അറിയിക്കണം, സാറിൻ്റെ ഇൻഷുറൻസ് കമ്പനിയും സാറിന് ബന്ധപ്പെടാം. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയും അത് വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഫാക്ട്സ് നോക്കി സാറിന് അത് തരേണ്ട ഒരു കാര്യമാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും തരും. അപ്പോൾ സാറ് രണ്ട് ആൾക്കാരെയും, ഇൻഷുറൻസ് കമ്പനിയെയും പോലീസിനെയും സമീപിക്കുക. സാറിന് അതിൻ്റെ ബാക്കി ഇൻഫർമേഷൻ കിട്ടും.
2: ഓക്കെ, അതറിയാൻ വേണ്ടി.
0: ഓക്കെ സർ,
1: വളരെ നന്ദി. അപ്പം ഞാൻ, എനിക്ക് മറ്റൊരു ചോദ്യം, നമ്മുടെ ഈ ഒരുപാട് കാലമായി മേഖലയിലുള്ളതാണല്ലോ, അപ്പോൾ നമ്മുടെ നാട്ടിലെ വാഹന ഉടമകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് മിസ്റ്റേക്ക് എന്തായിരിക്കും? അതായത് ഇപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം എന്ന് നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക?
0: ഇപ്പം നമ്മൾ എന്തൊക്കെ കവറേജുകൾ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ഒരാൾ ഒരു വാഹന ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇപ്പം ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ ആദ്യം തന്നെ കുറച്ച് മിസ് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫുൾ കവറേജ് ഉള്ളൊരു ഇൻഷുറൻസ് ആണ് അദ്ദേഹം ചോദിക്കുന്നു, കമ്പനി ഒരു ഫുൾ കവറേജ് ഉള്ള ഇൻഷുറൻസും അദ്ദേഹത്തിന് കൊടുക്കുന്നു. എന്നാൽ ഒരു ക്ലെയിം വരുമ്പോൾ ചിലപ്പോൾ പകുതി പൈസയോ അല്ലെങ്കിൽ പൈസ കുറഞ്ഞു, കൊടുത്ത ബില്ലിൻ്റെ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് എമൗണ്ട് കിട്ടിയില്ല എന്നുള്ള കംപ്ലയിൻറ്റ്സ് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ

0: നമ്മൾ എടുക്കുന്നത് ഒരു ബേസിക് ഇൻഷുറൻസ് പോളിസിയാണ്. അതിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു തേർഡ് പാർട്ടി കമ്പോണൻ്റ് ഉണ്ട്, സി പി എ കമ്പോണൻ്റ് ഉണ്ട്, ഓൺ ഡാമേജ് കമ്പോണൻ്റും ഉണ്ട്. ഓൺ ഡാമേജ് കമ്പോണൻറ്റിൽ 10 തരത്തിലുള്ള ലോസസ് നമ്മൾ കവർ ചെയ്യുന്നുമുണ്ട്. അതിപ്പോൾ ലൈസൻസ് ഉള്ള ഒരാൾ വണ്ടി ഓടിക്കുന്നു, രജിസ്ട്രേഷൻ ഉള്ളൊരു വണ്ടി റോഡ് പൊതുനിരത്തിൽ പോകുന്നു, ഇതൊക്കെ സംഭവിക്കും. ഇങ്ങനെ പൊതുനിരത്തിൽ സംഭവിക്കുന്ന ആക്സിഡൻ്റ് ഒക്കെ നമുക്ക് കവേർഡാണ്. പക്ഷേ ഇതിന് കുറച്ച് ഡിപ്രീസിയേഷൻ കണ്ടീഷൻസ് എക്സ്ക്ലൂഷൻസ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം ആക്ച്വലി അറിഞ്ഞിരിക്കേണ്ടത്, എന്ത് നമുക്ക് കിട്ടും എന്ത് കിട്ടില്ല എന്നുള്ളതും, പിന്നെ ഏതൊക്കെ ആഡ് ഓൺ കവേഴ്സ് എടുത്താലാണ് നമുക്ക് മാക്സിമം കവറേജ് കിട്ടുന്നു എന്നുള്ളതുമാണ് നമ്മൾ പിന്നെ നോക്കേണ്ട ഒരു കാര്യം.
1: നമുക്ക് മറ്റൊരു കോളുണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ കൊല്ലത്ത് നിന്ന് കിഷോറാണ് സംസാരിക്കുന്നത്.
1: പറയൂ കിഷോർ, എന്താണ് അറിയാനുള്ളത്?
2: സാർ, അപ്പോൾ എൻ്റെ ഒരു കാറ് കഴിഞ്ഞ വർഷം ഞാൻ ഒരു ആക്സിഡൻ്റ് ആയിട്ട് റൂഫ് പൊളിഞ്ഞു വീണു. റൂഫിന്റെ പ്ലാസ്റ്ററിങ് കാറിന് മേടിക്കുക പൊളിഞ്ഞു വീണു പോർച്ചിന്റെ. അപ്പോൾ അത് ക്ലെയിം ചെയ്തു, എനിക്ക് ക്ലെയിം കിട്ടി. അപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പാണ് വീണ്ടും പുതിയത് റിന്യൂവൽ ചെയ്തത് പോളിസി.
0: ഓക്കെ,
2: അപ്പോൾ നോ ക്ലെയിം ബോണസ് അതിലെനിക്ക് കിട്ടിയില്ല.
0: അതെ.
2: ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വർഷം എനിക്ക് ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നോ ക്ലെയിം ബോണസ്?
0: സാറിൻ്റെ ഇപ്പം ഈ നടന്ന ആക്സിഡൻ്റ് നടന്ന സമയത്തൊരു പോളിസി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് എടുത്തപ്പോൾ സാറിന് നോ ക്ലെയിം ബോണസ് കിട്ടിയില്ല അല്ലേ? ചെയ്തതുകൊണ്ട് കിട്ടിയില്ല. അപ്പം ഇനി ഒരു 365 ദിവസം അല്ലെങ്കിൽ 12 മാസത്തെ പോളിസി വേളയിൽ സാർ ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം സാറിന് നോ ക്ലെയിം ബോണസ് 20% കിട്ടും. അങ്ങനെ, അതെ, അങ്ങനെയാണ് പോകുന്നത്. 50% വരെ പോകും. അതെ, ഇത് നമുക്ക് സാറ് വേറൊരു ഈ വണ്ടി വിറ്റിട്ട് വേറൊരു വണ്ടി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിലും ഈ 50%, ഇപ്പോൾ സാറിന് 50% NCB ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സാറിൻ്റെ പേര് തന്നെയാണ് വാങ്ങിക്കുന്നു എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു എമൗണ്ടിൻ്റെ ഡിസ്കൗണ്ടും സാറിന് അതിൽ കിട്ടുന്നതായിരിക്കും.
2: പുതിയ വണ്ടി നമ്മൾ കൊടുത്തിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറയണം എങ്ങനെ ഉണ്ട്, അവരോട് കണ്ടിട്ട് അവർ നമ്മളോട് പറയുമോ? ഇൻഷുറൻസ് കമ്പനി നമ്മളോട് ചോദിക്കുമോ എങ്ങനെയാണ്?
0: ഇല്ല, നമ്മുടെ കയ്യിലൊരു സാധനം ഉള്ളത് ഇൻഷുറൻസ് കമ്പനിക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ അറിയിക്കണം, നമുക്ക് ഇത്രയും NCB ഉള്ള ഒരാളാണ്, ഇത് ഈ പോളിസിയിലാണെന്ന് പറയുമ്പോൾ
2: അത് ഏത് സെയിം കമ്പനി ആവണമെന്നില്ല, ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല,
0: ഏത് കമ്പനി ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം സാറ് നിലവിലത്തെ വാഹനം വിൽക്കുമ്പോൾ സാറിന് വേണമെങ്കിൽ ആ ഇൻഷുറൻസ്, ഇപ്പം സാറിന് 500 രൂപ ആയിരിക്കും ഇപ്പം NCB കിട്ടിയിരിക്കുന്നത് നോ ക്ലെയിം ബോണസ്, അതൊരു 50% ഉണ്ടെന്ന് വിചാരിക്കൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50% സാർ കുറച്ച് പൈസ, അതായത് കിട്ടിയ ഡിസ്കൗണ്ടിൻ്റെ പ്രൊപ്പോർഷണേറ്റ് എമൗണ്ട് സാർ അടയ്ക്കുന്നു, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വെക്കുന്നു. ഈ സർട്ടിഫിക്കറ്റ് 3 വർഷം വരെ വാലിഡിറ്റി ഉണ്ട്. അതായത് 3 വർഷത്തിനകത്ത് സാർ വേറൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ അതിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും.
2: തരും.
0: നമ്മളതിൻ്റെ ബാക്കി പൈസ തിരിച്ചടയ്ക്കണം. 12 മാസത്തേക്ക് നമ്മൾക്ക് 500 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് വിചാരിക്കൂ. ഇപ്പോൾ 10 മാസം ആയെന്നുണ്ടെങ്കിൽ ആ 2 മാസത്തെ പ്രീമിയം നമ്മൾ തിരിച്ചടച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കയ്യിൽ വെക്കുക. അതാണ്. ഓക്കെ സർ,
1: മറ്റൊരു ചോദ്യമുള്ളത്, ഇപ്പോൾ ഒരു പുതുതായി ഒരാൾ വാഹനം മേടിക്കുന്നു, അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് ഒരു പക്ഷേ ഷോറൂമിൽ തന്നെ അതിനൊരു ഇൻഷുറൻസ് കിട്ടുന്നു എന്നുള്ളത്. അവർക്കപ്പോൾ ഷോറൂം, ചിലപ്പോൾ ഷോറൂമിന് പ്രിഫർ ചെയ്തിട്ടുള്ള അവർക്ക് ഒരു എഗ്രിമെൻ്റ് ഉള്ള ഒരാളുടെ ഇതായിരിക്കും നമുക്ക് തരുന്നത്. അപ്പം അത്തരം നിർബന്ധങ്ങൾ ഉണ്ടോ, അതോ എനിക്കിഷ്ടമുള്ള ആളുടെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കാമോ?
0: അത് പൂർണ്ണമായും ഒരു കസ്റ്റമർ, വണ്ടി വാങ്ങിക്കുന്ന ആളുടെ ചോയ്സാണ്. നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കണോ, അതോ പുറത്ത് നമ്മൾക്ക് അറിയാവുന്ന ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് എടുക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടേണ്ട അഡിക്വേറ്റ് സപ്പോർട്ട് നമുക്ക് എല്ലാത്തിലും IRDA ഇൻഷുർ ചെയ്യുന്നുണ്ട്. അങ്ങനെ തരണമെന്നുള്ള സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്.
1: നമുക്ക് മറ്റൊരു കോളുണ്ട്, ലാസ്റ്റ് കോളാണ്. ഹലോ, ഹലോ,
3: നമസ്കാരം, ഞാൻ കുണ്ട്രയിലാണ്, അനിൽകുമാർ എന്നാണ്.
1: പെട്ടെന്ന് ചോദിച്ചോളൂ, നമുക്ക് സമയം തീരാറായി. എന്താണ് അനിൽകുമാർ?
3: കലാമിറ്റീസിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞപ്പോഴേ, അതിനകത്ത് ഇപ്പൊ ഈ ആനകൾ നിരന്തരമായിട്ട് ബൈക്കുകൾ കാറുകളൊക്കെ മറിക്കുന്നുണ്ട്, അതിനൊക്കെ ഇൻഷുറൻസ് കിട്ടാൻ സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും. അതിപ്പോൾ ഒരു പൊതുനിരത്തിൽ നമ്മളെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ പറ്റുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഇപ്പം നമ്മൾ റിസർവ്ഡ് ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് പോകുന്നു അല്ലേ, ഇപ്പം ചില ട്രിപ്പൊക്കെ നമ്മൾ റോഡ് ട്രിപ്പൊക്കെ പോകുമല്ലോ കാടിന്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഈ സംഭവിക്കുന്ന ഡാമേജസ്, നമ്മളിപ്പം ആന നിൽക്കുന്നതിൻ്റെ അവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സംശയമുണ്ട്. ബട്ട് നമ്മൾ റോഡിൽ കൂടെ ഓടിച്ച് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന ഒരു നമ്മൾ നമ്മളുടെ ഒരു കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള കവറേജ് ഉണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ആന ചവിട്ടുന്ന പോലത്തെ അത്രയും വലിയൊരു ഡാമേജ് നമുക്ക് സംഭവിക്കുമ്പോൾ അതും നമ്മൾ

0: പോലീസിൽ അറിയിക്കണം, ഒരു ജി ഡി എടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്, അത്രയേ ഉള്ളൂ.
1: ഞാൻ പിന്നെ ഒരു കാര്യം സാറേ, മറ്റൊരാളിന്റെ പേരിലുള്ള ഒരു വണ്ടി ഞാൻ ഓടിച്ചോണ്ട് പോകുമ്പോ അതിന് ഇൻഷുറൻസ് അത് ക്ലെയിം വണ്ടി ഓടിക്കുന്ന ആളിന്റെ പേരിലാണോ അതിന് കേസ് വരുന്നത് ഇൻഷുറൻസ് സംബന്ധം? അല്ലെങ്കിലും
0: സാറിന് ഇപ്പം വേറൊരാളുടെ പേരിലുള്ള വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നതിൽ, അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റോടുകൂടി ഓടിച്ചുകൊണ്ട് പോകുന്നതിൽ ഒരാവശ്യത്തിന്, പേഴ്സണൽ ആവശ്യത്തിന് പോകുന്നതിനോ കുഴപ്പമില്ല. സാർ വേറൊരാളുടെ വണ്ടി വാടകയ്ക്ക് എടുക്കുന്നു, ഒരു പ്രൈവറ്റ് കാർ വാടകയ്ക്ക് എടുത്ത് സാർ അങ്ങോട്ട് തിരിച്ച് വാടക പൈസ കൊടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ ക്ലെയിമിന് പ്രശ്നം വരുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല പ്രൈവറ്റ് കാർസ്. ഇപ്പം നമ്മൾ നമ്മുടെ സഹോദരനോ കൂട്ടുകാരനോ നമ്മൾ വണ്ടി കൊടുക്കുക, നമ്മളൊരു നമ്മൾ കൊടുക്കുവാണല്ലോ, ആ ഒരു കൺസെന്റ് നമ്മൾ പെർമിഷൻ കൊടുക്കുവാണല്ലോ, അതാണ് ഉദ്ദേശിച്ചത്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഫോർമാലിറ്റി അല്ല.
1: അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇൻഷുറൻസ് ഉള്ള ആളുടെ വണ്ടിയുടെ ഓണറുടെ പേരിൽ എന്താ നടപടി ഉണ്ടാവുമോന്ന് ചോദിക്കുകയാണ്.
0: നടപടികൾ എന്തായാലും ആ ഒരു വാഹനം എന്തെങ്കിലും ഒരു പ്രശ്നം ഐ മീൻ ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായും

0: എലവഞ്ചേരി രാജനും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര PO, തൃശൂർ. ഫോൺ 9061395647.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. ഇന്ന് വിതരണം ചെയ്യുന്നത് 66 പുരസ്കാരങ്ങൾ. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി മേച്ചേരൽ ഹുസൈനെ വെറുതെ വിട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വനിതാ സാഫ് ഫുട്ബോളിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ ഇന്ന് മാൽദ്വീപ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും കെ ടി തോമസ്, പി നാരായണൻ, വി എസ് അച്യുതാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. രണ്ടാഴ്ചയ്ക്കിടെ ഇത് 4 തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ കുട്ടികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് നിർദ്ദേശം. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ്, കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊഴിവാക്കും. ഡോക്ടർമാർക്ക് ഉറവുള്ള സ്ഥലങ്ങളിൽ നിയമനം നടത്തുമെന്നും എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു.
1: എയിംസ് വരാൻ വേണ്ടി ഏത് സ്ഥലമാണ് സെലക്ട് ചെയ്യുന്നത്, ആ സ്ഥലം വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അതിന് വാശിയൊന്നുമില്ല.
0: അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിനെ ആൾക്കൂട്ട കൊല ചെയ്ത കേസിൽ ഒന്നാം പ്രതി മേച്ചേരൽ ഹുസൈനെ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. എന്നാൽ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് മറ്റു പ്രതികൾ നൽകിയ അപ്പീൽ കോടതി തള്ളി. 16 പ്രതികളിൽ 13 പേരുടെ ശിക്ഷ ശരിവച്ചു. മധുവിനെ ഉപദ്രവിച്ചിട്ടില്ല എന്നും സ്ഥലത്തുണ്ടായിരുന്നതിനാൽ മാത്രമാണ് കേസിൽ ഉൾപ്പെട്ടത് എന്നുമായിരുന്നു ഹുസൈന്റെ വാദം. 2018 ഫെബ്രുവരി 22 മധുവിനെ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു എന്നാരോപിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതേസമയം രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ

0: ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്നത്തേക്ക് കൂടി നീട്ടി. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായി. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെയാണ് അറഫ സംഗമം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നടയടയ്ക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. കാറ്റിൽ മരം വീണ് ചേർത്തലയിൽ 2, മാന്നാറിൽ 1 വീടിനും നാശമുണ്ടായി. തുറവൂരിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടു. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും തലപൊക്കിയിട്ടുണ്ട്. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡുകളിലെ വെള്ളക്കെട്ടാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പല റോഡുകളും ഇപ്പോൾ തോടുപോലെ കിടക്കുകയാണ്.
0: നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവയിൽ നിന്ന് കോടതി പ്രതികരണം തേടി. ആവർത്തിച്ചുള്ള ചോദ്യപേപ്പർ ചോർച്ച 2,200,000 വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ബാധിച്ചെന്ന ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100ാം വാർഷികമായ 2024 ടൂർണമെന്റ് നടന്ന May 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോട് അനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ ദിനാചരണം. വനിതാ സാഫ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഗോവയിലെ ഫതോർദ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ മാൽദീവ്സിനെ നേരിടും. തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ബദൽപാതകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: തമിഴ്നാട് ഭാഗത്തു നിന്ന് അതിരപ്പിള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുകയാണ് ചെയ്യുന്നത്. ചാലക്കുടി അതിരപ്പിള്ളി ഭാഗത്തു നിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് തടയുന്നത്. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ, എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ മംഗളം ഗോപിനാഥിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 മഞ്ചേരി വെട്ടേക്കോട് നടക്കും. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ 88ാം വയസ്സിലായിരുന്നു വിയോഗം. AICC, KPCC അംഗമായിരുന്ന അദ്ദേഹം അല്ലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 866 പോയിന്റ് ഉയർന്ന് 76,281 നിഫ്റ്റി 243 പോയിന്റ് നേട്ടത്തിൽ.

0: 1963-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 116,880 രൂപയാണ് ഇന്നത്തെ വില. 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്തെ 939 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. എറണാകുളം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനം. ഇന്നലെ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ജലനിരപ്പ് കുറയ്ക്കുന്നതിനായി ഇടയ്ക്കിടെ തുറക്കുന്നുണ്ട്. പ്രാദേശികവാസികൾ ജാഗ്രത പാലിക്കണം. ലക്ഷദ്വീപിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NCPSPയുടെ നേതൃത്വത്തിൽ ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചു. വീണ്ടും 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഇന്ന് വിതരണം ചെയ്യുന്നത് 66 പുരസ്കാരങ്ങൾ. രാജ്യത്തെ ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി മേച്ചേരിൽ ഹുസൈനെ വെറുതെ വിട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വനിതാ സാഫ് ഫുട്ബോളിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ ഇന്ന് മാൽദ്വീപ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: സ്കാനെ കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുന്നു.
1: റേഡിയേഷൻ അഥവാ ആണവ വികിരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും മനസ്സിൽ ഭയാശങ്കകളാണ് ഉണ്ടാവുക അല്ലേ? എല്ലാവരുടെയും മനസ്സുകളിലേക്ക് ഹിരോഷിമയും നാഗസാക്കിയും ഫുകുഷിമയും ഒക്കെ വിതച്ച വിപത്തുകളാണ് ഓർമ്മ വരുന്നത്. ഏകദേശം 500,000+ ജനങ്ങളുടെ ജീവഹാനി വരുത്തിയ ഹിരോഷിമയും നാഗസാക്കിയും ആണവ വികിരണവുമായി ബന്ധപ്പെട്ട് നാം ഓർക്കുമ്പോൾ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവനും ജീവിതവും രക്ഷിക്കാൻ കഴിയുന്ന ആണവോർജത്തിൻ്റെ സൗമ്യമായ മറ്റൊരു മുഖം പൊതുവേ നമുക്ക് പരിചിതമല്ല. അണുവിഭജനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ, അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നീ ആണവ പ്രക്രിയകൾ അനിയന്ത്രിതമായി നടക്കുമ്പോഴാണ് ആണവ വിസ്ഫോടനം സംഭവിക്കുന്നത്. ഇതേ പ്രവർത്തനം തന്നെ നിയന്ത്രിതമായ രീതിയിൽ ആണവ നിലയങ്ങളിൽ നടക്കുമ്പോൾ വളരെ സുരക്ഷിതമായി ഊർജവും വളരെയധികം പ്രയോജനപ്രദമായ മൂലകങ്ങളും ലഭിക്കുന്നു. അവയിൽ പലതും ക്യാൻസർ ചികിത്സയിലും ന്യൂക്ലിയർ മെഡിസിൻ സ്കാനുകൾക്കും ചികിത്സകൾക്കും ഉപയോഗിക്കുന്നു. ചില മൂലകങ്ങളുടെ അണുകേന്ദ്രത്തിൽ നിന്നുള്ള വികിരണങ്ങൾ വളരെ പ്രയോജനപ്രദമായ ഊർജസ്രോതസ് ആയി ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനെ റേഡിയോ ആക്റ്റീവത അഥവാ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നു. ഈ വികിരണങ്ങൾ ഉണ്ടെന്നുള്ള കണ്ടുപിടുത്തം വൈദ്യശാസ്ത്ര രംഗത്തും മറ്റു പല മേഖലകളിലും വിപ്ലവകരമായ പല മാറ്റങ്ങൾക്കും തുടർ ഗവേഷണങ്ങൾക്കും വഴിതെളിച്ചു. 1903 മുതൽ 1983 വരെയുള്ള കാലഘട്ടം മാത്രം പരിശോധിച്ചാൽ തന്നെ 30+ ഗവേഷകർക്ക് ഈ മേഖലയിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ആണവോർജം മനുഷ്യോപകാരപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖ. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ആണവ വികിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന മൂലകങ്ങൾ മരുന്ന് രൂപത്തിൽ ഉപയോഗിച്ച് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ രോഗനിർണയവും ചികിത്സയും നടത്തുന്ന ആധുനിക വൈദ്യശാസ്ത്ര ശാഖയാണ് ന്യൂക്ലിയർ മെഡിസിൻ. ഈ മരുന്നുകൾ വളരെ ചെറിയ അളവിൽ, അതായത് നാനോഗ്രാം അളവിൽ, 1 ഗ്രാമിൻ്റെ 1,000,000,001 നാനോഗ്രാം, ഈ അളവിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായോഗികമായി പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനം സൂക്ഷ്മതലത്തിൽ അറിയാനും രോഗാവസ്ഥ മനസ്സിലാക്കി രോഗബാധിതമായ കോശങ്ങളെ മാത്രം ലക്ഷ്യമാക്കി ചികിത്സ നൽകുന്നതിനും ന്യൂക്ലിയർ മെഡിസിൻ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. സ്പെക് സ്കാനർ, സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനർ, പെറ്റ് സ്കാനർ, പോസിട്രോൺ എമിഷൻ

റേഡിയേഷൻ ടോമോഗ്രാഫി സ്കാനർ എന്നീ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ന്യൂക്ലിയർ മെഡിസിൻ പ്രവർത്തിക്കുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ട് സ്കാൻ, സിടി സ്കാൻ, MRI സ്കാൻ എന്നിവയിൽ നിന്നും ഇവ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്, അല്ലെങ്കിൽ എന്ത് അധിക പ്രയോജനമാണ് ഈ സ്കാനുകൾ കൊണ്ടുണ്ടാവുക? അൾട്രാസൗണ്ട് സ്കാൻ, സിടി സ്കാൻ, MRI സ്കാൻ എന്നിവ ശരീരഘടന മനസ്സിലാക്കാൻ ഉപയോഗിക്കുമ്പോൾ സ്പെക് സ്കാനർ, പെറ്റ് സ്കാനർ എന്നീ സ്കാനുകൾ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും കോശങ്ങളുടെ സൂക്ഷ്മതലത്തിലുള്ള പ്രക്രിയകളും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഈ രണ്ടു തരത്തിലുള്ള സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ചു കൊണ്ടുള്ള സ്കാനറുകൾ ഇപ്പോൾ ലഭ്യമാണ്. സ്പെക് സിടി, പെറ്റ് സിടി, പെറ്റ് MRI എന്നിവ, ഇവയെ ഹൈബ്രിഡ് ഇമേജിംഗ് എന്ന് പറയുന്നു. ശരീരഘടനയിലെയും പ്രവർത്തനങ്ങളിലെയും മാറ്റങ്ങൾ ഒരേ സമയം കണ്ടെത്താൻ ഇവ സഹായകമാകുന്നു. പെറ്റ് സ്കാനർ എന്നാൽ എന്താണെന്നും അതിൻ്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ പ്രയോജനങ്ങൾ എന്താണെന്നും നോക്കാം. ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആധുനികമായ രോഗനിർണയ സംവിധാനങ്ങളിൽ ഒന്നാണ് പെറ്റ് സ്കാനർ. MRI, CT എന്നിവയുമായി സംയോജിപ്പിച്ച് പെറ്റ് സിടി, പെറ്റ് MRI എന്നീ അതിനൂതന സംവിധാനങ്ങളും ഇന്ന് ലഭ്യമാണ്. തന്മാത്രാ തലത്തിൽ ശരീരത്തിൻ്റെ മെറ്റബോളിസം അഥവാ ഉപാപചയ പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നതിനാൽ പെറ്റ് സ്കാനിങ്ങിനെ മോളിക്കുലർ ഇമേജിംഗ് അല്ലെങ്കിൽ മെറ്റബോളിക് ഇമേജിംഗ് എന്നിങ്ങനെയും അറിയപ്പെടുന്നു. പെറ്റ് സ്കാൻ ചെയ്യുന്നതിനായി പോസിട്രോൺ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന പലതരം മരുന്നുകൾ അല്ലെങ്കിൽ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ഉപയോഗിക്കുന്നു. ഈ മരുന്നുകൾ രോഗമുള്ള കോശങ്ങളിൽ മാത്രം എത്തുകയും അതിൽ നിന്നുള്ള ഗാമാ വികിരണങ്ങൾ പെറ്റ് സ്കാനർ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് രോഗബാധിത കോശങ്ങളുടെ സ്ഥാനവും വ്യാപനവും കൃത്യമായി അറിയാൻ സാധിക്കുന്നു. F18-FDG അഥവാ ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസ്, ഗാലിയം ഡോട്ടറ്റേറ്റ്, ഗാലിയം PSMA എന്നിവ അവയിൽ ചിലതാണ്. ശരീരത്തിനുള്ളിലെ ജൈവരാസ പ്രവർത്തനങ്ങളെ ദൃശ്യവൽക്കരിക്കുന്നതിലൂടെ ക്യാൻസർ ഇതര രോഗനിർണയത്തിലും ആധുനിക വൈദ്യശാസ്ത്ര ഗവേഷണത്തിലും പെറ്റ് സ്കാനിന് വലിയ പങ്കുണ്ട്. ക്യാൻസർ രോഗനിർണയത്തിനും രോഗത്തിൻ്റെ വ്യാപനം കണ്ടെത്തുന്നതിനും ക്യാൻസർ സ്റ്റേജ് നിർണയിക്കുന്നതിനും ചികിത്സയുടെ ഫലം വിലയിരുത്തുന്നതിനും തുടർ ചികിത്സ നിശ്ചയിക്കുന്നതിനും ഇത് വളരെ ഉപയോഗപ്രദമാണ്. പുറമേ പ്രകടമല്ലാത്ത ക്യാൻസർ അഥവാ ഒക്കൾട്ട് പ്രൈമറി കണ്ടെത്താൻ പെറ്റ് സ്കാനിന് കഴിയും. ക്യാൻസർ രോഗത്തിനുള്ള റേഡിയേഷൻ ചികിത്സ നൽകുമ്പോൾ അസുഖമുള്ള കോശങ്ങളെ കൃത്യമായി പ്ലാൻ ചെയ്ത് റേഡിയേഷൻ നൽകാനും അതുവഴി സാധാരണ കോശങ്ങളിലേക്ക് റേഡിയേഷൻ എത്തുന്നത് വളരെയധികം കുറയ്ക്കുന്നതിനും പെറ്റ് സ്കാനർ ഉപയോഗിച്ചുള്ള പ്ലാനിംഗ് സഹായിക്കുന്നു. മറ്റൊരു സ്കാനിലും കണ്ടെത്താൻ കഴിയാത്ത ക്യാൻസർ ബാധിത കോശങ്ങളെ കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കുന്നു. മറവി രോഗത്തിനുള്ള പലവിധ കാരണങ്ങൾ പെറ്റ് സ്കാനർ ഉപയോഗിച്ച് അറിയാൻ സാധിക്കും. ഡെമെൻഷ്യ, പാർക്കിൻസോൺസും തുടങ്ങിയ രോഗങ്ങളുടെയും അവയുടെ ചികിത്സയുടെയും ഗവേഷണത്തിനും തലച്ചോറിൻ്റെ പ്രവർത്തനം പഠിക്കുവാനും പെറ്റ് സ്കാൻ ഉപയോഗിച്ചു വരുന്നു. അപസ്മാര രോഗികളിൽ തലച്ചോറിൽ അപസ്മാരത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ പെറ്റ് സ്കാൻ സഹായകമാണ്. ശരീരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അണുബാധ കണ്ടെത്താനും ക്ഷയരോഗം, വാസ്കുലൈറ്റിസ്, കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് പോലെയുള്ള രോഗങ്ങളുടെ വ്യാപനവും അവയുടെ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ് എന്നറിയുവാനും പെറ്റ് സ്കാനർ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. ഹൃദയപേശികളിൽ രക്തയോട്ടവും തകരാറും നിർണയിച്ച് ആൻജിയോപ്ലാസ്റ്റി, കൊറോണറി ബൈപ്പാസ് പോലെയുള്ള ചികിത്സകൾ ഫലപ്രദമാകുമോ എന്ന് നേരത്തെ അറിയാനും പെറ്റ് സ്കാൻ ഉപയോഗിച്ചിട്ടുള്ള മയോകാർഡിയൽ വയബിലിറ്റി സ്കാൻ പ്രയോജനപ്രദമാണ്. ക്യാൻസർ ഇതര രോഗങ്ങളിൽ രോഗബാധിത കോശങ്ങളിലെ കൃത്യമായി കണ്ടുപിടിച്ച് ബയോപ്സി പരിശോധനയുടെ കൃത്യത ഉറപ്പാക്കാനും പെറ്റ് ഗൈഡഡ് ബയോപ്സി സഹായിക്കുന്നു. പെറ്റ് സ്കാനിൻ്റെ മറ്റൊരു പ്രധാന പ്രയോജനം ടാർഗറ്റഡ് തെറപ്പി സാധ്യമാകുന്നതാണ്. പെറ്റ് സ്കാൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്ന മരുന്നുകൾ രോഗബാധിതമായ കലകളിൽ എത്തുന്നുണ്ടോ എന്നറിയുന്നതിനും ഇക്കാര്യം രോഗനിർണയത്തിനായി നടത്തിയ സ്കാൻ റിപ്പോർട്ടുമായി താരതമ്യം ചെയ്ത് ഉറപ്പാക്കാനും കഴിയുന്നതാണ്. ഉദാഹരണമായി, ന്യൂറോ എൻഡോക്രൈൻ ക്യാൻസർ ചികിത്സയ്ക്ക് ഡോട്ടറ്റേറ്റ് തന്മാത്രകളുമായി ബന്ധിപ്പിച്ച് ബീറ്റ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന ലുട്ടീഷ്യം, ഇട്രിയം എന്നീ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉപയോഗിച്ചു വരുന്നു. ഈ മരുന്ന് അസുഖബാധിത കോശങ്ങളിൽ എത്താൻ സാധ്യതയുണ്ടോ എന്ന് ഗാമ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗാലിയം ഡോട്ടറ്റേറ്റ് ഉപയോഗിച്ച് പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ ചികിത്സയ്ക്ക് മുൻപേ തന്നെ അറിയുവാൻ സാധിക്കുന്നു. ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ലുട്ടീഷ്യം PSMA, ഗാലിയം PSMA എന്നിവ ഉപയോഗിച്ച് അറിയുവാൻ സാധിക്കും. കേരളത്തിൽ സർക്കാർ മേഖലയിൽ 2 മെഡിക്കൽ കോളേജുകളിലാണ് ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗമുള്ളത്. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ. അതുപോലെ

0: റീജിയണൽ ക്യാൻസർ സെൻ്റർ, മലബാർ ക്യാൻസർ സെൻ്റർ എന്നിവിടങ്ങളിലും ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം പ്രവർത്തിച്ചു വരുന്നു. പുതിയ ഗവേഷണങ്ങളും പഠനങ്ങളും അനുസരിച്ച് രോഗനിർണയത്തിലും ചികിത്സയിലും വൈദ്യശാസ്ത്രത്തിൻ്റെ വിവിധ മേഖലകളിൽ പെറ്റ് സ്കാൻ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇന്ന് ക്യാൻസറിനും ക്യാൻസർ ഇതര ചികിത്സയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരിശോധനാ സംവിധാനമാണ് പെറ്റ് സ്കാൻ.
1: പെറ്റ് സ്കാനെ കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കും US വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ NTA, CBI എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. കേരളത്തിൽ നിന്നും 8 പുരസ്കാരത്തിന് അർഹരായത്. വിശദാംശങ്ങളിലേക്ക്.
1: 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് സമ്മാനിക്കും. ഈ വർഷം ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 16 വ്യക്തികൾക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. കേരളത്തിൽ നിന്നും VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷൺ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷൺ, ഡോക്ടർ AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കയിൽ ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നൊഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജനജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്രാവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇറാനുമായി കരാറിലേർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് US പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ 60 നീട്ടുക, ഹോർമൂസ് കടലെടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇറാനുമായി ഭാവിയിൽ ഏർപ്പെടുന്ന ഏതൊരു കരാറിലും യാതൊരു സാമ്പത്തിക ഇളവുകളും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സ്ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെ ഉണ്ടായ ചോദ്യപേപ്പർ

0: കുറച്ച് ഉറച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. CBSE 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ന് കൂടി സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം നടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ മാസം 28-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവെച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 175,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250-ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തോട് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന നിലപാടാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളതെന്നും ഇന്ത്യ US ഭീകരവിരുദ്ധ സഹകരണം അതീവ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
2: India and the United States have a strong interest in combating terrorism in all its forms and manifestations. We must always be clear about zero tolerance for terrorism. And that is why our counter-terrorism cooperation is so important. The people-to-people connect has also been a very special characteristic of our relationship. It has helped build political understanding between our two nations and remains a living bridge.
0: ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന സംസ്ഥാനങ്ങളിലും വിവിധയിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27-ന് എലിമിനേറ്റർ മത്സരവും 29-ന് 2-ാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100-ാം വാർഷികമായ 2024 ടൂർണമെന്റ് നടന്ന May 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. സജീവമായി തുടരൂ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. രാജ്യരക്ഷാമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും തെറ്റായ വിവരങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോളിന് ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 70

1.91 പൈസയും കൂടി. 2 ആഴ്ചക്കിടെ 4-ാമത്തെ വില വർധനവാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 864 പോയിന്റ് ഉയർന്ന് 76,279-ലും നിഫ്റ്റി 245 പോയിന്റ് ഉയർന്ന് 23,964-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവൻ 240 രൂപ വർദ്ധിച്ച് 116,880 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുക. അതേസമയം പ്ലസ് 1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷ.

0: സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുക. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുന്നത് ലക്ഷ്യമിട്ട് സ്കൂൾ പ്രവേശനോത്സവത്തിൽ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ജൂൺ 1 പ്രവേശനോത്സവം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, NTA എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി തൃശൂർ. സ്മൃതിലഹരി. സ്മൃതിലഹരിയിൽ ഇന്നാദ്യം അടിമകൾ എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി പി ജയചന്ദ്രൻ ആലപിച്ചത്.

0: ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിത്തം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
1: ഡോക്ടർ പ്രിൻസ് ഈപെൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: സ്മൃതിലഹരിയിൽ അടുത്തതായി അഗ്നിപുത്രി എന്ന ചിത്രത്തിൽ പി സുശീല ആലപിച്ചത്. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം MS ബാബുരാജ്.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഡോക്ടർ പ്രിൻസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
0: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
3: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
0: പ്രായോജകർ,
3: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
0: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഗായകൻ യേശുദാസ്. ചിത്രം ഫുട്ബോൾ ചാമ്പ്യൻ. വരികൾ ശ്രീകുമാരൻ തമ്പി. സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താവിഷയം
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
0: പ്രായോജകർ
2: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: അർച്ചന എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മ എഴുതി, കെ രാഘവൻ സംഗീതം നൽകി, രേണുക പാടിയത്.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
3: അമ്പലപ്രാവ് ഈ ചിത്രത്തിൽ പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണം നൽകി എസ് ജാനകി ആലപിച്ചത്.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ.
3: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
4: ഗായിക പി സുശീല, വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം ദത്തുപുത്രൻ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒപ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: എസ് ജാനകി പാടിയത്. ചിത്രം ജീവിത സമരം. വരികൾ പി ഭാസ്കരൻ. സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ.

എസ് ജാനകിയും സംഘവും പാടിയത്. ചിത്രം മുത്തശ്ശി. പി ഭാസ്കറിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയത്.

യേശുദാസും എസ് ജാനകിയും പാടിയത്. വരികൾ ബാലകൃഷ്ണൻ, സംഗീതം എ ടി ഉമ്മർ. ചിത്രം കോളേജ് ഗേൾ.

പി ജയചന്ദ്രന്റെ ആലാപനം. ചിത്രം ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ. വരികൾ വയലാർ രാമവർമ്മ. സംഗീതം MS വിശ്വനാഥൻ.

ചിത്രം നിഴലാട്ടം, പി സുശീല പാടിയത്. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: സ്മൃതിലഹരിയിൽ ഇനി ലവ് ഇൻ കേരള എന്ന ചിത്രത്തിൽ KP ഉദയഭാനു, CO ആൻഡോയും സംഘവും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS ബാബുരാജ് ഈണം നൽകിയത്.

0: ഉടമെടുത്തേ തെയ്യത്തോ മമ്മലച്ചപ്പെടുത്തേ അമ്മ ഉടമെടുത്തേ തെയ്യത്തോ മമ്മലച്ചപ്പെടുത്തേ
1: ഉറങ്ങുന്ന സന്നദ്ധിയെ എന്നും തുള്ളി ഉറങ്ങി പോകും.

0: கம்பமேளம் கேட்டு பம்பரம் துள்ளரோ பண்டத்தை துள்ளக்காரா.
1: സ്മൃതിലഹരിയിൽ അവസാനമായി അഗ്നിമൃഗം എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി ബി വസന്ത ആലപിച്ചത്.

0: leakage says lessons still not learnt from earlier paper leak cases. Assam Assembly introduces Uniform Civil Code Bill. IMD issues yellow alert in Delhi for next 3 days. Heat wave conditions to also persist over Haryana, Bihar, Madhya Pradesh, Odisha and Telangana. And Norway Chess 2026 tournament to begin in Oslo this evening. With that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 28-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കണ്ണൻ നായർ, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: നഗരകോണിലെ ഇടുങ്ങിയ മുറിയിൽ ദുരിതപൂരിതമായ ജീവിതം നയിച്ചിരുന്ന റസ്കോൾനിക്കോ ഒരു പലിശക്കാരിയെ കൊന്നു കൊള്ള ചെയ്യുന്നു. പക്ഷേ സ്വന്തം മനസ്സിന്റെ കോടതിയിൽ അയാൾ പിച്ചി ചീന്തപ്പെടുകയാണ്. സ്ഥലം റഷ്യയിലെ പീറ്റേഴ്സ്ബർഗ്. ദാരിദ്ര്യം അനുഭവിച്ച് മകനെ പട്ടണത്തിൽ പഠിക്കാനയച്ച അമ്മയും പെങ്ങൾ ഡോണിയയും നിക്കോവിനെ കാണാനെത്തുന്നു. സുന്ദരിയായ പെങ്ങൾ ഡോണിയയെ ലൂഷൻ എന്ന പണക്കാരൻ കെട്ടാനുറപ്പിച്ചിരുന്നു എങ്കിലും അയാളുടെ വല്യഭാവം പിടിക്കാത്ത നിക്കോവ് അയാളെ പിണക്കി അയച്ചു. ഡോണിയയുടെ കല്യാണം പ്രതിസന്ധിയിലായത് നിക്കോവിൻ്റെ അമ്മയെ പ്രയാസത്തിലാക്കുന്നു. അമ്മ കടം വാങ്ങിക്കൊടുത്ത പണം നിക്കോവ് മർമ്മലഡോവെന്ന ഒരു കുടിയന്റെ ശവസംസ്കാരത്തിന് നൽകുന്നു. നിക്കോവിൻ്റെ വിചിത്ര സ്വഭാവം കണ്ട അമ്മ ആശങ്കാകുലയാണ്. കൊലപാതകത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. നിക്കോവിൻ്റെ ഒരു വശത്ത് മനസ്സു തണുപ്പിക്കുന്ന മാതൃവാത്സല്യം, മറുവശത്ത് ചുട്ടുപൊള്ളിക്കുന്ന ചിന്താകുലങ്ങൾ.
4: ലൂഷിൻ വന്നിരുന്നോ?
5: വന്നിരുന്നു. അവർ എന്തോ അഭിപ്രായ വ്യത്യാസത്തിലാണ് പിരിഞ്ഞത്. മുൻദേഷ്യമാവും, രോഗം കൊണ്ടുള്ള മുൻദേഷ്യം.
4: അവൻ രോഗിയാകുന്നതിന് മുമ്പ് ആ നിശ്ചയം കഴിഞ്ഞിരുന്നല്ലോ.
5: നന്നായി.
4: അപ്പോ നല്ല അഭിപ്രായമാണോ റസു നിനക്കും?
5: നിങ്ങളുടെ മകളുടെ ഭാവി വരനെ കുറിച്ച് മറ്റൊരു അഭിപ്രായം എനിക്ക് പറയാനൊക്കുമോ?
4: റസുവിന് തീർച്ചയായും അഭിപ്രായം കാണും. തുറന്നു പറയേ.
5: ഞാൻ ഭംഗിവാക്ക് പറയുകയല്ല, ഡോണിയെ സ്വന്തം ഇഷ്ടാനുസരണം ആ മനുഷ്യന് സ്വീകരിച്ചതല്ലേ. ഇന്നലെ രാത്രി ഞാൻ അയാളെ കുറിച്ച് മോശമായി പറഞ്ഞത് മദ്യലഹരി മൂത്തതുകൊണ്ടാണ്. ക്ഷമിക്കണം.
4: അത് ശരിയല്ലേ. ഇന്നലെ പറഞ്ഞത് തുറന്നു പറഞ്ഞതല്ലേ.
5: ഇന്നലെ രാത്രി എന്റെ ബോധം തീരെ നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഞാൻ അതോർത്ത് ലജ്ജിക്കുകയാണ്.
4: റസു, നിനക്കറിയാമോ, ഡോണിയ ഞാനിവനോട് എല്ലാം തുറന്നു പറയട്ടെ?
6: പറയൂ അമ്മേ, അതങ്ങനെ തന്നെയാണ് വേണ്ടത്.
4: ഇന്ന് അതിരാവിലെ ഞങ്ങൾക്ക് ലൂഷിൻ്റെ ഒരു കത്ത് കിട്ടി. ഞങ്ങളുടെ വരവിനെക്കുറിച്ച് അറിയിച്ചതിനുള്ള മറുപടി. അയാൾ ഞങ്ങളെ സ്റ്റേഷനിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വാക്ക് തന്നിരുന്നതാണ്. നിങ്ങൾക്കറിയാമോ, അയാൾക്ക് പകരം ഒരു വേലക്കാരനെയാണ് ഇവിടുത്തെ വിലാസം കൊടുത്തയച്ചത്. കൂട്ടിക്കൊണ്ടുപോകാൻ വന്നയാൾ ഒരു കത്ത് തന്നു. അതിലെല്ലാം ഉണ്ട്.
7: പ്രിയപ്പെട്ട മാഡം, നാളെ രാത്രി 8 മണിക്ക് നിങ്ങളുടെ താമസ സ്ഥലത്ത് ഞാനെത്തും. നമ്മുടെ കൂടിക്കാഴ്ച സമയത്ത് നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടാകരുത്. ഇന്നലെ രോഗിയായ അയാളെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അസാധാരണവും ക്രൂരവുമായ രീതിയിൽ അയാൾ എന്നെ അപമാനിച്ചു. ഒരു മദ്യപാനിയുടെ വീട്ടിൽ വച്ച് ഞാൻ അയാളെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട

0: ാണ് അയാളുടെ ദുർനടപ്പുകാരിയായ മകൾക്ക് ശവദാഹത്തിന്റെ പേരിൽ 25 റൂബിൾ അവൻ നൽകി. നിങ്ങൾ അത്രയും പണമുണ്ടാക്കാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമം തോന്നി.
1: ഇത് ദീർഘമായൊരു കത്താണല്ലോ. കാണേണ്ടത് കണ്ടു.
2: ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നീ ഒന്ന് പറ.
1: ഞാൻ എന്ത് പറയാൻ?
2: ഞങ്ങളെ വന്ന് കാണരുതെന്ന് എന്റെ മോനോട് ഞാൻ എങ്ങനെ പറയും? ലൂഷിനെ നിരസിക്കണമെന്ന് അവൻ ഇന്നലെ പറഞ്ഞതാണ്. ഇപ്പോ അവനെ സ്വീകരിക്കരുതെന്ന് ഞങ്ങൾക്ക് ലൂഷിൻ ഉത്തരവ് തന്നിരിക്കുന്നു.
1: അമ്മേ, ഡോണിയെ എന്ത് തീരുമാനിക്കുന്നു അതുപോലെ ചെയ്യുക.
2: അവളുടെ മനസ്സിലിരിപ്പ് ദൈവത്തിന് മാത്രം അറിയാം. ലൂഷിൻ വരുമ്പോൾ നിക്കോ ഇവിടെ ഉണ്ടായിരിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. ഞാനാണെങ്കിൽ അവൻ ഈ കത്ത് കാണിച്ചു കൊടുക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല.
1: ഇതാകപ്പാടെ കുഴഞ്ഞ പ്രശ്നമായല്ലോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം?
2: എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ഒഴിവാക്കണം. കാരണം അവൻ അത്ര ദേഷ്യത്തിലാണ്.
1: അവൻ പൊട്ടിത്തെറിക്കും. അവനെ തടുക്കാനും പറ്റില്ല.
2: മരിച്ചുപോയ ആ കുടിയനും അയാളുടെ പിഴച്ച മകളും ആരാണ്? അവന്റെ കയ്യിലുള്ള പണം മുഴുവൻ അവൻ എന്തിനാണ് അവൾക്ക് കൊടുത്തത്?
1: ഇന്നലെ അവൻ എന്തോ സൂചിപ്പിച്ചു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല.
2: ഇനി ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ ഉടനെ അവന്റെ അടുത്തേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ദൈവമേ, 10 മണി കഴിഞ്ഞു. ഡോണിയ, നമുക്ക് പുറപ്പെടാം. ഇനിയും വൈകിയാൽ ഇന്നലത്തെ സംഭവത്തിന് ശേഷം നമ്മൾ ഇപ്പോഴും അവനോട് ദേഷ്യത്തിലാണെന്ന് കരുതും.
1: ശരിയാണ്, എന്നാൽ നമുക്ക് വേഗത്തിൽ ഇറങ്ങാം.
3: ഓ അമ്മ,
2: ഡോക്ടർ സോസിമോ എങ്ങനെയുണ്ട്?
3: വിശേഷിച്ചൊന്നുമില്ല, ഇപ്പോൾ സുഖമാണ്, വളരെ സുഖം. കണ്ടില്ലേ കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുന്നത്?
4: എനിക്കൊന്നുമില്ലമ്മേ, ഇപ്പോൾ എനിക്ക് പൂർണ്ണ സുഖം തോന്നുന്നു. അല്ല, റസ്മിഖിനൊന്നും പറയുന്നില്ല.
1: നിക്കോവ്, ഇന്നലെ സംസാരിച്ചതുപോലെ ഇന്ന് ഞാൻ സംസാരിക്കില്ല.
3: ഇന്നത്തെ ഇയാളുടെ സ്വഭാവം കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. എന്തെങ്കിലും ഇയാളെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കുമ്പോഴാണ് നിങ്ങളുടെ വരവ്.
4: എനിക്ക് കൂടിയും കുറഞ്ഞുമാണ് അസുഖം വരുന്നത്.
3: ഞാൻ ഒന്നുകൂടി പറയട്ടെ, നിങ്ങളുടെ അസുഖം എത്ര വേഗം പൂർണ്ണമായി മാറുമെന്ന കാര്യം നിങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
4: അതെ, ഞാൻ ഉടനെ തന്നെ സർവകലാശാലയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ കാര്യങ്ങളെല്ലാം നേരെയാകും.
2: ഇന്നലെ ഡോക്ടർ അവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്.
4: എന്ത്, ഇന്നലെ രാത്രി നിങ്ങളെ കണ്ടിരുന്നോ?
3: നീണ്ട യാത്രയ്ക്ക് ശേഷം അല്പം പോലും നിങ്ങൾ ഉറങ്ങിയില്ലേ?
2: മോനെ, അത് 2 മണിവരെയല്ലേ. ഞാനും മോളും വീട്ടിലിരിക്കുമ്പോഴും 2 മണിക്ക് മുമ്പേ ഉറങ്ങാറില്ല.
4: എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല ഡോക്ടർ. ഫീസിന്റെ കാര്യം പോട്ടെ, അത് സൂചിപ്പിക്കുന്നതിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് എന്നോട് പ്രത്യേക താല്പര്യമുണ്ടാവാൻ കാരണമെന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രത്യേക ശ്രദ്ധയല്ലേ എന്റെ കാര്യത്തിൽ പുലർത്തിയത്?
1: അത് ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം അങ്ങനെയാണ്, അതുകൊണ്ടാണ്.
3: നിങ്ങൾ എന്റെ ആദ്യത്തെ രോഗിയാണ്. സ്വന്തം കുട്ടികളെ പോലെ ആദ്യത്തെ രോഗികളെ സ്നേഹിക്കാൻ പരിശീലിക്കുകയാണ് ഞാൻ. ചിലർ അവരുമായി പ്രണയത്തിലകപ്പെടുകയും ചെയ്യുന്നു.
1: കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല.
4: ഞാൻ ഇവനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. റസ്മഖിൻ, ഇവൻ എന്നിൽ നിന്ന് അപമാനവും ബുദ്ധിമുട്ടുമല്ലാതെ യാതൊന്നും ലഭിച്ചിട്ടില്ല.
1: എന്ത് വിഡ്ഢിത്തമാണ് നീ വിളിച്ചു പറയുന്നത്!
4: എന്തായാലും ഇന്നലെ അമ്മ എന്നെ കാത്ത് ഏറെ നേരം ഇവിടെ ഇരുന്നു.
2: ഞാൻ എന്റെ ജീവനെക്കാളും നിന്നെ സ്നേഹിക്കുന്നു മോനെ.
4: അമ്മേ, അതെനിക്കറിയാം. എന്റെ ഭാഗ്യമാണമ്മ.
2: മോനെ, നിന്നെ ഓർക്കാത്ത നാളുകൾ.

0: ില്ല. നിന്നെ ഇന്നലെ കാണാതിരുന്നപ്പോൾ ഞാൻ തിന്ന തീക്ക് കണക്കില്ല.
1: അമ്മേ, അമ്മ ഇപ്പോഴും എന്നെ ഒരു ചെറിയ കുട്ടിയായി കാണുന്നു.
0: അമ്മമാർക്ക് മക്കൾ കുട്ടികൾ തന്നെയാണ്, എത്ര വലുതായാലും. നീ ഭയങ്കര പനിയായി കിടക്കുകയാണെന്നാ നസ്താസ്യ പറഞ്ഞത്. ആരോടും പറയാതെ ഒരു പോക്ക് വെച്ചു കൊടുത്താൽ പേടിക്കത്തില്ലേ?
1: ഞാൻ എവിടൊക്കെ പോകുന്നെന്ന് ആരോടും പറയാറില്ലമ്മേ.
0: നിന്റെ അച്ഛന്റെ സുഹൃത്ത് ലെഫ്റ്റനന്റ് പൊട്ടഞ്ചിക്കോവിന്റെ ദുരന്തം അപ്പോൾ ഞാൻ ഓർത്തുപോയി. ഭയങ്കര പനിയുള്ളപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഓടി മുറ്റത്തുള്ള ഒരു കിണറ്റിൽ വീണു. പിറ്റേന്നാണ് ശരീരം വലിച്ചു കയറ്റിയത്.
1: അത് കാര്യങ്ങൾ പെരിപ്പിച്ചു കാണുന്നതുകൊണ്ടാണ്.
0: ഞങ്ങളുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇവിടെ പരിചയമില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് നിന്നെയും കാണാൻ കഴിയാതെ വരുമ്പോഴുള്ള അവസ്ഥ.
1: അതുപോട്ടെ, എന്തായാലും കണ്ടല്ലോ. ഞാൻ മറ്റൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇന്ന് നിങ്ങളെ വന്ന് കാണാൻ ഉദ്ദേശിച്ചിരുന്നതല്ല എന്ന് അമ്മയും ടോണിയും വിചാരിക്കരുത്. നിങ്ങൾ വന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 28-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
3: ആകാശവാണി തൃശൂർ. സമയം 2 മണി കഴിഞ്ഞ് 27 മിനിറ്റും 15 സെക്കൻഡും.

ഇന്ന് വൈകിട്ട് 5 മണിക്ക് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ വച്ച് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ഇന്ന് വൈകിട്ട് 5 മണിക്ക്.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
3: ഇന്നത്തെ സ്വരസാഗരത്തിൽ
4: തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മയുടെ സംഗീത കച്ചേരി കേൾക്കാം. എ അജിത് കുമാർ വയലിൻ, പാലക്കാട് കെ എസ് മഹേഷ് കുമാർ മൃദംഗം, എം കെ രാജേഷ് ഖടം. ഗണനാഥനെ എന്നാരംഭിക്കുന്ന പെരിയസ്വാമി തൂരൻ കൃതി, സാരംഗരാഗം, ആദിതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മയുടെ സംഗീത കച്ചേരി. ശ്രീ എ അജിത് കുമാർ വയലിൻ, ശ്രീ പാലക്കാട് കെ എസ് മഹേഷ് കുമാർ മൃദംഗം, ശ്രീ എം കെ രാജേഷ് ഖടം.
1: സ്വരസാഗരം സമാപിക്കുന്നു.
2: സ്വരസാഗരം
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: നമുക്കുള്ള ഡെസേർട്ട് വന്നു, പക്ഷെ നമ്മുടെ ചാമ്പ്യൻ ഇനിയും വന്നില്ല. ബിൽ കൊടുക്കും മുമ്പ് വരില്ലേ?
6: സോ ഗേൾസ്, എന്താ ഇവിടെ പ്രശ്നം?
7: ബില്ലാണ് പ്രശ്നം.
5: നിന്റെ കാർഡ് ദാ.
8: RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആർക്കും നൽകരുത്. ഓൺലൈൻ ബാങ്കിംഗ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ. ഇത് തീറ്റ മത്സരമായിരുന്നു. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
9: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
10: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
9: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
10: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
11: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
12: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നിവിടങ്ങളിൽ മഞ്ഞ ജാഗ്രത. സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജോൺസൺ ഈണം നൽകിയത്. ആദ്യ ഗാനം പാടിയത് യേശുദാസ്.

ഇവിടങ്ങളിൽ മഞ്ഞ ജാഗ്രത. സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജോൺസൺ ഈണം നൽകിയത്. ആദ്യ ഗാനം പാടിയത് യേശുദാസ്.

ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം പകർന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് നരേഷ് അയ്യർ, അന്ന കത്രീന വാലയിൽ എന്നിവരാണ്.

കന്മദം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി രവീന്ദ്രൻ ഈണം നൽകിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം നൽകിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് നരേഷ് അയ്യർ, കത്രീന വാലയിൽ എന്നിവർ പാടിയത്.

0: तो बस यही है, यही है, यही है।
1: ഹരിചരണും സംഘവും പാടിയത്.

ഇന്ന് വൈകിട്ട് 5 മണിക്ക് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ വെച്ച് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ഇന്ന് വൈകിട്ട് 5 മണിക്ക്.

ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാം. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ഗൃഹോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞുവീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. പട്ടം പറത്തുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റുയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി തൃശൂർ. സമയം 4:07. FM 101.1 MHz-ൽ ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സില്ലിനു ഒരു കാതൽ, പ്രിയമാനത്തോഴി എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

കഴിഞ്ഞ് 45 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ആലഞ്ചേരി തമ്പ്രാക്കൾ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50
1: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: യേശുദാസ് പാടിയത് ചിത്രം അലകൾ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം.
5: അഷ്ടമി പൂത്തിങ്കളെ തങ്കടത്തും

0: നമിയുടെ കളിയാട്ടം താമി തതക്ക ചൊന്നു തക്ക ജുവി തക്ക ചൊന്നു തക്കിന്തക്ക ചൊന്നു തക്ക ജീവിതം തിന്മിഴിതളിൽ രാഗമനോദര നീലിമ കൊണ്ടൊരു മയിലാട്ടം തക്കിന്തക്ക ചൊന്നു തക്ക ചുവി തക്ക ചൊന്നു തക്കിന്തക്ക ചൊന്നു തകതാം നിന്ന തരങ്ങളിൽ ഉതിരും തുഞ്ചിരി മേലവിരിക്കും കതിരോട്ടം തക്കിന്തക്ക ചൊന്നു തക്ക ജിന്തി തക്ക ചൊന്നു തകതന ിൽ സ്വർഗ സുരാരതമേതിയടയും നീരോട്ടം കുറുമൊഴിയെങ്കിൽ പൂന്തോട്ടം കുറുനിരയെങ്കിൽ നിരലാട്ടം വസന്തം ചിരിക്കും അരങ്ങിതിൽ പുഴും ഭൂമി സംഗീതം ശ്രുതി മധുരം താളം ലയ മധുരം നീ അതിമധുരമത്തമി പൂത്തിങ്കളേ
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി
3: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് കെ രാഘവന്റെ ഈണം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.
0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ വച്ച് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം ഡൽഹി റിലേ.

6:50 വയലും വീടും ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗരീതികൾ. ഡോക്ടർ ശൈലജ കുമാരി എംഎസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.

9:30 സംഗീത കച്ചേരി, എ അനന്തപത്മനാഭൻ്റെ വീണക്കച്ചേരി, കുഴൽമന്ദം രാമകൃഷ്ണൻ മൃദംഗം, കുമരകം ഗണേഷ് ഗോപാൽ ഘടം.

0: ആകാശവാണി തൃശൂർ. സമയം 5 മണി കഴിഞ്ഞ് 59:49. അല്പസമയത്തിനകം അടുത്ത പരിപാടി തിരുവനന്തപുരം റിലേ. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
1: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാണ്.

ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യാ പദ്ധതിയിലെ രണ്ടാമത്തെ ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ, DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3 ഉപപദ്ധതി. 1 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസ്സിനും

0: ഒമ്പതാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ നാല് തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൗൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ മൂന്നാമത്തെ ഉപപദ്ധതി. ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ നാലാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ അഞ്ചാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സരപരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ ആറാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സരപരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ, ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM eVidya പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM eVidya എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
2: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. President Draupadi Murmu today conferred Padma Awards to 66 eminent personalities for the year 2026 at the first civil investiture ceremony held at the Rashtrapati Bhavan. Of them, 2 were conferred with Padma Vibhushan, 6 with Padma Bhushan, and 58 personalities were conferred with Padma Shri. Noted film actor Dharmendra Singh Deol has been honored with Padma Vibhushan posthumously for his contribution in the field of art. The actor's wife and Lok Sabha MP Hema Malini received the award. The legendary Indian violin maestro Dr. N. Rajam was also honored with the Padma Vibhushan. In the category of Padma Bhushan, former Uttarakhand Chief Minister and Maharashtra Governor Bhagat Singh Koshyari was awarded Padma Bhushan for his services in the field of public affairs. Besides, Shatavdhani Dr. R. Ganesh received the award in the field of art. Industrialist Uday Suresh Kumar Kotak received the Padma Bhushan for his contribution to trade and industry, while Dr. Kalipathi Ramasamy Palanisamy received the award in recognition of his outstanding contribution to the field of medicine. Those eminent personalities who have been honoured with Padma Shri include Indian women's cricket team captain Harmanpreet Kaur Bhullar for her contribution in the field of sports and Taga Ram Bheel for his contribution in the field of arts. During the ceremony, Vice President C.P. Radhakrishnan, Prime Minister Narendra Modi, Union Ministers Amit Shah, Gajendra Singh Shekhawat and H.D. Kumaraswamy, among others, were also present on the occasion. For the year 2026, the President has approved confirmation.

0: government of 131 Padma Awards, including 5 Padma Vibhushan, 13 Padma Bhushan and 113 Padma Shri Awards. The remaining Padma awardees will be conferred in the second round of the ceremony to be held later. The government is making all efforts to ensure smooth supply of petroleum products within the country. Addressing the inter-ministerial briefing in New Delhi today on the recent developments in West Asia, Joint Secretary in the Ministry of Petroleum and Natural Gas, Sujata Sharma, said the refinery production of LPG in the country has been increased to 50,000 tons per day. The Joint Secretary said that over 8 lakh PNG connections have been gasified since March, adding that infrastructure has been created for 2,87,000 in connections. Additional Secretary of the Department of Fertilizers, Aparna Sharma, said that the overall stock position of fertilizers in the country remains comfortable. The Supreme Court has issued notice to the Union Government on a PIL seeking stricter prohibition of child labour in entertainment and hospitality-linked establishments. A bench comprising Chief Justice Suryakant and Justice Joymalia Bagchi and Justice Vipul M. Pancholi took note of the submissions made by Child Rights Collective, Just Rights for Children Alliance. A Delhi court today convicted Congress leader Alka Lamba in a case related to an assault on police personnel during a protest at the Jantar Mantar in the year 2024. Additional Chief Judicial Magistrate Ashwini Pamar convicted Lamba and fixed 5th of June to hear the arguments on Lamba's sentencing. The prosecution had accused Lamba, the president of the All India Mahila Congress, of obstructing police and blocking a public road while holding a protest at the Jantar Mantar on 29th of July 2024. Members of the Delhi Gymkhana Club today moved the Delhi High Court against the centre's order asking the club to hand over its premises to the government by the 5th of next month. The court listed the lawsuit for hearing tomorrow. The centre has asked the Gymkhana Club in Lachenzis, Delhi, to hand over its premises by 5th of June, citing that the 27.3-acre land parcel was required for strengthening and securing the defence infrastructure. In Tamil Nadu, political developments within the opposition AIADMK took a dramatic turn today, as three MLAs belonging to the dissent group led by senior leader S.P. Velumani tendered their resignations from the assembly and joined the ruling Tamilaga Vetrikaragam or TVK. Benchmark domestic equity indices ended on a bullish note today amid hopes of a possible agreement to end the US-Iran conflict. Sensex surged 1,074 points or 1.4% to close at 76,489, while Nifty advanced 312 points to settle at 24,032. And that is the end of this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. കോട്ടയം ജില്ലയിൽ കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനം ആരംഭിച്ചു. പഠനോപകരണങ്ങൾ 10 മുതൽ 60% വരെ വിലക്കുറവിൽ ലഭിക്കും. സ്കൂൾ തുറക്കുന്ന സമയത്തെ വിലക്കയറ്റം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിൽ വിപണി തുടങ്ങിയിരിക്കുന്നത്. ബാഗുകൾ, കുടകൾ, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, ത്രിവേണി നോട്ട്ബുക്കുകൾ, ഓഫീസ് സ്റ്റേഷനറി തുടങ്ങിയ പഠനോപകരണങ്ങൾ ഇവിടെ ലഭിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കുന്ന വിപണി ജൂൺ 15 വരെയാണ് പ്രവർത്തിക്കുന്നത്. കോട്ടയം ജില്ലയിലെ അനശ്വര തിയേറ്റർ ഇനി ഓർമ്മകളിൽ. പതിറ്റാണ്ടുകളായി കോട്ടയം ജില്ലക്കാർക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കിയ തിയേറ്റർ പ്രവർത്തനം അവസാനിപ്പിച്ചു. 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ് രാജ്മഹൽ എന്ന പേരിലാണ് തിയേറ്റർ പ്രവർത്തനം കോട്ടയത്ത് ആരംഭിച്ചത്. പിന്നീട് 1980 പുതിയ മാനേജ്മെന്റ് അനശ്വര എന്ന തിയേറ്ററിന് പേര് നൽകി. സംസ്ഥാനത്ത് ആദ്യമായി 2005 UAFO ഡിജിറ്റൽ സ്ക്രീനിംഗ് പരീക്ഷണ പ്രദർശനം നടത്തിയ തിയേറ്റർ എന്ന പ്രത്യേകതയും അനശ്വര തിയേറ്ററിനുണ്ട്. കോട്ടയം നഗരത്തിന്റെ സാംസ്കാരിക അടയാളങ്ങളിലൊന്നായിരുന്നു ഓർമ്മകളിൽ മറയുന്ന ഈ തിയേറ്റർ.

കോട്ടയം നഗരത്തിലെ പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ ഒട്ടനവധി സിനിമാ ഓർമ്മകൾ സമ്മാനിച്ച ഇടമാണ് അനശ്വര തിയേറ്റർ. ആസ്വാദക മനസ്സുകളിലേക്ക് കാഴ്ചയുടെ ആഘോഷങ്ങളും കയ്യടികളും ബഹളങ്ങളും നിറഞ്ഞ ആ സിനിമാശാല ഇനി ഓർമ്മകളിലെ റിലീസുകൾ മാത്രം. അന്താരാഷ്ട്ര തലത്തിൽ പുസ്തക പ്രസാധനത്തിന് നൽകിവരുന്ന 2026 അഫിസിയാനാഡോ പുരസ്കാരത്തിന്റെ അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് DC ബുക്സ് ഇടം നേടി. പ്രസാധന രംഗത്തെ സംഭാവനകളും സാംസ്കാരിക വിനിമയത്തിനായി നടത്തിയ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകളും പരിഗണിച്ചാണ് DC ബുക്സിനെ ഈ അവാർഡിനായി തെരഞ്ഞെടുത്തത്. ഇറ്റലിയിൽ നടന്ന സലോൺ ഇന്റർനാഷണൽ ഡെൽ ലിബ്രോ ടോറിനോ പുസ്തകമേളയിൽ May 13 ഫൈനലിസ്റ്റുകളുടെ പ്രഖ്യാപനം നടന്നത്. ചടങ്ങിൽ DC ബുക്സ് പ്രതിനിധി ഗോവിന്ദ് DC പങ്കെടുത്തു. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന വേർഡ്സ് വിതൌട്ട് ബോർഡേഴ്സ്, പോളണ്ടിൽ നിന്നുള്ള പോഗ്രാനീച്ചെ പബ്ലിഷിംഗ് എന്നിവയാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ പ്രസാധകർ. ലോകമെമ്പാടുമുള്ള മികച്ച പുസ്തക പ്രസാധന സംരംഭങ്ങളെ ആദരിക്കാനും പിന്തുണ നൽകാനുമുള്ള വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഫിസിയാനാഡോ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രശസ്തമായ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിന്റെയും സലോൺ ഇന്റർനാഷണൽ ഡെൽ ലിബ്രോ ടോറിനോയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് ഈ അവാർഡ് സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ അംഗീകാരം മലയാള ഭാഷയ്ക്കും പ്രസാധന മേഖലയ്ക്കും ലഭിച്ച വലിയ നേട്ടമാണെന്ന് രവി DC പറഞ്ഞു. മഴക്കാലത്തിന് മുന്നോടിയായി കോട്ടയം ജില്ലയിലെ ഐമനം ഗ്രാമപഞ്ചായത്ത് ശുചീകരണം തുടങ്ങി. പഞ്ചായത്തിലെ 21 വാർഡുകളിലെയും മാലിന്യങ്ങൾ നീക്കി തുടങ്ങി. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴികെയുള്ള ഖരമാലിന്യങ്ങളാണ് ഐമനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ നീക്കുന്നത്. പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച മാലിന്യ നിർമ്മാർജ്ജനം ഓരോ വാർഡിലും മുൻ നിശ്ചയിച്ച തീയതിയിൽ പൊതുജനങ്ങൾ നിശ്ചിത സ്ഥലത്ത് എത്തിക്കുകയും ഹരിതകർമ്മസേനാ അംഗങ്ങൾ അത് ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ചെയ്യും. സംഭരിച്ച മാലിന്യങ്ങൾ 21 വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേനാ അംഗങ്ങൾ നീക്കം ചെയ്യും. പ്രതിവർഷം 10 ലക്ഷം രൂപയോളമാണ് പഞ്ചായത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ചെലവഴിക്കുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ടെലിഫോൺ ഡയൽ പാഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്പർ പാഡിൽ ഏത് സംഖ്യയിലാണ് ഉയർത്തിയ ഡോട്ട് അഥവാ ടാക്ടൈൽ നോച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഉത്തരം 5. സംഖ്യ 5 കാണപ്പെടുന്ന ഈ സംവിധാനം ഒരു ആക്സസിബിലിറ്റി സവിശേഷതയാണ്. അന്ധരായ ആളുകൾക്ക് ഈ സംവിധാനം വളരെയേറെ ഗുണം ചെയ്യുന്നു. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ചോദ്യം: ടെലിഫോൺ ഡയൽ പാഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്പർ പാഡിൽ ഏത് സംഖ്യയിലാണ് ഉയർത്തിയ ഡോട്ട് അഥവാ ഡാക്ടൈൽ നോച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഉത്തരം 5. സംഖ്യ 5 കാണപ്പെടുന്ന ഈ സംവിധാനം ഒരു ആക്സസിബിലിറ്റി സവിശേഷതയാണ്. അന്ധരായ ആളുകൾക്ക് ഈ സംവിധാനം വളരെയേറെ ഗുണം ചെയ്യുന്നു. ഇനി ഇന്നത്തെ ചിന്താവിഷയം. നമ്മളെല്ലാവരും കൂടെ കൊണ്ടുപോകുന്ന ഒരു ഡയറിയാണ് ഓർമ്മ. ഓസ്കാർ വൈൽഡ്. നമ്മളെല്ലാവരും കൂടെ കൊണ്ടുപോകുന്ന ഒരു ഡയറിയാണ് ഓർമ്മ. ഓസ്കാർ വൈൽഡ്. ഇതുവരെ കേട്ടത് ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം.

0: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
3: ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
4: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിച്ചത് ജയകുമാർ രാമകൃഷ്ണൻ. 6:15 പ്രഭാതവന്ദനം. ദയാശതകം ആർ വേദവല്ലി പാടിയത്.

നാളെ രാവിലെ 7:10 റൈറ്റ് ട്രാക്ക്. വീണ്ടും നടത്തുന്ന നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ട രീതികളെക്കുറിച്ചും പാരാമെഡിക്കൽ കോഴ്സുകളെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചും എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു.

നാളെ രാവിലെ 9:30 താമരക്കാട് ഗോവിന്ദൻ നമ്പൂതിരി പാടിയ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, ആർ രാജനാരായണൻ മൃദംഗം.

0: 12:10 ഓട്ടൻ തുള്ളൽ, ടി സരോജിനിയും സംഘവും അവതരിപ്പിച്ചത്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനതരംഗിണി, ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ആകാശവാണി തൃശൂർ, സമയം 6 മണി കഴിഞ്ഞ് 19:53. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ നവദില്യാം രാഷ്ട്രപതിഭവനെ പദ്മപുരസ്കാരാൻ പ്രദദാതി. പ്രശാസനേന ഉക്തം യത് സർവകാരഃ ദേശേ പെട്രോളിയം ഉത്പാദാനാം സുഗമതയാ ആപൂർത്തിം സുനിശ്ചേതും പ്രയതമാനഃ അസ്തി. സർവോച്ചന്യായാലയേന നീറ്റ് പരീക്ഷാപത്രലീക പ്രകരണെ കേന്ദ്രസ്യ NTA CBI ഇത്യുഭാഭ്യാം പ്രതിക്രിയാ യാചിതാ. അപി ച ഭാരത ഋതുവിഭാഗേന ആഗാമിഷു ത്രിഷു ദിനേഷു ദില്യാം ഉഷ്ണതരംഗസ്യ സ്ഥിത്യൈ പീതവർണീയാ സഞ്ചേതന പ്രദത്താസ്തി. അഥ വാർത്താഃ വിസ്തരേണ. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ അദ്യ രാഷ്ട്രപതിഭവനെ ആയോജിതെ കാര്യക്രമേ പദ്മപുരസ്കാരാൻ പ്രദത്തവതി. പദ്മപുരസ്കാരാഃ ദേശസ്യ സർവോച്ച നാഗരിക പുരസ്കാരേഷു അന്യതമാഃ സന്തി, യസ്മിൻ പദ്മവിഭൂഷണഃ പദ്മഭൂഷണഃ പദ്മശ്രീഃ ച അന്തർഭവന്തി. അദ്യ 26,000 വർഷെ പ്രഥമ നാഗരിക നിവേശ സമാരോഹെ രാഷ്ട്രപതിനാ കലാക്ഷേത്രേ അഭൂതപൂർവ യോഗദാനായ മരണോപരാന്തം ചലച്ചിത്ര അഭിനേതാരം ധർമ്മേന്ദ്ര സിംഹ ദേവോലം, വയലിൻ വാദകം ഡോക്ടർ എൻ രാജമവര്യം ച പദ്മവിഭൂഷണ പുരസ്കാരൗ. 6 പദ്മഭൂഷണ പുരസ്കാരാഃ, 58 പദ്മശ്രീ പുരസ്കാരൈഃ സഹ 66 പുരസ്കാരാഃ പ്രദത്താഃ. അവശിഷ്ടാഃ പദ്മപുരസ്കാരാഃ പശ്ചാത് നാഗരിക നിവേശ സമാരോഹസ്യ

0: എന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ പി എസ് സി യോഗ തീരുമാനം. സംസ്ഥാനത്ത് പ്ലസ് ടു വി എച്ച് എസ് ഇ പരീക്ഷാ ഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അബു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഹൈക്കോടതി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി കെ സി വിൻസെന്റിനെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എറണാകുളം മലയിടം തുരുത്തിലെ നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കാല മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല, അതാണ് തീരുമാനം. അതിൽ അവരോട് ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചു, പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും, അവരെ തെരുവിലേക്ക് വിടില്ല.
2: പിന്നെ നമ്മൾ മൺസൂൺ വരികയാണ്, മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്.
0: മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ എസ് പി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സമാധാനപരമായ രീതിയിൽ ശ്രമം തുടരുമെന്നും സമരക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 1 മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ചലച്ചിത്ര താരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദരവ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്നും 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിചാരണ കോടതി ശിക്ഷിച്ച 1 പ്രതി ഹുസൈനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. സംസ്ഥാനത്ത് 2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് 1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ബുക്ക് നൗ പേ ലേറ്റർ പദ്ധതിക്ക് തുടക്കമായി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരക്കടലാസുകൾ ഇതിലൂടെയായിരിക്കും ശേഖരിക്കുക. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.

0: തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഈ സംവിധാനത്തിലൂടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും ഉത്തരക്കടലാസുകളുടെ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതും സമയബന്ധിതവുമായ നീക്കം ഉറപ്പാക്കാനാണ് സർവകലാശാല ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെയും വേഗതയിലും പൂർത്തിയാക്കാൻ സാധിക്കും. മൂല്യനിർണയ നടപടികൾ വേഗത്തിലാക്കി ഫലപ്രസിദ്ധീകരണം കൂടുതൽ സമയബന്ധിതമാക്കാനും സാധിക്കുമെന്ന് സർവകലാശാല പബ്ലിക് റിലേഷൻ ഓഫീസർ അറിയിച്ചു.
0: കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാലക്കാട് ജില്ലയിൽ 1 വിള നെൽകൃഷിക്കായി കീടരോഗ കാലാവസ്ഥാ കലണ്ടർ തയ്യാറാക്കി. സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ നേതൃത്വത്തിൽ IIT സഹകരണത്തോടെയാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നെല്ലിന്റെ ഉൽപാദനക്ഷമത നിർണ്ണയിക്കുന്നതിൽ കാലാവസ്ഥ പ്രധാന പങ്കുവഹിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസൃതമായി വിത്തിറക്കുന്നതിനും വളം പ്രയോഗിക്കുന്നതിനുമെല്ലാം കലണ്ടർ കർഷകരെ സഹായിക്കും. സൂപ്പർ എൽനിനോ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ 1 വിളയ്ക്ക് ജലലഭ്യത കുറയാനുള്ള സാധ്യത കലണ്ടർ തയ്യാറാക്കുമ്പോൾ കണക്കിലെടുത്തിട്ടുണ്ട്. ഇതിനനുസൃതമായ വിത്തുകൾ തിരഞ്ഞെടുക്കാനാണ് കർഷകർക്ക് കാർഷിക കലണ്ടർ നിർദ്ദേശം നൽകുന്നത്.
0: ബക്രീദ് പ്രമാണിച്ചുള്ള അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വഴുതക്കാട്, നെയ്യാറ്റിൻകര, കൊല്ലം എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്ക് May 27 പ്രവൃത്തി ദിനമായിരിക്കും. ആറ്റിങ്ങൽ, പത്തനംതിട്ട എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും ഇത് ബാധകമാണ്. അവധി May 28 അന്നേ ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും May 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതാവാണ് PN പണിക്കരെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. PP സത്യൻ രചിച്ച ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ, ദി ട്രൂ സ്റ്റോറി ഓഫ് PN പണിക്കർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ PJ കുര്യൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1074 ഉയർന്ന് 76489, നിഫ്റ്റി 312 ഉയർന്ന് 24032 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി പവന് 240 വർദ്ധിച്ച് 116,880 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. August 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. സംസ്ഥാനത്ത് +2 VHSE പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക ഫുട്ബോൾ ദിനം തയ്യാറാക്കിയത് സനിൽ P. തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം ആമിന നജുമ. ഐക്യരാഷ്ട്രസഭയിൽ അംഗരാജ്യങ്ങൾ 193. രാജ്യാന്തര ഫുട്ബോൾ സംഘടനയായ ഫിഫയിൽ അംഗങ്ങൾ 211. ഫുട്ബോൾ കളിയുടെ സ്വീകാര്യതയ്ക്കുള്ള അംഗീകാരമായിട്ട് വേണം UN ലോക ഫുട്ബോൾ ദിനം ആചരിക്കുവാനെടുത്ത തീരുമാനത്തെ കാണാൻ. May 25 ഫുട്ബോൾ ദിനമായും May 21 മുതൽ 25 വരെ ഫുട്ബോൾ ആഴ്ചയായും ആഘോഷിക്കുവാൻ UN തീരുമാനിച്ചത് 2024 May 7. 1924 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ ഫുട്ബോൾ മത്സരം നടന്നതിന്റെ ശതാബ്ദിയായിരുന്നു 2024 May 25. ഇത് മുൻനിർത്തിയായിരുന്നു UN തീരുമാനം. ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങൾ പങ്കെടുത്ത ആദ്യ ഫുട്ബോൾ മത്സരങ്ങൾ 1924 പാരീസ് ഒളിമ്പിക്സിലായിരുന്നത്രേ. പാരീസിൽ ആദ്യ മത്സരം നടന്നത് May 25. രാജ്യാതിർത്തികൾക്കും ഭാഷകൾക്കും സാമൂഹിക സാമ്പത്തിക സ്ഥിതിവിശേഷങ്ങൾക്കും അപ്പുറമാണ് ഫുട്ബോൾ കളിയുടെ സ്വീകാര്യതയെന്ന് UN വിലയിരുത്തി. ലോകമെങ്ങും ഫുട്ബോളിനുള്ള സ്വീകാര്യത, ഒപ്പം വാണിജ്യം, സമാധാനം, നയതന്ത്രം എന്നീ മേഖലകളിലെല്ലാം ഫുട്ബോളിന്റെ ആവേശം കടന്നു ചെല്ലുന്നു. സഹകരണത്തിനുള്ള ഇടം ഫുട്ബോൾ ഒരുക്കുന്നെന്നും UN പ്രമേയം വ്യക്തമാക്കി. 2026 ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾ 2023 സെപ്റ്റംബർ 7 തുടങ്ങി 2026 മാർച്ച് 31 അവസാനിച്ചത്. 6 കോൺഫെഡറേഷനുകളിൽ നിന്നായി 203 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇത്തവണ ലോകകപ്പ് നടക്കുന്നതാകട്ടെ 3 രാജ്യങ്ങളിലായും. US പുറമെ മെക്സിക്കോയും കാനഡയും ആതിഥേയരായുണ്ട്.

ഇതിനു മുൻപ് 2002 ജപ്പാനും ദക്ഷിണ കൊറിയയും സംയുക്ത ആതിഥേയരായിട്ടുണ്ട്. ഫുട്ബോൾ കളിയുടെ വ്യാപ്തിയും പ്രചാരവും അടിവരയിടുന്നതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. സാധാരണക്കാരുടെ വിനോദമായിട്ടാണ് ഫുട്ബോൾ കളി എന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന കളിയെന്നും പറയാം. ഏറ്റവും അധികം ആളുകൾ കാണുന്ന കളിയും ഫുട്ബോൾ തന്നെ. യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ ആവേശം ലോകമെങ്ങും എത്തുന്നു. നമ്മുടെ കേരളത്തിൽ പോലും യൂറോപ്യൻ ലീഗ് ഫുട്ബോളിനൊക്കെ എത്രയെത്ര ആരാധകരുണ്ട്. സന്തോഷ് ട്രോഫിയേക്കാൾ സ്വീകാര്യതയാണ് യൂറോപ്യൻ ഫുട്ബോളിന് കേരളത്തിൽ. ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യമാണ് ക്യുറസോ. കരീബിയൻ ദ്വീപ് രാജ്യമായ ക്യുറസോയിലെ ജനസംഖ്യ 1.5 ലക്ഷം മാത്രം. വിസ്തീർണം 444 ചതുരശ്ര കിലോമീറ്ററും. മുൻ ഡച്ച് കോളനിയായ ഈ കൊച്ചു രാജ്യം യോഗ്യതാ റൌണ്ടിൽ ഒരു കളി പോലും തോൽക്കാതെയാണ് ഫൈനൽ റൌണ്ടിന് അർഹത നേടിയത്. ലോകകപ്പിന് യോഗ്യത നേടിയ ജനസംഖ്യ കുറഞ്ഞ രണ്ടാമത്തെ രാജ്യമാണ് കേപ് വേദി. ആഫ്രിക്കൻ ദ്വീപ് രാജ്യമായ കേപ് വേദിയിൽ ജനങ്ങൾ 5.25 ലക്ഷം മാത്രം. 2018 ലോകകപ്പ് കളിച്ച ഐസ്ലാന്റാണ് കുറഞ്ഞ ജനസംഖ്യയിൽ റെക്കോർഡുടമകൾ. ഐസ്ലാന്റിലെ ജനസംഖ്യ 3.5 ലക്ഷമായിരുന്നു. ഫുട്ബോളിന്റെ ചടുലതയും സൌന്ദര്യവും ഏറ്റുവാങ്ങിയ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ എത്രയോ ഉണ്ട്. മറുവശത്ത് ജനസംഖ്യയിൽ ലോകത്ത് 1-ാമതും വിസ്തീർണത്തിൽ 7-ാമതുമുള്ള ഇന്ത്യ ഇതുവരെ ലോകകപ്പ് കളിച്ചിട്ടുമില്ല. പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 32-ൽ നിന്ന് 48-ആയിട്ടും ഇന്ത്യ യോഗ്യത നേടിയില്ല. ഇതിനകം 10 തവണ ലോകകപ്പ് യോഗ്യതാ റൌണ്ട് കളിച്ച ഇന്ത്യക്ക് ഇതുവരെ 2-ാം റൌണ്ട് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. 1986 തുടക്കം. 5 തവണ യോഗ്യതാ മത്സരങ്ങളിൽ 2-ാം റൌണ്ട് കളിച്ചു. അതുമാത്രമാണ് നേട്ടം. പക്ഷേ ഫുട്ബോളിൽ ഇന്ത്യയെ ഉറങ്ങുന്ന സിംഹം എന്നാണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോ ഒരിക്കൽ വിശേഷിപ്പിച്ചത്. 2 തവണ ഏഷ്യൻ ഗെയിംസ് ഫുട്ബോൾ സ്വർണം നേടിയ ചരിത്രം നമുക്കുണ്ട്. 1948 മുതൽ 1960 വരെ ഒളിമ്പിക് ഫുട്ബോളിലും ഇന്ത്യ സാന്നിധ്യമറിയിച്ചിരുന്നു. 1956 മെൽബൺ ഒളിമ്പിക്സിൽ ഇന്ത്യ സെമിഫൈനലിൽ കടന്നതാണ് ലോക ഫുട്ബോളിൽ ഇതുവരെയുള്ള ഇന്ത്യയുടെ മികച്ച പ്രകടനം. ചരിത്രം ഇങ്ങനെയെങ്കിലും ഫിഫ പ്രസിഡന്റ് പറഞ്ഞത് സത്യമാണ്. ഫുട്ബോൾ ഇന്നും ഇന്ത്യയിൽ ഏറെ ജനപ്രീതിയുള്ള വിനോദമാണ്. മികച്ച കളിക്കാരും ഇടയ്ക്കിടെ വളർന്നു വരാറുണ്ട്. പക്ഷെ ടീമായി തിളങ്ങാൻ കഴിയുന്നില്ല. പ്രൊഫഷണൽ ലീഗുകളിലൂടെ ഇന്ത്യൻ ഫുട്ബോളിനെ ഉണർത്താൻ നടത്തിയതും നടക്കുന്നതുമായ ശ്രമങ്ങളും വിജയം കാണുന്നില്ല. ഫിഫ ലോക റാങ്കിംഗിൽ ഇന്ത്യയുടെ സ്ഥാനം 141. ഫുട്ബോൾ ആധുനിക രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇംഗ്ലണ്ടിലാണ്. പക്ഷേ 2500-ലധികം വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ പ്രചരിച്ചിരുന്ന സുചു എന്ന കളിക്ക് ഫുട്ബോളുമായി ഏറെ സാമ്യമുണ്ടായിരുന്നു. ഏതാണ്ട് ഇതേ ശൈലിയിൽ കാലുകൾ ഉപയോഗിച്ചുള്ള തുകൽപന്ത് കളി എപ്പിസ്കിറോസ് എന്ന പേരിൽ പുരാതന ഗ്രീസിലും ഹെർപാസ്റ്റം എന്ന പേരിൽ റോമിലും പ്രചാരത്തിലുണ്ടായിരുന്നു. 12-ാം ശതകത്തിലാണ് ഫുട്ബോൾ ഇംഗ്ലണ്ടിലെത്തിയത്. 1314 ലണ്ടനിൽ ഫുട്ബോൾ മത്സരം നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എഡ്വേർഡ് 2-ാം രാജാവ് 1324 ഫുട്ബോൾ കളി നിരോധിച്ചു. തുടർന്ന് ഇംഗ്ലണ്ട് ഭരിച്ച 2 രാജാക്കന്മാർ കൂടി ഈ വിനോദത്തിനെതിരായിരുന്നു. പിന്നീട് രംഗം മാറി. പബ്ലിക് സ്കൂളുകളിൽ ഫുട്ബോൾ പ്രചരിച്ചു. 1887 രൂപവൽക്കരിച്ച ഷെഫീൽഡ് ക്ലബ് 1871-72 FA Cup സംഘടിപ്പിച്ചു. ലോകത്തിലെ ആദ്യത്തെ ഫുട്ബോൾ ടൂർണമെന്റായി ഇത് രേഖപ്പെടുത്തപ്പെട്ടു. 1904 May 21 പാരീസിൽ ഫിഫ രൂപമെടുത്തത്. 1908 ഫുട്ബോൾ ഒളിമ്പിക്സ് ഇനമായി. 1900 ഒളിമ്പിക്സിൽ ഫുട്ബോൾ പ്രദർശന ഇനമായിരുന്നു. ഒളിമ്പിക്സിൽ പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നതിനാൽ ലോകകപ്പ് എന്ന ആശയം ഉരുത്തിരിഞ്ഞു. 1928 ആംസ്റ്റർഡാമിൽ നടന്ന ഫിഫ കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം 1930 പ്രഥമ ലോകകപ്പ് ഫുട്ബോൾ യുറുഗ്വേയിൽ നടത്തി. യുറുഗ്വെ തന്നെയായിരുന്നു പ്രഥമ ലോകകപ്പ് ജേതാക്കളും. അന്ന് ഫിഫയിൽ അംഗരാജ്യങ്ങൾ 55. ലോകകപ്പിൽ പങ്കെടുത്തത് 13 രാജ്യങ്ങൾ മാത്രം. ഏതാണ്ട് 100 ആണ്ടടുക്കുമ്പോൾ ലോകകപ്പ് ഫുട്ബോൾ പ്രചാരത്തിലും പങ്കാളിത്തത്തിലും 4 ഇരട്ടി വളർച്ച പ്രാപിച്ചു എന്ന് വ്യക്തം. പങ്കെടുക്കുന്ന രാജ്യങ്ങൾ 48 ആയിരുന്നെങ്കിലും ലോകകപ്പിന്റെ ആവേശം ലോകമെങ്ങുമെത്തും. സ്വന്തം രാജ്യം മത്സര രംഗത്തില്ലെങ്കിലും എല്ലാ രാജ്യങ്ങൾക്കും ഇഷ്ട ടീമും ആരാധനാമൂർത്തികളായ കളിക്കാരും കാണും. ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ പേരും നമ്പരും കുറിച്ച് ജേഴ്സി അണിഞ്ഞ് നടക്കുന്ന കുട്ടികൾ ലോകകപ്പ് കാലഘട്ടത്തിലെ രസമുള്ള കാഴ്ചയാണ്. ഇഷ്ട ടീമിനായി ഫ്ലെക്സുകളുടെ കളിയാകും. കൂറ്റൻ ബോർഡുകളും നിറയും. ഫുട്ബോൾ ആവേശം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പടരും. കേരളത്തിനും പുതുതലമുറ ക്രിക്കറ്റിന് പിന്നാലെയാണെങ്കിലും ഫുട്ബോൾ ആവേശത്തിന് ഒട്ടും കുറവില്ല. 1973 കേരളം ചരിത്രത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യന്മാരായപ്പോൾ സംസ്ഥാനമൊട്ടാകെ ആഘോഷിച്ചു. ടിവി സംപ്രേക്ഷണമില്ലാത്തൊരു കാലത്ത് റേഡിയോയിൽ ദൃസാക്ഷി വിവരണം കേട്ടാണ് കേരളം അന്ന് കലാശ പോരാട്ടത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിച്ചത്. പിറ്റേന്ന് സർക്കാർ പൊതു അവധിയും പ്രഖ്യാപിച്ചു. അത്തരമൊരു കാലം ഇനി ഉണ്ടാകില്ല. പക്ഷേ ലോകകപ്പും യൂറോകപ്പും കോപ്പ അമേരിക്കയുമൊക്കെ മലയാളികളെ ഫുട്ബോൾ ആവേശത്തിലാക്കും. 2022 ഖത്തർ ലോകകപ്പ് വേളയിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ അർജന്റീനയ്ക്കായി ഉയർത്തിയ കൂറ്റൻ ബോർഡ് അന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ടു.
ഇക്കുറി ലോകകപ്പിലെ 104

0: മത്സരങ്ങളിൽ 14 മാത്രമാണ് ഇന്ത്യൻ സമയം അർദ്ധരാത്രിക്ക് മുൻപ് തുടങ്ങുന്നത്. ഇക്കഴിഞ്ഞ മെയ് 19 ചൊവ്വാഴ്ച UN ജനറൽ അസംബ്ലിയിൽ ആവേശകരമായൊരു ഫുട്ബോൾ ദിനാഘോഷം നടത്തി. ബഹ്റൈനും ലിബിയയും താജിക്കിസ്ഥാനും മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച ചടങ്ങിന് ഓസ്ട്രിയ, ജർമ്മനി, ഹാംഗറി, ഇറ്റലി, പോർച്ചുഗൽ, റവാഡ എന്നീ രാജ്യങ്ങൾ പിന്തുണ നൽകി. ഐക്യം, യുവജനാധികാരം, ആഗോള ഐക്യദാർഢ്യം എന്നിവയിലൂന്നിയായിരുന്നു ആഘോഷം. UN ജനറൽ അസംബ്ലി ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തെത്തിയ അംബാസഡർമാരും ഒഫീഷ്യലുകളും അതത് രാജ്യങ്ങളുടെ ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞാണ് പങ്കെടുത്തത്. കുട്ടികൾ 2026 ലോകകപ്പിൽ ഉപയോഗിക്കുന്ന ട്രയോണ്ട ഫുട്ബോൾ തട്ടിക്കളിച്ചു. ഐക്യത്തിനുള്ള ഒരു എക്സ്ക്യൂസ് എന്നത്രേ ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ ചടങ്ങിനെ വിശേഷിപ്പിച്ചത്. അതെ, ഫുട്ബോൾ ദിനം ലോക സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെയും ഒക്കെ ദിനമാണ്. കാൽപന്തിന്റെ ലോകം കൂടുതൽ വിശാലമാകുകയാണ്. സ്വാതന്ത്ര്യസമര പരമ്പരകളിൽ ബ്രിട്ടനെതിരായ ഇന്ത്യയുടെ ആദ്യ വിജയം ഫുട്ബോൾ കോർട്ടിലാണെന്നതും ഈ അവസരത്തിൽ ഓർക്കണം. 1911 ജൂലൈ 29 യോർക്ക്ഷയർ ബ്രിട്ടീഷ് റെജിമെന്റ് ടീമിനെ തോൽപ്പിച്ച് മോഹൻ ബഗാൻ IFA ഷീൽഡ് ഫുട്ബോൾ ടൂർണമെന്റ് വിജയിച്ചത് അന്നായിരുന്നു. കളിക്കളത്തിൽ ബ്രിട്ടീഷ് ടീമിനെതിരെ ഒരു ഇന്ത്യൻ ടീമിന്റെ ആദ്യ വിജയമായിരുന്നത്. ബൂട്ടിട്ട് കളിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ നഗ്നപാതരായി ഇറങ്ങിയാണ് മോഹൻ ബഗാൻ വിജയിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയുടെ ആദ്യ വിജയമായി രാജ്യം ബഗാൻ വിജയം ഏറ്റുവാങ്ങി. ജൂലൈ 29 മോഹൻ ബഗാൻ ദിനമായി കൊണ്ടാടപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ മുന്നേറ്റം നടത്തിയ ബംഗാളികളുടെ സ്വാതന്ത്ര്യസമരത്തിന് ഉത്തേജനം പകരാൻ ബഗാന്റെ കിരീടനേട്ടത്തിനും സാധിച്ചു. സ്റ്റേഡിയത്തിന് പുറത്തും ഫുട്ബോൾ പ്രേമികൾ നിറഞ്ഞിരുന്നെന്ന് മാത്രമല്ല, ആ വിജയത്തിന്റെ അലയൊലികൾ രാജ്യമെങ്ങുമെത്തി. ഒത്തൊരുമയോടെ കളിച്ചാൽ ഏത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലും സൂര്യൻ അസ്തമിക്കുമെന്ന് തെളിയിച്ച വിജയം. ലോകകപ്പ് ഫുട്ബോൾ വർഷമായതിനാൽ ഈ വർഷത്തെ ഫുട്ബോൾ ദിനാഘോഷത്തിന് പ്രസക്തിയേറുന്നു. ഒരു വശത്തെ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും US ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കാൻ ഇറാൻ എത്തുന്നു. രണ്ട് ഗ്രൂപ്പുകളിലാണെങ്കിലും പ്രാഥമിക റൌണ്ട് കടന്ന് ഇറാൻ US മത്സരത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തങ്ങളുടെ മത്സരങ്ങൾ മെക്സിക്കോയിലേക്ക് മാറ്റണമെന്ന് തുടക്കത്തിൽ ഇറാൻ ആവശ്യപ്പെട്ടെങ്കിലും ഫിഫ വഴങ്ങിയില്ല. ഇറാൻ പിൻവാങ്ങിയാൽ പകരം ഇറ്റലിയെ പങ്കെടുപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശവും സ്വീകരിക്കപ്പെട്ടില്ല. ഇവിടെ വിജയിച്ചത് ഫുട്ബോൾ എന്ന വിനോദമാണ്. ഇറാഖ് കുവൈറ്റ് ആക്രമിച്ചതിന് പിന്നാലെ 1991 ഹൈദരാബാദിൽ പ്രീ ഒളിമ്പിക് ഫുട്ബോൾ നടന്നു. കളത്തിന് പുറത്ത് ഇറാഖ് കുവൈറ്റ് താരങ്ങൾ കണ്ടുമുട്ടാതിരിക്കാൻ സംഘാടകർ ശ്രദ്ധിച്ചു. കളിക്കളത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലതാനും. അതാണ് ഫുട്ബോൾ. പ്രാചീന ഒളിമ്പിക്സ് വേളയിൽ വിവിധ ഗോത്രങ്ങൾ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിരുന്ന പുരാതന കാലത്തിന്റെ തുടർച്ചയാണിതൊക്കെയും. അതുകൊണ്ട് തന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അന്വർത്ഥമാകുന്നു. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.
1: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലെ. ആകാശവാണി സമയം 6:50.
2: വയനും വേടും
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് മറ്റുള്ളവരെ തളർത്താനല്ല, മറിച്ച് അവരെ വളരാൻ സഹായിക്കുന്ന തരത്തിലായിരിക്കണം. ഈ ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം.

ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗ രീതികളെക്കുറിച്ച് ഡോക്ടർ ശൈലജകുമാരി MS പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാന പരിപാടി. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം നോക്കാം. കിഴങ്ങുവർഗ വിളകളിൽ കീ ന്യൂട്രിയൻസ് അഥവാ താക്കോൽ മൂലകം ഏതാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. കാർഷിക വിളകളുടെ ശരിയായ വളർച്ചയ്ക്ക് വളങ്ങൾ ആവശ്യമാണ്. മനുഷ്യന് ഭക്ഷണം പോലെയാണ് ചെടികൾക്ക് വളങ്ങൾ. പണ്ടുകാലത്തൊക്കെ കൃഷിക്കാരെല്ലാം ജൈവവളങ്ങളാണ് വിളകളിൽ പ്രയോഗിച്ചിരുന്നത്. അന്നൊക്കെ രാസവളങ്ങൾ നന്നേ കുറവായിരുന്നു. ഈ ജൈവ കാർഷിക വിളകൾ ഭക്ഷിച്ചിരുന്ന മനുഷ്യർ ആരോഗ്യപൂർണമായ ജീവിതം നയിച്ചു പോന്നു. ചാണകം

0: ഭാഗം ചാരം, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം എന്നിവ മാത്രമല്ല കരിയിലയും പച്ചക്കറി അവശിഷ്ടങ്ങളുമൊക്കെ ചീഞ്ഞതും വളമായി ഉപയോഗിച്ചിരുന്നു. ഈ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതിനും ചില രീതികളൊക്കെയുണ്ട്. അതേക്കുറിച്ച് പറഞ്ഞു തരികയാണ് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ മണ്ണ് ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി MS. ഷിബു ജോർജാണ് ഡോക്ടർ ശൈലജകുമാരിയുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ ശൈലജ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഇന്ന് ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും എല്ലാവരും ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കൃഷി രീതിയാണല്ലോ. അപ്പം ജൈവ കൃഷിയിലെ ഒരു പ്രധാന ഘടകം ജൈവവളങ്ങളാണ്. അപ്പം ജൈവ കൃഷിയിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്തുവാണ്?
2: ജൈവവളങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ജൈവ കൃഷി പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഒരു കൃഷി തന്നെയാണ്. സുസ്ഥിരമായിട്ട് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ മണ്ണിൻ്റെ വളക്കൂറ് നിലനിർത്തിക്കൊണ്ട് എന്നാൽ നല്ല ഗുണമേന്മയുള്ള വിളവ് എടുക്കാൻ സാധിക്കുന്ന കൃഷി രീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കർഷകരുടെ ഭാഗത്തുനിന്നും ഇതിൻ്റെയൊക്കെ കൂടുതലായി കടന്നു വരുന്നുണ്ട്. ജൈവവളങ്ങൾ ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അതിൻ്റെ ഗുണമേന്മ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ്. ഗുണമേന്മയോടൊപ്പം തന്നെ രണ്ടാമതായി വരുന്ന ഒരു കാര്യമാണ് അതിൻ്റെ അളവ്. കൃത്യമായ അളവിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജൈവ കൃഷി എല്ലാ സാഹചര്യങ്ങളിലും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ.
1: അപ്പോൾ ഇത് തന്നെ ഒരു പ്രധാന വെല്ലുവിളിയല്ലേ? ജൈവവളങ്ങൾ അധികം തോതിൽ ലഭിക്കാൻ തന്നെ ഇച്ചിരി ഒരു പ്രശ്നമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജൈവവളങ്ങൾ കർഷകർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും, പുറമേ നിന്ന് വാങ്ങുന്നതുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ്?
2: ഈ ജൈവകൃഷിയുടെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ അത് അനന്തമാണ്. ഗുണമേന്മയുള്ള ജൈവവളങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്ന സാഹചര്യത്തിൽ ജൈവകൃഷിയുടെ അനന്തമായ സാധ്യതകളാണ്. അത് സുരക്ഷിതമായ ഭക്ഷണം ഒരുക്കുന്നതിനും പരിസ്ഥിതി സൗഹാർദ്ദമായി കൃഷി ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ജൈവകൃഷിയിൽ ആവശ്യമായി വരുന്ന ജൈവവളങ്ങളുടെ തോത് ഓരോ വിളകളുടെയും ആവശ്യാനുസരണം വിളവ് നല്ല രീതിയിൽ ലഭിക്കുന്നതിനോടൊപ്പം ആ മണ്ണിലെ വളക്കൂറും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആവശ്യാനുസരണമുള്ള ലഭ്യത കുറവാണ് ഇതിൻ്റെ അകത്തെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജൈവവളങ്ങൾ ലഭ്യമായ സാഹചര്യങ്ങളിൽ, എല്ലാ സാഹചര്യങ്ങളിലും ഇത് ലഭ്യമാകണമെന്നില്ല. ഇപ്പം ഇന്ത്യ അല്ലെങ്കിൽ കേരളം മൊത്തം ജൈവകൃഷിയിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കത്തില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നല്ല അളവിൽ ഗുണമേന്മയുള്ള ജൈവവളങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടുത്തെ മണ്ണിൻ്റെ വളക്കൂറും അവിടെ ചെയ്യാൻ പോകുന്ന വിളയുമൊക്കെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജൈവകൃഷിയുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷേ മറ്റ് ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് അത്രമാത്രം നല്ല വളക്കൂറുള്ള മണ്ണ് തനതായി ഇല്ലാത്ത സാഹചര്യങ്ങളിലും നല്ല ഗുണമേന്മയുള്ള ജൈവവളങ്ങൾ ആവശ്യമായ അളവിൽ ലഭിക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് ജൈവകൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ജൈവികമായ രീതിയിൽ പോവുക എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മുഴുവനായി നമുക്കൊരിക്കലും സ്വീകാര്യമല്ല. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് നമുക്ക് ജൈവകൃഷിയുമായിട്ട് മുന്നോട്ട് പോകാം.
1: പിന്നെ ഘട്ടഘട്ടമായിട്ട് വേണമെങ്കിൽ കർഷകർക്ക് ജൈവകൃഷിയിലോട്ട് പോകാം.
2: അതെ, അതായത് നമുക്കറിയാം ജൈവവളങ്ങളുടെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ അതിന് ഭൗതികമായും രാസപരമായും ജൈവികമായും ഒക്കെ അത് മണ്ണിനെ പരിപോഷിപ്പിക്കുന്നുണ്ട്. ആ മണ്ണ് പരിപോഷിപ്പിക്കപ്പെടുമ്പോൾ അത് വിളയിലേക്കും അതിൻ്റെ ഗുണങ്ങൾ എത്തിച്ചേരുകയാണ്. ഗുണമേന്മയുള്ള ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ജൈവവളങ്ങളുടെ ഉപയോഗം മൂലം മണ്ണിൻ്റെ ഘടന, രചന, മണ്ണിലെ മൂലകങ്ങളുടെ ലഭ്യത, മണ്ണിലെ ജലത്തിൻ്റെ ലഭ്യത ഇവയൊക്കെ കൂടുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജൈവവളങ്ങളുടെ ഉപയോഗം വഴി മണ്ണിൻ്റെ ജൈവാംശം കൂടുന്നു. അതിനേക്കാട്ടിലൊക്കെ ഉപരി ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ട കാര്യമാണ് സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം. മണ്ണെന്ന് പറയുന്ന മാധ്യമത്തിൽ കോടാനുകോടി സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം അടങ്ങിയിട്ടുള്ളതാണ്. ഈ പ്രവർത്തന ഭാഗമായിട്ട് മണ്ണിലെ ജൈവാംശം കൂടുന്നു. അതേസമയം തന്നെ മണ്ണിൻ്റെ ജൈവാംശം കൂടുമ്പോൾ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം അതങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഈ ജൈവവളങ്ങളുടെ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ മണ്ണിൻ്റെ ജൈവാംശം കൂടുന്നതും സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതും മണ്ണിൻ്റെ വളക്കൂറ് സുസ്ഥിരമായി നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് തന്നെ നമുക്കൊരു ജൈവകൃഷിയിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. ഓരോ പ്രദേശത്തെയും മണ്ണിൻ്റെ വളക്കൂറും അവിടുത്തെ ജൈവ സ്രോതസ്സുകളുടെ ലഭ്യതയ്ക്കും അനുസരിച്ച് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പോകേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. ചില സാഹചര്യങ്ങൾ നമുക്ക് ഉടനെ തന്നെ ജൈവ രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അവിടുത്തെ മണ്ണ് നല്ല വളക്കൂറുള്ളതായിരിക്കും, അവിടെ നല്ല ലഭ്യമായിട്ടുള്ള ജൈവവളങ്ങൾ നല്ല അളവിൽ ഉണ്ടാകും, ഗുണമേന്മയുള്ളതാകും. ഇത്തരമൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജൈവ കൃഷിയിലൂടെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും.
1: പിന്നെ മണ്ണിനെ എപ്പോഴും നമ്മളൊരു ജീവനായിട്ട് കാണുന്നതായിരിക്കും ശരിയായ ഒരു രീതി.
2: അതെ അതെ അതെ. നമുക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്ന

0: മണ്ണ് ജീവന്റെ ആത്മാവാണ് മണ്ണെന്ന് പറയുന്നത് പോലെ മണ്ണിന്റെ ജീവൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടാനുകോടി സൂക്ഷ്മജീവൻ അവയ്ക്കൊരു വലിയ അപജയം തന്നെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ അവയെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരമുള്ളൊരു സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം കൂടുതലായി ത്വരിതപ്പെടുത്തുന്നത് വഴി ഈ ഘട്ടംഘട്ടമായിട്ട് ജൈവകൃഷിയിലേക്ക് പോകുന്നതിൻ്റെ സ്പീഡും കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
1: ഇപ്പം നമ്മൾ ജൈവവളങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ പ്രധാനമായ ജൈവവളങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ കർഷകർ ഉപയോഗിച്ചു വരുന്നത്?
0: ഇപ്പം ജൈവവളങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കന്നുകാലിവളം, അതായത് പശുവിൻ്റെ ചാണകം, പിന്നെ കോഴിവളം, അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ പച്ചില വളങ്ങളുണ്ട്, ധാരാളമായിട്ടുള്ള വ്യത്യസ്ത പച്ചില വളങ്ങൾ, പിന്നീട് ഓയിൽ കേക്സ്, അത്തരത്തിലുള്ള വിവിധങ്ങളായ ജൈവവളങ്ങളുണ്ട്. ഈ ജൈവവളങ്ങളും രാസവളങ്ങളും കൂടി ഒരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ, സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൈവവളങ്ങൾ നമ്മൾ മണ്ണിലേക്ക് ചേർക്കുമ്പോൾ വിള ചെയ്യുന്നതിൻ്റെ ആദ്യ സമയങ്ങളിൽ തന്നെ, അതായത് നമ്മൾ ആദ്യപടിയിൽ തന്നെ കൂടുതലായി ജൈവവളങ്ങൾ ചേർക്കാം. അത് നമുക്ക് ഘട്ടം ഘട്ടമായി ചേർക്കണം എന്നില്ല, കൂടിയ അളവിൽ തന്നെ ഒന്നോ രണ്ടോ തവണകളായിട്ട് ചേർക്കാം. അതേസമയം നമ്മൾ രാസവളങ്ങൾ ചേർക്കുമ്പോൾ അവയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ആ ഓരോ രാസവളങ്ങളുടെയും പ്രത്യേകത അനുസരിച്ച്, പ്രത്യേകിച്ചും നമ്മൾ പറയുവാണെങ്കിൽ നൈട്രജൻ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള രാസവളങ്ങൾ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ചേർക്കാനായിട്ട് ശുപാർശ ചെയ്യുന്നത്. കാരണം അത് മണ്ണിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്, മണ്ണിൽ കൂടി ഒലിച്ച് നഷ്ടപ്പെടുകയും അങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള നഷ്ടമുണ്ട്. അതുകൊണ്ട് രാസവളങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും പ്രധാന മൂലകങ്ങളായ വാക്യജനകവും പൊട്ടാസ്യവും ഒക്കെ ഘട്ടം ഘട്ടമായി നമ്മൾ പല തവണകളായി ചേർത്ത് കൊടുക്കാൻ പറയുന്നു. ജൈവവളങ്ങൾ നമുക്ക് കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണകൾ. ഇനി അതല്ല, കമ്പോസ്റ്റ് ആക്കാതെ ജൈവവളങ്ങളായിട്ട് തന്നെ ഇടുവാണെങ്കിൽ ആദ്യമേ തന്നെ നമുക്കിടാം. അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ചെങ്കിലും നൈട്രജൻ വളങ്ങൾ കൂടി പെട്ടെന്ന് ചെടികൾക്ക് ലഭ്യമാകത്തക്ക രീതിയിൽ ആദ്യം ചേർത്ത് കൊടുക്കണം. കാരണം ജൈവവളങ്ങൾ മണ്ണിൽ കിടന്ന് അഴുകുമ്പോൾ ആദ്യം നൈട്രജന്റെ ഒരു ലഭ്യതക്കുറവ് വരുന്നത് കൊണ്ട് തന്നെ ചെറിയ അളവിൽ മറ്റു സ്രോതസ്സുകളിൽ നിന്നുള്ള നൈട്രജൻ വളങ്ങൾ,
1: കമ്പോസ്റ്റിംഗ് പ്രോസസ്സിന് വേണ്ടി നൈട്രജൻ
0: വളങ്ങൾ കൂടി ചേർത്ത്. എപ്പോഴും നമ്മൾ ജൈവവളങ്ങൾ അങ്ങനെ ഇത്തരത്തിലുള്ള ജൈവാവശിഷ്ടങ്ങൾ വേണമെങ്കിൽ കമ്പോസ്റ്റ് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഇതിന്റെ മൂലകങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനായിട്ട് സാധിക്കും.
1: അത് ഉപയോഗരീതി മേഡം പറഞ്ഞ മാതിരി രാസവളമാണെങ്കിൽ നമുക്ക് ഘട്ടഘട്ടമായിട്ട്, സ്പെഷ്യലി നൈട്രോജനും പൊട്ടാഷ്യവും നമ്മൾ സ്പ്ലിറ്റ് ഘട്ടഘട്ടമായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ജൈവവളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നതായിരിക്കും.
0: ഒന്നോ രണ്ടോ തവണയായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഒരുപാട് തവണ ആവശ്യമില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഈ കാര്യമുള്ളൂ, കമ്പോസ്റ്റ് ആക്കി കൊടുക്കുമ്പോഴും അവശിഷ്ടങ്ങൾ അതേപടി കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അവശിഷ്ടങ്ങൾ അതേപടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൈട്രജന്റെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ വേണ്ടി ചെറിയ അളവിൽ നൈട്രജൻ വളങ്ങളായിട്ട് തന്നെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല.
1: ഇതിന്റെ ഒരു പരിമിതികൾ എന്തൊക്കെയാണ് ഈ നമ്മൾ ജൈവവളം ഉപയോഗിക്കാൻ നേരം?
0: നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ സാധ്യതകളേറെയാണ്. ഘടനാരചന മെച്ചപ്പെടുത്തും, വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ്, അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം, അതുപോലെ തന്നെ മണ്ണിലെ വായു സഞ്ചാരം കൂട്ടും. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മുടെ കാലാവസ്ഥ വ്യതിയാനമൊക്കെയുള്ള സാഹചര്യത്തിൽ മണ്ണിൻ്റെ ചൂട് ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് കുറച്ചും കൂടി ആ മണ്ണിൻ്റെ വളക്കൂറിനെ ത്വരിതപ്പെടുത്തുന്ന രീതിയിൽ ചൂട് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങളുടെ അളവ്, കാരണം ഈ വായു സഞ്ചാരമൊക്കെ ഒരു പരിധിവരെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനവും ജലവിനിമയവും ഇതൊക്കെ സംഭവിക്കുന്നത് ഈ സൂക്ഷ്മ സുഷിരങ്ങൾ വഴിയാണ്. അവയൊക്കെ ത്വരിതപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ജൈവവളങ്ങൾ. അപ്പം സാധ്യതകളേറെയാണ്. പക്ഷേ പരിമിതികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്, അത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ കാലങ്ങളായി കർഷകർക്ക് എല്ലാം അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ട്. അതായത് ഇതിൻ്റെ അകത്തെ മൂലകങ്ങളുടെ അളവ് തുല്യവും കുറവാണ്. നമ്മൾ ജൈവവളങ്ങൾ എടുക്കുമ്പോൾ നൈട്രജൻ ആണെങ്കിലും ഫോസ്ഫറസ് ആണെങ്കിലും പൊട്ടാസ്യം ആണെങ്കിലും രാസവളങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ അകത്തെ മൂലകങ്ങളുടെ അളവ് കുറവാണ്. അപ്പം നമ്മളൊരു ശുപാർശ ചെയ്യുമ്പോൾ, ഇപ്പോൾ കാർഷിക സർവകലാശാലയ്ക്ക് ഓരോ വിളയ്ക്കും കൃത്യമായ ശുപാർശയുണ്ട്, ഇത്ര അളവിൽ നൈട്രജൻ, ഇത്ര അളവിൽ ഫോസ്ഫറസ്, ഇത്ര അളവിൽ പൊട്ടാസ്യം. അപ്പം അത്തരത്തിൽ മൂലകങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ കിലോ കൊടുക്കണമെങ്കിൽ ജൈവവളങ്ങളിൽ ഈ മൂലകങ്ങളുടെ അളവ് തുലവും കുറവായതുകൊണ്ട് നമുക്ക് കൂടിയ അളവിൽ കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പം പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഒരു സെന്റിന് 100 കിലോ അല്ലെങ്കിൽ ഒരു സെന്റിന് 50 കിലോ എന്നൊക്കെ കണക്കിന് കൂടിയ അളവിൽ കൊടുക്കേണ്ടി വരും. അപ്പം അത് ഒരു പരിമിതിയായിട്ട് വേണമെങ്കിൽ നമുക്കറിയാം, കാരണം മൂലകങ്ങൾ കുറവായതുകൊണ്ട് ഇത് ഒരുപാട് അളവിൽ നമുക്ക് എത്തിക്കേണ്ടതായി വരും. അപ്പൊ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്കത് ട്രാൻസ്പോർട്ടേഷൻ തന്നെ ഒരു ബുദ്ധിമുട്ട്, അതിനു വേണ്ടി തന്നെ ഒരു ചെലവുണ്ടാകും.
1: പക്ഷെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കൂട്ടിച്ചേർത്താൽ, നമ്മൾ ഒരു പ്രാവശ്യം ഒരു സമയം കൊടുത്തു കഴിഞ്ഞ് അത് ഒരു 1-2 വർഷം കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മണ്ണിന്റെ ആ ഘടന തന്നെ പിന്നെ അത്രയും കൊടുക്കേണ്ട ആവശ്യം ചിലപ്പം വരത്തില്ല.
0: അതായത് ജൈവവളങ്ങളുടെ ഇഫക്റ്റ് ഇമ്മീഡിയറ്റ് അല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് മുഴുവനായിട്ടുള്ള ഇഫക്റ്റ് കിട്ടുന്നില്ല. അത് കുറേ നാളത്തേക്ക് അതിൻ്റെ ഇഫക്റ്റ് നിലനിൽക്കുന്നു. അതേസമയം

രാസവളങ്ങളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മൂലകങ്ങൾ കൊടുക്കുന്നു, അതിൻ്റെ ഇഫക്റ്റ് ഉടനെ തന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, മൂലകങ്ങളുടെ കുറവ് പറയുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ മണ്ണിൻ്റെ വളക്കൂറിനെ നിർണ്ണയിക്കുന്ന എല്ലാ ഘടകങ്ങളും രാസ ജൈവിക ഭൗതിക സ്വഭാവം ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വ്യതിയാനം മണ്ണിൽ വരുന്നുണ്ട് ജൈവവളങ്ങൾ ചേർക്കുമ്പോൾ. അത് നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ടാണ് പലപ്പോഴും പല ചർച്ചകളിലും വരുന്നത്, രാസവളങ്ങൾ വഴിയാണെങ്കിൽ നൈട്രജൻ കൊടുക്കുന്നു, ഫോസ്ഫറസ് കൊടുക്കുന്നു, പൊട്ടാസ്യം കൊടുക്കും, ജൈവവളങ്ങൾ വഴിയാണെങ്കിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം കൊടുക്കും, എന്തുകൊണ്ടാണ് ജൈവവളങ്ങൾ ഇടുമ്പോൾ കൂടുതൽ സ്വാദ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? അവിടെയാണ് ഈ ഉത്തരം. അതായത് ജൈവവളങ്ങളിലൂടെ നാച്ചുറലായിട്ടുള്ള ഒരുപാട് ഹോർമോൺസ്,

0: ഈ ജൈവവളം കൊടുക്കുന്ന സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിയും എല്ലാം.
1: അതെ അതെ അതെ അതെ, അതായത് നമുക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന ഒരുപാട് സൂക്ഷ്മാണുക്കൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന സൂക്ഷ്മാണുക്കളുണ്ട്. അതിൻ്റെ പ്രവർത്തന ഫലമായിട്ടൊക്കെ ഈ പറഞ്ഞ ഭക്ഷ്യ വിളയ്ക്കുണ്ടാകുന്ന അല്ലെ കൂടുതലായി കിട്ടുന്ന ഗുണമേന്മ ഒരിക്കലും രാസവളം വഴി നമുക്ക് കിട്ടത്തില്ല. ഈ ഒരു ചെറിയ പരിമിതിയാണ് ജൈവവളം. ഇനി ഞാൻ എടുത്തു പറയുന്ന ഒരു പരിമിതി, അതായത് നമ്മൾ പണ്ടും പറയും ജൈവവളങ്ങൾക്ക് ഈ പറഞ്ഞ സൂക്ഷ്മാണുക്കൾ ഒരുപാട് നല്ല ഗുണം ചെയ്യുന്ന സൂക്ഷ്മാണുക്കൾ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഭക്ഷ്യവിളയുടെ ഗുണം കൂടുന്നു, സ്വാദ് മണം അതൊക്കെ വ്യത്യാസം നല്ല രീതിയിൽ വരുന്നു എന്ന് പറയുമ്പോഴും, അടുത്ത കാലത്തായിട്ട് കൂടുതൽ കർഷകർ ജൈവ കൃഷിയിലേക്ക് പോകുന്നു അല്ലെ ജൈവവളങ്ങൾ മാത്രമിട്ട് കൃഷി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ആവശ്യമായ ജൈവവളം കൂടുതൽ അളവിൽ നേടാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് നമ്മൾ അതിൻ്റെ അകത്തെ ഗുണമേന്മയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. കാര്യം നമ്മൾ ഇവിടെ ജൈവകൃഷിയെക്കുറിച്ച് കൂടുതലൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജൈവവളങ്ങളുടെ സ്റ്റാൻഡേർഡ്സ്, ഒരു സെറ്റ് സ്റ്റാൻഡേർഡ്സ്, ആ സ്റ്റാൻഡേർഡ്സിനുള്ളിലാണോ നമ്മൾ ഉപയോഗിക്കുന്ന ജൈവവളങ്ങൾ എന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ, നമ്മളിപ്പം കൂടുതലായിട്ടും കാലിവളം അതാത് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും, കോഴിവളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് 10,000 വാഴയോ അതല്ലെന്നുണ്ടെങ്കിൽ കൂടുതലായി പച്ചക്കറിയോ ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു കർഷകന് ചിലപ്പം ആവശ്യമായ കാലിവളം കിട്ടിയില്ലെങ്കിൽ, അതുമാത്രമല്ല കോഴിവളത്തിൽ നൈട്രജൻ ഫോസ്ഫറസ് ഒക്കെ നല്ല അളവിലുണ്ട് കാലിവളത്തെക്കാട്ടിൽ. അപ്പം അതുകൊണ്ട് വളർച്ച നന്നായിട്ട് ത്വരിതപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ലോറിയിൽ ടൺ കണക്കിന് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ കൂടുതൽ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കോഴിവളത്തിലുള്ള രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം കാണുന്നുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, കളകളുടെ വിത്ത്. ഈ കോഴിവളത്തിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കളകളുടെ വിത്ത്, അതുപോലെ രോഗം മനുഷ്യർക്കും ഉണ്ടാകുന്ന സൂക്ഷ്മാണുക്കളുണ്ട്, വിളകൾക്ക് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കൾ, കളകളുടെ വിത്ത്, ഇതാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പം ഈ രണ്ട് പ്രശ്നങ്ങൾ കാരണം പല സാഹചര്യങ്ങളിലും നമ്മൾ പ്രത്യേകിച്ചും ആലപ്പുഴ സൈഡിലൊക്കെ കൂടുതലും മണൽ ചേർന്ന മണ്ണായതുകൊണ്ട് അവർ കൂടുതലും ജൈവവളങ്ങൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാൻ ശുപാർശയുമുണ്ട്, ചേർക്കുന്നുമുണ്ട്. അവിടെ ഈ കൂടിയ അളവിൽ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നമ്മൾ വാഴയ്ക്കും ജാതിക്കുമൊക്കെ ഒരുപാട് രോഗങ്ങൾ കാണുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഇത് മണ്ണിലേക്ക് പ്രയോഗിച്ചതിന് ശേഷമാണ്. അതുപോലെ തന്നെ കളകളുടെ പ്രശ്നം പല സ്ഥലങ്ങളിലും നമുക്ക് കർഷകരുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരത് നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം. ഒന്നോ രണ്ടോ കൃഷി കഴിയുമ്പോഴാണ് ഇതായിരുന്നു അതിന്റെ കാരണം എന്ന് അവർ കണ്ടെത്തിയില്ല. അപ്പം പിന്നീട് മനസ്സിലാകുമ്പോഴാണ് അത്, വൺസ് നമ്മുടെ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചെലവേറിയ പണിയാണ്. നമ്മുടെ മണ്ണ് കളകളാൽ അല്ലെങ്കിൽ രോഗങ്ങളുള്ള സൂക്ഷ്മാണുക്കളാൽ മണ്ണ് അതുമായിട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിയന്ത്രിച്ച് പഴയ രീതിയിലേക്ക് മണ്ണിനെ കൊണ്ടുവരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ നല്ലൊരു രീതി എന്നുള്ള രീതിയിൽ ജൈവവളങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് തന്നെ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക്. അവിടെ പലപ്പോഴും കർഷകർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ജൈവ രീതി എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. രാസവളങ്ങളെക്കാട്ടിൽ ദോഷം ചെയ്യുന്നതാണ് ഈ പറഞ്ഞ രാസ കീടനാശിനികൾ. അപ്പം ഈ ജൈവവളങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന കുമിളുകളോ ബാക്ടീരിയയോ ഒക്കെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ, വാട്ടരോഗമോ അതുപോലെയല്ല മറ്റ് രോഗങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കാതെ പറ്റത്തില്ല, കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. അപ്പം നമ്മൾ എന്തൊരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയോ അവിടെ നിന്നെല്ലാം മാറി വലിയൊരു ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് കർഷകരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വളങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഗുണമേന്മയുണ്ട് അല്ലെങ്കിൽ നമുക്ക് അടുത്തറിയാവുന്ന കർഷകരിൽ നിന്ന് മേടിക്കാനോ, അതല്ലെങ്കിൽ ഗുണമേന്മയുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം കൊണ്ടുവരിക, അതല്ലെങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
0: ഡോക്ടർ ശൈലജ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ജൈവ വളങ്ങളെക്കുറിച്ച് നമ്മളൊരു നല്ല ഡിസ്കഷൻ നമുക്ക് ചെയ്യാൻ സാധിച്ച് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
2: ജൈവവളം ഉപയോഗിക്കേണ്ട രീതികളെക്കുറിച്ച് ഇതുവരെ നമുക്ക് പറഞ്ഞു തന്നത് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ മണ്ണ് ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി MS. ഷിബു ജോർജാണ് ഡോക്ടർ ശൈലജകുമാരിയുമായി സംസാരിച്ചത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: മരം മുറിക്കുമ്പോൾ വാവും പക്കവും നോക്കണം. വീട് പണിയാനും മറ്റും മരം മുറിക്കുമ്പോൾ വാവും പക്കവും നോക്കണമെന്ന് പഴമക്കാർ പറയാറുണ്ട്. എന്തോ പഴയ ആചാരമാണെന്ന് പറഞ്ഞ് പുതിയ തലമുറ ഇതിന് വില നൽകാതെ തള്ളിക്കളയുകയും ചെയ്യുന്നു. എന്നാൽ നാളും പക്കവും നോക്കി മരം മുറിക്കുന്നതിൽ ഒരു ശാസ്ത്രവുമില്ലെന്ന് പറഞ്ഞുകൂടാ. വാവ് എന്ന് പറഞ്ഞാൽ പൗർണമിയോ അമാവാസിയോ ആകാം. പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവാണ് കൂടുതൽ പ്രസക്തം. പൗർണമിക്ക് ശേഷം വരുന്ന 4 ദിവസങ്ങളാണ് ഇളം പക്കം എന്നറിയപ്പെടുന്നത്. മരം മുറിക്കൽ, മുറിച്ചു നടീൽ, വിളവെടുപ്പ്, വിത്തുശേഖരണം എന്നീ വേലകളൊന്നും ഈ ദിവസങ്ങളിൽ ചെയ്യാറില്ല. ഇളം പക്ക ദിവസങ്ങളിൽ മരം മുറിച്ചാൽ തടിക്ക് ബലവും ഈടും കുറവായിരിക്കും. കമ്പ് മുറിച്ചു നട്ടാൽ മുളയ്ക്കില്ല എന്നൊക്കെയാണ് കൃഷിക്കാർ ഈ സംഗതിക്ക് കാരണമായി നിരത്തുന്നത്. അല്പം പരസ്പരബന്ധിതമായി ചിന്തിച്ചാൽ ഇതിന് ഒരു ശാസ്ത്രീയ വശമുണ്ടെന്ന് തന്നെ പറയാം. ചെടികളിലെയും മരങ്ങളിലെയും തണ്ട് വണ്ണം വെക്കുന്നതിന് കാരണമാകുന്നത് കേംബിയം എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ്. ഇളംപക്ക സമയത്ത് ഈ കേംബിയം വളരെ വേഗം വിഭജിച്ച് ഉള്ളിലേക്കും പുറത്തേക്കും കോശങ്ങൾ ഉണ്ടാക്കുന്നു. പുതിയ കൂമ്പുകളും നാമ്പുകളും തളിരിലകളും ഈ സമയത്ത് ഉണ്ടാകും. സസ്യങ്ങളിലെ തൊലിയിലും തണ്ണിലും

0: ിലും ഇലകളിലും കിഴങ്ങുകളിലും ശേഖരിച്ചു വെച്ചിരിക്കുന്ന അന്നജം മുഴുവനും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഗ്ലൂക്കോസ് ആയി മാറും. ഇളംപക്ക സമയത്ത് വളരെയധികം കോശങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതിനാൽ മരത്തിനും തടിക്കും ബലം കുറവായിരിക്കും. ആ തടി കൂടുതൽ നാൾ ഈട് നിൽക്കുകയുമില്ല. ഇളംപക്ക സമയത്ത് മുറിച്ചിടുന്ന മരം താഴെ വീണ് കിടന്നാലും തളിർത്തുകൊണ്ടിരിക്കും. വളരുന്ന സമയത്ത് വൃക്ഷം മുറിക്കുന്നത് മരത്തോട് ചെയ്യുന്ന അനാദരവ് കൂടിയാണ്.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
2: പട്ടാളപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാകുന്ന സമയമാണിത്. സാധാരണയായി പുഞ്ചപ്പാടങ്ങളിൽ കണ്ടുവരുന്ന ഈ പുഴുവിന്റെ ശലഭത്തിന് തവിട്ട് നിറമാണുള്ളത്. ഒരേ സമയം തന്നെ വളരെയധികം പുഴുക്കൾ പാടത്ത് പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടും അവ കൂട്ടത്തോടെ നെൽച്ചെടികളെ ഒരറ്റത്ത് നിന്ന് തിന്ന് നശിപ്പിക്കുന്നതുകൊണ്ടുമാണ് ഇവയ്ക്ക് പട്ടാളപ്പുഴു എന്ന പേര് ലഭിച്ചത്. രാത്രികാലങ്ങളിലാണ് ഇവയുടെ ആക്രമണം കൂടുതലായും കാണുന്നത്. പകൽ സമയത്ത് പാടത്തെ മൺകട്ടകളുടെയും മറ്റും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇവ നെൽച്ചെടികളെ വെറും കുറ്റികളാക്കി മാറ്റുന്നു. ഇവയെ നിയന്ത്രിക്കാനായി വെള്ളം കയറ്റാവുന്ന പാടങ്ങളിൽ രണ്ടു ദിവസം വെള്ളം കയറ്റി നിർത്തുക. വരമ്പത്തും സ്വയം കിളിർത്തുവരുന്ന നെല്ലിലും കളകളിലും കാണുന്ന പുഴുക്കളെ നശിപ്പിക്കാനായി ഡിപ്പൽ അല്ലെങ്കിൽ ഹിൽബിറ്റ് അല്ലെങ്കിൽ ഹാൾട്ട് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കണം. നല്ല വെയിലുള്ള സമയത്ത് 1 ലിറ്റർ ഡിപ്പലിന് 5 മുതൽ 10 ഗ്രാം വരെ ശർക്കര ചേർത്ത് തളിക്കണം. നെൽച്ചെടികളിലാണെങ്കിൽ ഫ്ലൂബെൻഡിയമൈഡ് 1/2 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വൈകുന്നേരങ്ങളിൽ തളിക്കണം. രാത്രി സമയത്ത് 7 മുതൽ 8:30 വരെ പാടശേഖരങ്ങളുടെ വരമ്പത്ത് പന്തം കൊളുത്തി സ്ഥാപിച്ചും ഇവയുടെ ശലഭങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കാവുന്നതാണ്. കീടനാശിനി തളിക്കാത്ത പാടങ്ങളിൽ താറാവിൻ കൂട്ടങ്ങളെ വിട്ടും പുഴുക്കളെ ഫലപ്രദമായി നിയന്ത്രിക്കാം. പക്ഷികളെ കൂടുതലായി ആകർഷിക്കുന്നതിനുവേണ്ടി ഓലക്കാലുകൾ പാടത്ത് നാട്ടിക്കൊടുക്കുക. കളനശീകരണം നടത്തുക. പുഴുക്കളെ കെണിവച്ച് പിടിച്ച് നശിപ്പിക്കുക. കെണി തയ്യാറാക്കുന്ന വിധം പറയാം. ഗോതമ്പ് തവിട് 4.5 കിലോഗ്രാം, വെള്ളം 4.5 ലിറ്റർ, ശർക്കര 1.1 കിലോഗ്രാം, ചോളം സ്റ്റാർച്ച് 20 ഗ്രാം, ക്ലോർപൈറിഫോസ് 70 മില്ലി. ഇനി തയ്യാറാക്കുന്ന വിധമാണ്. ശർക്കര പൊടിച്ച് വെള്ളത്തിൽ ലയിപ്പിക്കുക. ഈ മിശ്രിതം ഗോതമ്പ് തവിടുമായി പുട്ടിന് കുഴയ്ക്കുന്ന പരുവം ആവുന്നതുവരെ യോജിപ്പിക്കുക. ഇതിലേക്ക് കോൺ സ്റ്റാർച്ച് 20 ഗ്രാം, 70 മില്ലി ക്ലോർപൈറിഫോസ് ഇവ ചേർക്കുക. ഈ മിശ്രിതം 24 മണിക്കൂർ ചാക്കിൽ കെട്ടി വയ്ക്കുക. അടുത്ത ദിവസം ഈ മിശ്രിതപ്പൊടി ചെറിയ ഉണ്ടകളാക്കി കട്ടിയുള്ള പേപ്പർ കഷ്ണം റോൾ ചെയ്ത് സ്റ്റേപ്പിൾ ചെയ്ത ശേഷം അതിനുള്ളിൽ വയ്ക്കുക. ഇവ പാടവരമ്പുകളിൽ കെണികളായി വെച്ചുകൊടുക്കാവുന്നതാണ്. ഈ മിശ്രിതം വെള്ളം കുറഞ്ഞ പാടങ്ങളിൽ വിതറുകയും ചെയ്യാം. ഈ കെണിയിൽ പുഴുക്കൾ ആകർഷിക്കപ്പെട്ട് അവ കഴിക്കുന്നത് വഴി കൂട്ടമായി ചത്തൊടുങ്ങുകയും ചെയ്യുന്നു. ഈ അളവിൽ ഉണ്ടാക്കുന്ന കെണി 5 മുതൽ 8 ഏക്കർ വരെയുള്ള വിസ്തൃതിയിൽ ഉപയോഗിക്കാം.
3: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപ്പാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ.

0: ഈ പദ്ധതി സഹായിക്കുന്നു.
1: അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം ശ്രദ്ധിച്ചു കേട്ടല്ലോ. നമ്മുടെ ഈ പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കിഴങ്ങുവർഗ വിളകളിൽ കീ ന്യൂട്രിയൻസ് അഥവാ താക്കോൽ മൂലകം ഏതാണ്? ഉത്തരം, പൊട്ടാസ്യം. കിഴങ്ങുവർഗ വിളകളിൽ മെച്ചപ്പെട്ട വിളവും ഗുണനിലവാരവും ഉറപ്പുവരുത്താൻ പൊട്ടാസ്യം വളരെ പ്രധാനമായ ഒരു മൂലകമാണ്. ഇത് കിഴങ്ങുവർഗ വിളകളുടെ വലിപ്പം വർദ്ധിപ്പിക്കാനും മെച്ചപ്പെട്ട രോഗപ്രതിരോധത്തിനും സഹായിക്കുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

0: ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ജൂൺ 3 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ CELKAU.IN/e-learning എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. ജൂൺ 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കും. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ലിങ്കിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ജൂൺ 3 യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-2438-5-6-6. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെൻ്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപ. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 8547-07-07-73. ഒരു നമ്പർ കൂടി 0487-23-70-773. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാട്ടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി.

0: തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
2: മോളെ,
1: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിൽ ഇട്ടിരുന്നില്ലേ?
2: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
3: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
1: എങ്ങോട്ട്?
3: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
1: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
8: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
7: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
2: മോളെ,
1: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിൽ ഇട്ടിരുന്നില്ലേ?
2: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
3: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
1: എങ്ങോട്ട്?
3: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
1: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
10: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
9: പ്രായോജകർ,
10: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
9: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കീസ്റ്റാൻ, തൃശൂർ. സേവന വാർത്തകൾ
9: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
10: പ്രായോജകർ, കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
8: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
7: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
11: ആകാശവാണി തൃശൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
12: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1st ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. സിഡ്ബിയുടെ 37th വാർഷികത്തോടനുബന്ധിച്ച് മുംബൈയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡീസലിന്റെയും പെട്രോളിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറച്ചത് 1,00,000 കോടി രൂപയുടെ റവന്യൂ നഷ്ടത്തിന് കാരണമാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.
13: To shield citizens and businesses from the steep rise in global crude prices, central excise duty on petrol and diesel was reduced by 10 rupees per litre. The government is estimated to take a revenue impact of over 1,00,000 crore in the year 26-27. So the burden for a considerable period had been taken away from the shoulders of the common people.
12: രാജ്യത്തിന്റെ ആഭ്യന്തര വളർത്ത നിലനിർത്തുന്ന രീതിയിലാണ് നയപരമായ തീരുമാനങ്ങൾ രൂപീകരിക്കുന്നതെന്നും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി,

0: അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവരിൽ നിന്ന് പരമോന്നത കോടതി പ്രതികരണം തേടി. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ ദേശീയപാതാ പദ്ധതികളുടെ ഗുണനിലവാരവും പരിപാലന പുരോഗതിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിലയിരുത്തി. പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ ശ്രീലങ്കയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം. ഇന്ത്യ ഉൾപ്പെടെ 40 രാജ്യങ്ങളിലെ പൌരന്മാർക്കായി ശ്രീലങ്കൻ സർക്കാർ അവതരിപ്പിച്ച സൌജന്യ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ നയമനുസരിച്ച് ഇന്ത്യൻ പൌരന്മാർക്ക് ഓൺലൈൻ ഇ ടി എ സംവിധാനത്തിലൂടെ അപേക്ഷിക്കാം. 30 ദിവസം വരെയുള്ള ഹ്രസ്വകാല താമസത്തിന് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്തു പകരുന്ന നിർണായക കരാറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വിദേശത്തുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണെന്നും അദ്ദേഹം അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
2: Several key agreements were signed during the visit, which have given a boost to India's energy security, in particular on supplies of LPG, as also strengthening our strategic petroleum reserve. There were agreements on investments, so flow of fresh investments from Abu Dhabi, from UAE to Indian entities in infrastructure and other sectors. In addition, we also signed a framework for the defense strategic partnership, which has given a boost to our defense partnership with UAE.
0: രാജ്യത്തെ എൽ പി ജിയുടെ റിഫൈനറി ഉൽപ്പാദനം പ്രതിദിനം 50,000 ടണ്ണായി വർദ്ധിപ്പിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. വളങ്ങളുടെ ലഭ്യത രാജ്യത്ത് തൃപ്തികരമായി തുടരുകയാണെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ അറിയിച്ചു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഐ പി എൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ലെബനനിൽ സ്ഥിരത നിലനിർത്താൻ അമേരിക്ക ശ്രമങ്ങൾ തുടരുകയാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അതേസമയം പശ്ചിമേഷ്യയിൽ നിലവിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനാണ് ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നതെന്നും ആണയ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. യുഗാണ്ടയിൽ 2 പുതിയ എബോള കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗബാധിതരുടെ എണ്ണം 7. അയൽ രാജ്യമായ കോംഗോയിൽ നിന്നാണ് അണുബാധ പടർന്നതെന്നാണ് വിവരം. ഈ മാസം 15 കോംഗോയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തതെങ്കിലും അതിനും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് തന്നെ രോഗബാധ ആരംഭിച്ചതായാണ് വിലയിരുത്തൽ. കോംഗോയിൽ ഇപ്പോൾ കേസുകൾ 900 കടന്നതായി അധികൃതർ അറിയിച്ചു. ആധാർ കാർഡുകൾ

0: ആധാർ കാർഡ് ഉള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് വൺ പ്രദേശത്തിലുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്ന് 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1 ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല
2: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
2: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

മാറിവരുന്ന കാലാവസ്ഥയും അപ്രതീക്ഷിതമായെത്തുന്ന മഴയും കൃഷിയെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. വിപുലമായ കൃഷിയിടങ്ങളിൽ എന്ന പോലെ തന്നെ മട്ടുപ്പാവിലും അടുക്കളത്തോട്ടങ്ങളിലും ഒരുക്കിയിരിക്കുന്ന കൃഷികളിലും ഈ കാലാവസ്ഥാ വ്യതിയാനം സാരമായി പ്രതിഫലിക്കാറുണ്ട്. എന്നാൽ കൃഷി തപസ്യയായി ഏറ്റെടുത്തിരിക്കുന്ന വീട്ടമ്മമാർ ഏത് പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് കൃഷി ചെയ്യുന്നതിനായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലൊരു വീട്ടമ്മയാണ് ഇന്ന് ഞാറ്റുവേലയിൽ തന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടോളമായി കൃഷിയിലേക്കിറങ്ങിയ തിരുവനന്തപുരം ജില്ലയിലെ വിഷ്ണുനഗർ ലക്ഷ്മി ഭവനിൽ ശ്രീമതി ബിന്ദു മുറ്റവും മട്ടുപ്പാവും മനോഹരമാക്കിയിരിക്കുന്നത് പച്ചക്കറികൾ കൊണ്ടാണ്.

0: ഇടയ്ക്കിടെ പെയ്യുന്ന അതിശക്തമായ മഴ തന്റെ കൃഷികളെ ബാധിക്കുന്നതിനാൽ മട്ടുപ്പാവിൽ മഴമറയൊരുക്കി അതിലാണ് ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നത്. വർഷം മുഴുവൻ പച്ചക്കറികളാൽ സമൃദ്ധമാക്കാൻ മഴമറ ഏറെ പ്രയോജനപ്രദമാകും എന്ന തിരിച്ചറിവാണ് മഴമറ കൃഷിയിലേക്കുള്ള ബിന്ദുവിന്റെ ചുവടുമാറ്റത്തിന് കാരണം. മട്ടുപ്പാവിൽ മാത്രമല്ല, വീടിനോടനുബന്ധിച്ചുള്ള ഒരേക്കറോളം സ്ഥലത്ത് വിപുലമായി എല്ലാത്തരം കൃഷിയും ചെയ്തു വരികയാണ്. മികച്ച വനിതാ കർഷകയായും മികച്ച ജൈവ കർഷകയായുമൊക്കെ അംഗീകാരങ്ങൾ നേടിയപ്പോഴും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ തന്റെ കടമയും ഒപ്പം സ്വന്തമായൊരു വരുമാനവും എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വിമുക്ത ഭടനായ ഭർത്താവ് ശ്രീ സതികുമാറിന്റെ പൂർണ്ണ പിന്തുണയും സാന്നിധ്യവും കൃഷി കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് സാധിച്ചു. ശ്രീമതി ബിന്ദുവിന്റെ മഴമറ കൃഷി ഉൾപ്പെടെയുള്ള വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം.
1: കൃഷിയിൽ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ പ്രത്യേകത ഈ മാറി വരുന്ന കാലാവസ്ഥയിൽ കൃഷിയെ പ്രതികൂലമായി ബാധിക്കും എന്നതുകൊണ്ട് തന്നെ പോളി ഹൗസിനകത്താണ് ഇവിടെ എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്തിരിക്കുന്നത്. നമുക്ക് ബിന്ദു ചേച്ചിയുടെ കൃഷി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മട്ടുപ്പാവിലും വീടിൻ്റെ പരിസരത്തും വീടിനോട് ചേർന്നുള്ള മറ്റു സ്ഥലങ്ങളിലും എല്ലാം എല്ലാ തരത്തിലുള്ള കൃഷിയും ഇവിടെ ഉണ്ട്. ചേച്ചി, എന്തുകൊണ്ടാണ് ഈ കൃഷിയിലേക്ക് കടന്നു വന്നത്?
2: കുട്ടിക്കാലം മുതലേ എനിക്ക് കൃഷിയോട് വലിയ താല്പര്യമായിരുന്നു. എൻ്റെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. അത് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പം വളർന്നപ്പോഴും എനിക്ക് കൃഷിയോട് വലിയ താല്പര്യം വന്ന് ഞാൻ സ്വന്തമായിട്ട് വീട് വെച്ച് താമസമായതിനു ശേഷം ഞാൻ എൻ്റെ ടെറസിലും തറയിലുമായിട്ട് ഒരുപാട് കൃഷികൾ ചെയ്തു തുടങ്ങി. 24 വർഷം കൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഈ കാലാവസ്ഥ കൃഷിയെ നന്നായിട്ട് ബാധിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ മഴമറ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൃഷിഭവൻ്റെ സഹായത്തോടുകൂടി മഴമറയുടെ പണിയെല്ലാം പൂർത്തിയായി. എല്ലാ കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും മഴമറയുണ്ടെങ്കിൽ. ഇപ്പം സെറ്റ് ചെയ്തിരിക്കുന്ന സലാഡ് വെള്ളരി നട്ടിട്ടുണ്ട്. പയറുണ്ട്, ചീരയുണ്ട്, കത്തിരിയുണ്ട്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. നമുക്ക് ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്.
1: തുറസായ ടെറസിൽ കൃഷി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. അപ്പോൾ ഈ പോളി ഹൗസിലോട്ട് മാറിയപ്പോൾ ഉള്ള അതിൽ നിന്നൊരു പ്രത്യേകത എന്താണ്? അതിൻ്റെ സാധാരണ ടെറസും പോളി ഹൗസും തമ്മിൽ നമുക്ക് എന്ത് വ്യത്യാസം തോന്നുന്നുണ്ട്?
2: സാധാരണ എന്ന് വെച്ചാൽ നമുക്ക് മഴയാണ് കൂടുതൽ. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും മഴയുണ്ട്. അപ്പോൾ ഈ പോളി ഹൗസ് കെട്ടിയപ്പോൾ നമുക്ക് മഴ നമ്മളെ കൃഷിയെ ബാധിക്കുന്നില്ല. രാത്രിയായാലും പകലായാലും നമുക്ക് അവിടെ നിന്ന് കൃഷിയെല്ലാം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നനവ് നമ്മളെ ടെറസിനെ ബാധിക്കില്ല. നമ്മൾ ആവശ്യത്തിനുള്ള ചെടിക്ക് വെള്ളം മാത്രം കൊടുത്താൽ, മറ്റേ ഈ മഴയാകുമ്പോഴത്തേക്ക് ടെറസ് എപ്പോഴും നനവും പിന്നെ ചെറിയ ചോർച്ചയൊക്കെ വരാൻ തുടങ്ങി. 24 വർഷം കൊണ്ട് ഞാൻ തുടർച്ചയായിട്ട് കൃഷി ചെയ്തുകൊണ്ട് ടെറസിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കൂടുതലും ഞാൻ പോളി ഹൗസ് ചെയ്യാൻ തീരുമാനിച്ചത്.
1: ഇപ്പോൾ ഈ പോളി ഹൗസിൽ തന്നെ വളരെ ചിട്ടയായിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കി അതിൻ്റെ മുകളിലാണ് ഈ ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ തിരുനനയുണ്ട്. തിരുനന നമുക്ക് എന്തെങ്കിലും സ്കീം പ്രകാരം കിട്ടിയതാണോ? തിരുനനയിൽ ഇപ്പം എന്ത് കൃഷിയാണുള്ളത്?
2: തിരുനനയുടെ ഇത് എനിക്ക് സ്കീം അനുസരിച്ച് കൃഷിഭവനിൽ നിന്നാണ് കിട്ടിയത്. അത് ഒരു 5 വർഷം മുമ്പാണ് എനിക്ക് കിട്ടിയത്. 2000 രൂപ അടച്ചപ്പോഴത്തേക്ക് 25 ഗ്രോ ബാഗും ബാക്കി സെറ്റ് എല്ലാം കൂടെ അവരാണ് ഇവിടെ കൊണ്ട് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ സ്റ്റാൻഡ് കുറേ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡിലാവുമ്പോഴേ തറയിലൊന്നും നമുക്ക് വൃത്തികേടാവില്ല. എപ്പോഴും നമുക്ക് കൃഷി ചെയ്യാൻ സൗകര്യമുണ്ട്. അതുപോലെ നമ്മളെ ശരീരത്തിനും ബാധിക്കില്ല. നമുക്ക് നിവർന്നു നിന്ന് എല്ലാ കൃഷികളും ചെയ്യാൻ പറ്റും.
1: ഇവിടുത്തെ കൃഷി കണ്ടാൽ തന്നെ നമുക്കറിയാം മുഴുവനും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. യാതൊരു കീടനാശിനി പ്രയോഗമോ മറ്റ് രാസവളങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൃഷി രീതിയിലോട്ടൊന്ന് വരാം. നമ്മൾ ഈ മണ്ണൊരുക്കൽ മുതൽ എങ്ങനെയാണ് ഇതിൻ്റെ മണ്ണൊരുക്കൽ, അതിൻ്റെ വിത്തിടിയിൽ, അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ?
2: 15 ദിവസം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് ചാണകപ്പൊടി, അതുപോലെ കോഴിവളം, ആറ്റിൻ കഷ്ടം, എല്ലുപൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത മണ്ണ് ഗ്രോ ബാഗിൽ നിറച്ചിട്ടാണ്. അതുപോലെ ചപ്പുചവർ എല്ലാം കൂടെ ഉള്ള ഇത് കമ്പോസ്റ്റ് ആക്കി അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഗ്രോ ബാഗ് നിറച്ചിട്ടാണ് ഞാൻ തൈ നട്ട് കൊടുക്കുന്നത്. ശീമക്കൊന്നയിലയും ചാണകവും കൂടെ പുളിപ്പിച്ച് ആ സ്ലറിയാണ് ഞാൻ ഡൈലൂട്ട് ചെയ്ത് കൂടുതലായിട്ട് കൃഷിയൊക്കെ എല്ലാം ഉപയോഗിക്കുന്നത്. വാഴ മുതൽ സകല കൃഷിക്കും ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. വേറെ രാസവളങ്ങളൊന്നും വേണ്ട. ഇതുപോലെ 10 ദിവസം 15 ദിവസം കൂടുമ്പോഴത്തേക്ക് ഈ ചാണക സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കടല പിണ്ണാക്ക് ഇതൊക്കെ പുളിപ്പിച്ചൊക്കെ ഒഴിക്കുന്നുണ്ട്. പിന്നെ കീടനാശിനിയായിട്ട് ഞാൻ വേപ്പെണ്ണയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഫിഷ് അമിനോസ്റ്റ് ഇതെല്ലാം കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
1: ജൈവവളം മാത്രമുള്ളത് കൊണ്ട് നമുക്ക് നല്ല വിളവ് കിട്ടുന്നുണ്ടോ?
2: എനിക്ക് എല്ലാത്തിലും നല്ല വിളവ് കിട്ടുന്നുണ്ട്. കൃഷി എനിക്ക് ഇതുവരെ നഷ്ടമായിട്ടില്ല. നമുക്ക് കൃഷിയിൽ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൃഷി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്.
1: 1000-ൽ അധികം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു

0: പോളി ഹൗസാണ് ഇവിടെ ഇപ്പം പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ തുകയും നമ്മൾ തന്നെ ചിലവാക്കിയതാണോ അതോ കൃഷിഭവൻ്റെ സഹായം എന്തെങ്കിലും ഇതിനായിട്ട് ലഭിച്ചിട്ടുണ്ടോ?
1: ഇത് കൃഷിഭവൻ്റെ സഹായത്തോടെ ഞാൻ പോളി ഹൗസ് നിർമ്മിച്ചത്. അപ്പോൾ ഇത് പകുതി സബ്സിഡി ആയിട്ട് കൃഷിഭവൻ മുഖാന്തരം നമുക്ക് കിട്ടുന്നതാണ്, ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും. കൃഷിഭവൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പണി പൂർത്തിയാകുകയും ചെയ്ത് സബ്സിഡിയും നമുക്ക് കിട്ടി.
0: വർഷത്തിൽ 365 ദിവസവും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ പോളി ഹൗസ് ഉള്ളതുകൊണ്ട് കൃഷി ചെയ്യാം. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച നേട്ടം അല്ലേ?
1: അതാണ് എൻ്റെ ഉദ്ദേശം, എല്ലാ സീസണിലും കൃഷി ചെയ്യുക. അതിനു വേണ്ടിയാണ് മെയിനായിട്ട് ഈ പോളി ഹൗസ് ചെയ്തത്.
0: ഇനിയിപ്പോൾ നമ്മൾ ടെറസിൽ നിന്ന് താഴേക്ക് വന്നാൽ വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ചേനയുണ്ട്, ചേമ്പുണ്ട്, മരച്ചീനിയുണ്ട്, വിവിധതരം വാഴകളുണ്ട്. മുഴുവൻ പ്രദേശത്തും കൃഷിയാണ്. ആ വിശേഷങ്ങളോട് ഒന്ന് പങ്കുവയ്ക്കാമോ?
1: ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, ചേനയുണ്ട്, പപ്പായ കൃഷിയുണ്ട്, ഏത്തവാഴയുണ്ട്, വിവിധതരം വാഴകളുണ്ട്, പിന്നെ ചേമ്പുണ്ട്, മരച്ചീനി. എല്ലാം നമ്മൾ മണ്ണിലാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. ടെറസിൽ ഞാൻ പച്ചക്കറി മാത്രമേ ചെയ്യുന്നുണ്ടുള്ളൂ, ബാക്കിയെല്ലാം തറയിലാണ് ചെയ്യുന്നത്.
0: കാലി വളർത്തൽ ഇതിനോടൊപ്പം ഉണ്ടോ?
1: എനിക്ക് പശു ഉണ്ടായിരുന്നു.
0: കോഴിയുണ്ടോ?
1: കോഴി ഇപ്പം 25 കോഴി വരെ എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ടയുണ്ട്, അത് കഴിഞ്ഞിട്ട് പുറത്ത് കൊടുക്കാനും കാണും.
0: ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ നമ്മൾ എങ്ങനെയാണ് വിൽക്കുന്നത്?
1: എൻ്റെ ആവശ്യത്തിന് പോയിട്ടുള്ള പച്ചക്കറികളെല്ലാം ഞാൻ പുറത്ത് കൂടുതലും വിൽക്കുന്നത്. നമുക്ക് കൃഷിയുടെ ഇതിൽ വിപണികളുണ്ട്, കർഷകരെ ഒരു കൂട്ടായ്മകളുണ്ട്. അപ്പോൾ ഇപ്പം ഹരിതശ്രീയും കൃഷിഭൂമി എന്ന് പറയുന്ന വിപണിയുണ്ട്. അവിടെ രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആഴ്ചതോറും ശനിയും ഞായറും പോയി സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. വാഴക്കൊലയായാലും എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. പച്ചക്കറി വിൽക്കുന്നതിന് ഒരു തടസ്സവും നമുക്കില്ല. പാളയത്തുള്ള കൃഷിഭൂമിയുടെ ഇതിലും ശ്രീകാര്യത്തുള്ള ഹരിതശ്രീയുടെ ഇതിലും ഈ രണ്ട് സ്ഥലങ്ങളിലാണ് പച്ചക്കറി വിപണനം നടത്തുന്നത്.
0: പ്രത്യേകിച്ച് ജൈവ പച്ചക്കറിയാണ്, ഇതിന് നല്ല വില കിട്ടുന്നുണ്ടോ? വിൽപ്പനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
1: ഇല്ല, ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. നല്ല വില നമുക്ക് വിലയും കിട്ടുന്നുണ്ട്. നമ്മൾ എന്ത് സാധനം കൊണ്ടുപോയാലും അരമണിക്കൂറുണ്ടെങ്കിലും നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. വാങ്ങാൻ വരുന്നവരുടെ നല്ല സഹകരണമാണ് നമുക്കുണ്ടാകുന്നത്. വീണ്ടും വീണ്ടും നമുക്ക് കൂടുതൽ കൂടുതൽ പച്ചക്കറികൾ കൊണ്ടുചെന്നാലും നല്ലതുപോലെ ചിലവാകുന്നുണ്ട്. നമുക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ്.
0: അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിൻ്റെ ഒരു പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ്. കുടുംബത്തിൻ്റെ കാര്യങ്ങളോട് ഒന്ന് പറയാമോ?
1: എൻ്റെ ഭർത്താവ് മിലിറ്ററിയിലായിരുന്നു, പുള്ളി റിട്ടയർഡായി. ഇപ്പം എൻ്റെ കൂടെ എല്ലാ സമയവും എൻ്റെ സഹായത്തിന് എൻ്റെ കൂടെ ഉണ്ട്. പുള്ളിയുടെ ഹെൽപ്പ് കൊണ്ടാണ് ഞാൻ കൃഷികളെല്ലാം ചെയ്യുന്നത്, വിപണനം നടത്തുന്നതും, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുന്നതും. എല്ലാ സാധനത്തിനും പൂർണ്ണ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, കൊച്ചുമക്കൾ 3 പേരുണ്ട്. അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ജോലി സഹായിക്കാൻ. അവർക്ക് നല്ല താല്പര്യമുണ്ട്. അവർ കുഞ്ഞു കുഞ്ഞു ചെടിച്ചട്ടികളിലൊക്കെ ചെറുതായിട്ടൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മുകളിൽ മണ്ണ് നിറയ്ക്കുമ്പോഴേക്കും എൻ്റെ കൂടെ വന്നിരുന്നൊക്കെ സഹായിച്ചു തരും. 3 ആൺകുട്ടികളാണ്, അവർ 3 പേരും കൃഷി നല്ല ഇഷ്ടപ്പെടുന്നവരാണ്.
0: കൃഷിഭവൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. നമുക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത്തരം ട്രെയിനിങ്ങുകൾ, ക്ലാസ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷിഭവൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തു തരാറുണ്ടോ?
1: ശ്രീകാര്യം കൃഷിഭവൻ്റെ നല്ല സപ്പോർട്ടുണ്ട്. കൃഷി സ്ഥലത്ത് കൂടെ വരാറുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ട്. അതുപോലെ നടീൽ വസ്തുക്കളെല്ലാം കൃഷിഭവനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. വളമായിട്ടും നടീൽ സാധനങ്ങളായി തൈകളായിട്ടും എല്ലാം, കുരുമുളക് തൈ, എല്ലാ സാധനവും ഇവിടെ കൃഷി ചെയ്യുന്ന വാഴക്കന്ന് മുതൽ ഈ എൻ്റെ പുരാടത്തിലുള്ള എല്ലാ സകല സാധനങ്ങളും കൃഷിഭവൻ മുഖാന്തരം കിട്ടിയിട്ടുള്ളതാണ്. നല്ല വിളവ് കിട്ടുന്ന നടീൽ വസ്തുക്കളാണ് നമുക്ക് കിട്ടുന്നത്. ഗുണമേന്മയുള്ള തൈകൾക്കാണ് എല്ലാം തരുന്നത്.
0: ഈ 1 ഏക്കറോളം വരുന്ന സ്ഥലത്തും മുഴുവനും കൃഷിയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് വീട്ടു ജോലികൾ കഴിഞ്ഞാൽ സമയം തികയുന്നില്ല എന്ന് തന്നെ പറയാം. അതിനോടൊപ്പം തന്നെ കൃഷിയിൽ നമുക്ക് സമൃദ്ധമായ വിളവ് കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം ഒരു പ്രധാന ഘടകമാണ്. ഇത്രയും രാവിലെ മുതൽ നമ്മൾ ഈ കൃഷിയുടെ കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മനസ്സിന് സന്തോഷവും ആരോഗ്യമൊക്കെ അധികമായിട്ട് കിട്ടും. അപ്പോൾ ഈ കൃഷിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: എനിക്ക് കൃഷിയോട് താല്പര്യമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് എപ്പോഴും കൃഷിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലും നമ്മളത് ബാധിക്കുന്നില്ല. അസുഖങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കൃഷി ചെയ്യണോണ്ട് നമ്മളത് ശ്രദ്ധിക്കുക പോലും ഇല്ല. പിന്നെ വല്ലപ്പോഴും പനിയോ എന്തെങ്കിലുമൊക്കെ വരും, അല്ലാതെ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ശുദ്ധമായ ഭക്ഷണം കഴിക്കാം, ഒപ്പം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാനവും കൃഷിയിലൂടെ കണ്ടെത്താം. മറ്റൊരു തൊഴിലിനും പോകാതെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ?
1: നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ഈ പറയുമ്പോൾ കുടുംബത്തിൻ്റെ കാര്യം നിങ്ങൾക്കുള്ള എല്ലാം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ കയ്യിൽ എപ്പോഴും വരുമാനമുണ്ട്. നമുക്ക് കുടുംബത്തിൽ എന്താ ആവശ്യം വന്നാലും നമുക്ക് അതിനെ ചിലവാക്കാനുള്ള പൈസ നമ്മളെ കയ്യിൽ എപ്പോഴും കാണും. ഇതിൽ നിന്നുള്ള നമുക്ക് വരുമാനം കൊണ്ട് മനസ്സിനും ശരീരത്തിനും മൊത്തം നമുക്ക് സന്തോഷമാണ്. എല്ലാവരും കൃഷിയെ സ്നേഹിക്കുക, കൃഷിയിൽ വരിക. കൃഷി നമുക്ക് ശരീരത്തിനും മനസ്സിനും നമ്മളെ കുടുംബത്തിനും സന്തോഷമാണ് തരുന്നത്. അതുപോലെ മക്കളുടെ ആരോഗ്യം, കൊച്ചുകുട്ടികളുടെ ആരോഗ്യം, നമ്മളെ കുടുംബത്തിൽ നല്ല ശുദ്ധമായ പച്ചക്കറി ആയിരുന്നാലും പഴവർഗ്ഗങ്ങളായിരുന്നാലും നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള ഒരു 10 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമ്മളെ വീട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ.
0: ഈ ബിന്ദു ചേച്ചിയുടെ കൃഷി വിശേഷങ്ങൾ എല്ലാ ശ്രോതാക്കളും കേട്ടല്ലോ. വീട്ടമ്മമാരായിരിക്കുന്ന സ്ത്രീകൾക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കും വീടിൻ്റെ ചുറ്റിനുമുള്ള ഉള്ള സ്ഥലത്ത് നമുക്കൊരു 10 ഗ്രോ ബാഗെങ്കിലും നട്ടുപിടിപ്പിച്ചാൽ അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറികൾ കിട്ടുമെന്നതിന് എല്ലാവരും കൃഷിരംഗത്തേക്ക് കടന്നു വരണം എന്നാണ് പറയാനുള്ളത്. ചേച്ചിയുടെ ഇത്രയും കൃഷി വിശേഷങ്ങൾ ഞാറ്റുവേല ശ്രോത

0: ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.
1: നന്ദി, നമസ്കാരം.
2: മഴമറയിൽ ഒരുക്കിയ കൃഷികളുമായി മുന്നോട്ടു പോകുകയാണ് കേരളാദിത്യപുരം വിഷ്ണുനഗർ ലക്ഷ്മി ഭവനിലെ ശ്രീമതി ബിന്ദു. കൃഷിക്കു വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും ധനസഹായങ്ങളും നൽകുന്ന കൃഷിവകുപ്പും മികച്ച മാർഗനിർദ്ദേശങ്ങളുമായി സദാ കൃഷിയിടത്തിലുള്ള കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും ഒപ്പമുള്ളപ്പോൾ ധൈര്യമായി ചുവടുവച്ചാൽ വിജയത്തിലെത്താൻ കഴിയും എന്നതിന്റെ ഉത്തമ സാക്ഷ്യമാണ് ശ്രീമതി ബിന്ദുവിന്റെ കൃഷിയിടം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി സമാപിച്ചു. ആകാശവാണി തൃശൂർ. ലളിതഗാനങ്ങൾ, കാവാലം നാരായണ പണിക്കരുടെ രചന, എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം, സുജാത മോഹൻ പാടിയത്.

ലളിതഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: അസ്ഥിരോഗങ്ങളും ആയുർവേദ ചികിത്സാ മാർഗങ്ങളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഇന്ന് മിക്കവരെയും അലട്ടുന്ന ഒന്നാണ് അസ്ഥിസംബന്ധമായ പ്രശ്നങ്ങളും സന്ധിവേദനകളും. ഇവയ്ക്ക് ആയുർവേദത്തിലൂടെ എങ്ങനെ ഫലപ്രദമായ പരിഹാരം കാണാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടുകൂടെയുള്ളത് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നിയാണ്. സ്വാഗതം സർ.
2: നമസ്കാരം.
1: അസ്ഥിരോഗ ചികിത്സയിൽ ആയുർവേദത്തിനുള്ള പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ആധുനിക ചികിത്സാ രീതികളിൽ നിന്ന് ഇതെങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നൊന്ന് പറയാമോ?
2: ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ, അസ്ഥിസന്ധിഗത രോഗങ്ങളിൽ, എല്ലൊടിയുന്ന ഫ്രാക്ചർ പോലത്തെ സിറ്റുവേഷൻസിൽ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തുടയല് പൊട്ടിക്കഴിഞ്ഞാൽ അത് ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കണങ്കാലിൻ്റെ ഉള്ളിൽ എല്ല് പൊട്ടി മാറിപ്പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കേണ്ടതാണ്. അങ്ങനെ അല്ലാതെ വരുന്ന നമുക്കൊരു കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ്, അതായത് ക്ലോസ് ടു മാനിപ്പുലേറ്റീവ് റിഡക്ഷൻ, നമുക്ക് പുറമെ നിന്ന് തന്നെ പിടിച്ചിട്ട് ശരിയാക്കാവുന്ന അസ്ഥി സംബന്ധമായിട്ടുള്ള എല്ല് പൊട്ടുന്നതും, അതുപോലെ തന്നെ ഈ സ്ഥാനചലനം വന്നിട്ടുള്ള ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തിലും ആയുർവേദത്തിന് ഉടനെ തന്നെ ഫലം കിട്ടുന്ന രീതിയിൽ അത് കറക്റ്റ് പൊസിഷനിലോട്ട് പിടിച്ചിട്ട് ഇമ്മൊബിലൈസ് ചെയ്ത് അതിനുശേഷമുള്ള റീഹാബിലിറ്റേഷൻ ഫേസിൽ, അതായത് വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് ചലനക്ഷമത്വം വീണ്ടെടുക്കാനുള്ള കാര്യങ്ങളിൽ ആയുർവേദത്തിന് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മസ്കുലോസ്കെലറ്റൽ പതോളജി, അതായത് പ്രായമാവുമ്പോൾ വരുന്ന അത്തരത്തിലുള്ള അസുഖങ്ങളിലും നീണ്ടു നിൽക്കുന്ന അസുഖത്തിൽ നിന്നുള്ളൊരു മുക്തി കിട്ടാനായിട്ട് ആയുർവേദത്തിൻ്റെ പങ്ക് വലുതാണ്.
1: ഇപ്പോൾ സന്ധിവാദം അല്ലെങ്കിൽ നടുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിൽ സ്ഥിരമായ ഒരു പരിഹാരമുണ്ടോ? നമ്മൾ സാധാരണയായിട്ട് മോഡേൺ മെഡിസിൻ നോക്കുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം അല്ലാതെ പെർമനൻ്റ്ലി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ആകും എന്നൊരു ചിന്ത ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ്
2: ഇതിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസ്ഥി സംബന്ധമായിട്ട് വരുന്ന പതോളജിക്കൽ

0: സിറ്റുവേഷനിൽ, അതായത് വീഴ്ച പോലത്തെ പരിക്കുകളല്ലാതെ വരുന്ന കാര്യങ്ങളിൽ ജീവിതശൈലി ക്രമീകരണത്തിന് ഒരു 25% മുതൽ 33% വരെ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം അത് ഓരോ രോഗത്തിനനുസരിച്ചും രോഗിയനുസരിച്ചും രോഗിയുടെ പ്രായം അതിനനുസരിച്ചെല്ലാം അവർ ചെയ്യുന്ന ജോലി, വ്യത്യസ്തമായിട്ടുള്ള വ്യായാമങ്ങൾ, അതായത് ആ രോഗിക്ക് ഇണങ്ങുന്ന ശാരീരിക പരിശോധനയിലൂടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി നമ്മൾ നിർണയിക്കുന്ന ആ വ്യായാമങ്ങൾ രോഗമുക്തി ലഭിച്ചതിന് ശേഷം രണ്ടാമത് വരാതിരിക്കാനായി ചെയ്തു കഴിഞ്ഞാൽ 25% മുതൽ 33% വരെ ആ വ്യായാമത്തിനും, പിന്നീട് ഈ മരുന്നിന്, അത് ഘട്ടം ഘട്ടമായിട്ടുള്ള മരുന്നുകൾക്കും ഏകദേശം ഒരു 33% മുതൽ 50% വരെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് ഇതിൽ ആർക്കാണോ പ്രയോജനം കിട്ടണ്ടേ അവരുകൂടി ഇൻവോൾവ് ആയിട്ടുള്ള ജീവിതശൈലി ക്രമീകരണത്തിലെ കറക്ഷനും വ്യായാമത്തിന്റെ തുടർച്ചയും അവർക്ക് പരിപൂർണമായ രോഗമുക്തിക്ക് 90% മുതൽ 98% വരെ പ്രയോജനം കിട്ടുന്നതായിട്ടാണ് ചികിത്സയിൽ നമ്മൾ കണ്ടുവരുന്നത്.
1: അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ.
0: തീർച്ചയായിട്ടും
1: ജീവിത

0: നിർണയിക്കുന്ന ആ വ്യായാമങ്ങൾ രോഗമുക്തി ലഭിച്ചതിന് ശേഷം രണ്ടാമത് വരാതിരിക്കാനായി ചെയ്തു കഴിഞ്ഞാൽ 25% മുതൽ 33% വരെ ആ വ്യായാമത്തിനും, പിന്നീട് ഈ മരുന്നിന് അത് ഘട്ടമായിട്ടുള്ള മരുന്നുകൾക്കും ഏകദേശം ഒരു 33% മുതൽ 50% വരെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് ഇതിൽ ആർക്കാണോ പ്രയോജനം കിട്ടണ്ടേ അവരുകൂടി ഇൻവോൾവ് ആയിട്ടുള്ള ജീവിതശൈലി ക്രമീകരണത്തിലെ കറക്ഷനും വ്യായാമത്തിന്റെ തുടർച്ചയും അവർക്ക് പരിപൂർണമായ രോഗമുക്തിക്ക് 90% മുതൽ 98% വരെ പ്രയോജനം കിട്ടുന്നതായിട്ടാണ് ചികിത്സയിൽ നമ്മൾ കണ്ടുവരുന്നത്.
1: അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും
1: ജീവിതശൈലി കുറച്ച് കൂടുതൽ മെച്ചമായ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ഒക്കെ ജീവിതത്തിന്റെ ഭാഗമായ ഒരു ജീവിതശൈലി ഉണ്ടെങ്കിൽ പല അസുഖങ്ങളും നമുക്ക് വരാതെ കാക്കാമായിരുന്നു എന്ന് തോന്നുമല്ലോ. ഇപ്പൊ മുട്ട് തേയ്മാനം പോലുള്ള അല്ലെങ്കിൽ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് പോലുള്ള നമ്മുടെ പോസ്റ്റർ കാരണമൊക്കെയുള്ള അല്ലെ ലാക്ക് ഓഫ് മൂവ്മെന്റ് കാരണമുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൂടുതൽ സിവിയർ ആയിട്ടൊരു അവസ്ഥയിൽ എത്തുന്നത് തടയാമായിരുന്നു നമുക്കൊരു എക്സസൈസ് റൊട്ടീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പൊ അത് അങ്ങനെ ഒരു എക്സസൈസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത എന്താണ്?
0: തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരു കാര്യമാണിത്. കാരണം കണ്ടിന്യൂസ് ആയി ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് വേണ്ടി വരുന്ന പ്രത്യേകിച്ചുള്ള അവരുടെ പോസ്റ്ററൽ കറക്ഷനിലുള്ള അറിവ്, ആ അറിവ് വളരെ പ്രധാനമാണ്. അവയർനെസ് ഉണ്ടാവുക, അവബോധമുണ്ടാവുക, അത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കാനായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാം. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന പ്രത്യേകം വ്യായാമങ്ങൾ, സ്ട്രെച്ചസ്, സ്ട്രെങ്തനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടർന്നാൽ ഇതിനെ തടഞ്ഞു നിർത്താമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമതായി, രോഗം മൂർച്ഛിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പോസ്റ്റൽ കറക്ഷൻ എർഗണോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പ്രത്യേക ശാഖ തന്നെ അതിനുണ്ട്. അവരവർ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു അറിവ് നേടുക, അത് കൃത്യമായിട്ടൊരു വൈദ്യനിർദ്ദേശത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നീട് ഇത് മൂർച്ഛിക്കുന്നതിന് മുമ്പേ തുടരുന്ന വ്യായാമങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് രണ്ടാമത് ഇത് കൂടി വരുന്നതിനെ തടയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തന്നെയാണെങ്കിൽ ഒരു 4 സ്റ്റേജ് ഉണ്ട്. ഇതിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജിലൊന്നും ആരും തന്നെ ഡോക്ടറെ സമീപിക്കാറില്ല. അറ്റ്ലീസ്റ്റ് ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജിലെങ്കിലും രാവിലെ എഴുന്നേറ്റ് നടന്നു തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് മാറുന്നുണ്ട്. അതുപോലെ കുറേ സമയം ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രയാസമുണ്ട്, അതും കുറച്ച് കഴിയുമ്പോൾ മാറും. പക്ഷേ അത് ആ സാഹചര്യത്തിൽ തന്നെ ഡോക്ടറുടെ സേവനം ലഭിക്കുകയും ആ പറയുന്ന വ്യായാമം കൃത്യമായിട്ട് അതേപോലെ തന്നെ വേദന മാറിയാലും തുടർന്നാൽ അവസാന ഘട്ടത്തിലെ മുട്ട് മാറ്റിവെക്കേണ്ട സ്ഥിതിയിലോട്ട് എത്താതെ അതിനെ തടയാനായിട്ട് സാധിക്കും.
1: വീട്ടമ്മമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രായം മുതൽ അവരുടെ ഒരു കിടപ്പാവുന്ന പ്രായം വരെയും അവർ അടുക്കളയിൽ സ്ഥിരമായി നിന്ന് ഇപ്പോൾ ഒരു ദിവസത്തിന്റെ മുക്കാൽ ഭാഗത്തുള്ള അടുക്കളയിൽ നിന്നുകൊണ്ടുള്ള പണികളാണ് കൂടുതലായിട്ടും. അപ്പൊ അത്തരം സ്ത്രീകളിൽ മുട്ടുവേദന അല്ലെങ്കിൽ മുട്ടിനുണ്ടാകുന്ന തേയ്മാനം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ടല്ലോ. ഓവർ വെയിറ്റ് ഒരു കാരണമായിട്ട് വരാം. അവർ പറയുന്നത് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ നിന്ന് ജോലി ചെയ്യുകയാണ്, അപ്പൊ അത് മതി എന്റെ എക്സസൈസ്, ഇതിനും അപ്പുറം എനിക്ക് എന്ത് എക്സസൈസ് ആണ് വേണ്ടത്, എനിക്ക് പറ്റില്ല എന്നുള്ളതാണല്ലോ. അപ്പൊ അതൊരു ന്യായീകരണം ആണോ?
0: ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് കഴിയില്ല. കാരണം 40 വയസ്സ് കഴിയുമ്പം മുതൽ തന്നെ മുട്ടിന്റെ പേശികൾ ബലപ്പെടുത്താനായിട്ട് ചെയ്യേണ്ട ചില വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളും പ്ലസ് ഈ എക്സസൈസും രണ്ടും രണ്ടാണ്. അതിനെ രണ്ടായി തന്നെ മനസ്സിലാക്കണം. ഈ എക്സസൈസ് ചെയ്തുകൊണ്ട് അവർ ഈ കാര്യം ചെയ്യുന്നത് അവർക്ക് ഗുണവും, എക്സസൈസ് ഇല്ലാതെ അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് ദോഷവുമായിട്ട് ഭവിക്കും. അപ്പോൾ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം വീട്ടമ്മയുടെ ആരോഗ്യമാണ് ആ വീടിന്റെ ആരോഗ്യം. അതുകൊണ്ട് വീട്ടമ്മയുടെ ആരോഗ്യം കൃത്യമായി സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ ഒബിസിറ്റിയും വളരെയധികം മുട്ടിന്റെ തേയ്മാനത്തെ മെക്കാനിക്കലായിട്ടുള്ള സ്ട്രെയിൻ കൂട്ടുന്നതിന് കാരണമാവുന്നത് കൊണ്ട് തന്നെ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് വേദന ഇല്ലെങ്കിൽ കൂടി വേദന വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്.
1: നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. പേരും സ്ഥലവും പറയാമോ?
2: ഗിരിജ.
1: സംസാരിച്ചോളൂ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: നമസ്കാരം ഡോക്ടർ. എനിക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നട്ടലിന്റെ 4-5 ആ ഭാഗത്ത് മോൾ ഭാഗത്തായിട്ട് ബലക്ഷയം കൊണ്ടുണ്ടായ പൊട്ടലാന്ന് പറഞ്ഞു.
0: മനസ്സിലായി.
2: അപ്പൊ അതിന് ഞാൻ കാൽസ്യം ഗുളികകൾ മാത്രമേ കഴിക്കുന്നുള്ളൂ, വേറെ സകലം കഷായം ഒക്കെ കുറിച്ചിട്ടുണ്ടെങ്കിൽ കുറവായില്ല. അപ്പൊ അതിന് അത്യാവശ്യം എന്തെങ്കിലും മരുന്നുണ്ടോന്ന് അറിയാം. പിന്നെ രണ്ടാമതായിട്ട് എന്റെ വലത്തെ ഉരത്തിന്റെ അവിടുന്ന് കയ്യറ മുട്ട് വരെ അസ്ഥി ചേർത്ത് ചുമിക്കുള്ള കുത്തല വെറുതെ ഇരുന്നാലും ഉണ്ട്, എന്തെങ്കിലും ചെയ്യുമ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. രാത്രിയിലാണ് കൂടുതൽ.
0: രാത്രിയിൽ കൂടുതലുണ്ട് അല്ലേ? രാവിലെ എഴുന്നേക്കുമ്പോഴും എങ്ങനെയാണ്? രാവിലെ എഴുന്നേറ്റ് അനക്കുമ്പോ ബുദ്ധിമുട്ട് കൂടുതലുണ്ടോ?
2: അനക്കുമ്പോ കൈയൊക്കെ ഇത്തിരി പൊക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്.
0: ഫ്രാക്ചർ വന്നിട്ട് എത്ര നാളായി? ഓസ്റ്റിയോപൊറോട്ടിക് ഫ്രാക്ചർ വന്നിട്ട് അമ്മയ്ക്ക് എത്ര വയസ്സായി ഇപ്പം? അമ്മ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മ തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ കണ്ട് അവിടെ നിന്നുള്ള മരുന്നുകള് കഴിക്കേണ്ടതുണ്ട്. അതുകൂടാതെ അമ്മ കൃത്യമായിട്ട് തുടരേണ്ട ചില വ്യായാമങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ

0: നിങ്ങൾക്കും വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മമായിട്ട്, അതായത് വളരെ ശ്രദ്ധിച്ചേ വ്യായാമം ചെയ്യാവുള്ളൂ. കൂടുതൽ സ്ട്രെയിൻ ചെയ്യാതെ ചെയ്യേണ്ട ചില വ്യായാമങ്ങളുണ്ട്. അതുകൂടാതെ അമ്മ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധിച്ചു നോക്കി വൈറ്റമിൻ D3 സപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാം. അത് കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ്. അത് വളരെ നല്ലതാണ്. അത് തുടരാം. പറയുന്ന കാര്യത്തില് അമ്മയ്ക്ക് പ്രായമായി, എല്ലിന്റെ ബലം കുറഞ്ഞത് കൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നമാണ് ഈ നമ്മൾ ഈ പറയുന്ന ആവശ്യം വേണ്ടുന്ന പോഷക ഘടകങ്ങള് ആവശ്യത്തിന് വേണ്ടത് നിലനിർത്തുക എന്നുള്ളത് ആവശ്യമാണ്. അതിൽ അത് ഒരു തുടർച്ചയായിട്ട് വേണ്ട ഒരു കാര്യമാണ്, ഇടയ്ക്ക് നിർത്താൻ പറ്റുന്ന കാര്യമല്ല. അതുകൂടാതെ അമ്മ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ്. ഇത് രണ്ടും ചെയ്താല്, കൃത്യമായിട്ട് ചെയ്താല് കുറച്ച് നാളുകൾ തുടർച്ചയായിട്ട് ഈ വ്യായാമം വേദന മാറിയാലും അമ്മ നിർത്തരുത്, തുടരണം. അപ്പൊ അമ്മയ്ക്ക് ഈ കാര്യത്തില് നല്ല പ്രയോജനം കിട്ടും, കേട്ടോ. ഡോക്ടർ കണ്ട് ചെയ്യേണ്ട, സൂക്ഷ്മമായി ചെയ്യേണ്ട വ്യായാമങ്ങളുണ്ട്. അമ്മ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറുത്ത എള്ള്, അതുപോലെ നമുക്ക് സ്വാഭാവികമായി നമ്മുടെ ചുറ്റിനും കിട്ടുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള, അത്തരം കാര്യങ്ങളൊക്കെ അമ്മ സ്ഥിരമായി ശീലിക്കുന്നത് നല്ലതാണ്. ഭക്ഷണത്തിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങൾ റെഗുലറായിട്ട് ശീലിക്കുന്നത് നല്ലതാണ്. അപ്പൊ അമ്മ ഈ വെജിറ്റേറിയനിൽ തന്നെ ഇപ്പൊ ഈ നമുക്ക് ചുവന്ന ചീര, നെല്ലിക്ക, പാവയ്ക്ക, ക്യാരറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഒന്ന് ഉൾപ്പെടുത്തും. പിന്നെ ഈ വ്യായാമം നമ്മൾ അധികം മൂവ്മെന്റ്സ് ഇല്ലാതെ ചെയ്യേണ്ട വ്യായാമമാണ്. അത് ആ ഡോക്ടറെ അടുത്ത് ചോദിച്ചാൽ അത് പറഞ്ഞു തരും. അത് നിലവിലെ അമ്മയുടെ ശാരീരിക പരിശോധന കഴിഞ്ഞ ശേഷമാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഈ കപ്പി വലിക്കണ പോലത്തെ വ്യായാമങ്ങളൊക്കെ ഉണ്ടല്ലോ, വെള്ളം കോരാനുള്ള കപ്പി ഉണ്ടല്ലോ, ആ കപ്പി മുകളിൽ ഒരേ സ്ഥലത്ത് കെട്ടി രണ്ട് സ്ഥലത്തും കയറിട്ടിട്ട് ആ കയറുകൊണ്ട് വലിക്കുന്ന വ്യായാമമൊക്കെ മറുകയുടെ സഹായം കൊണ്ട് വേദനയുള്ള കൈക്ക് പ്രയോജനം കിട്ടുന്ന വ്യായാമങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ തോർത്തൊക്കെ പുറകിൽ നമ്മൾ പുറം തുടയ്ക്കുന്നത് പോലെയുള്ള മൂവ്മെന്റ് ഉണ്ടല്ലോ, അപ്പൊ വേദനയുള്ള കൈ താഴെ വെച്ചിട്ട് അത്തരത്തിലുള്ള വ്യായാമങ്ങളൊക്കെ ഗുണം ചെയ്യും. അപ്പൊ അത് ഡോക്ടർ അമ്മയെ കാണുമ്പോൾ ഇത് പറഞ്ഞു തരും. അത് തുടർച്ചയായിട്ട് ചെയ്താൽ പ്രയോജനമാകും കേട്ടോ. അമ്മ ഇത് ചോദിക്കൂ, ഞാൻ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ട് തന്നെ ചോദിക്കൂ, അത് പറഞ്ഞു തരും കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോ തേയ്മാനം വന്ന സന്ധികൾ ആയുർവേദ ചികിത്സയിലൂടെ നമുക്ക് മുന്നേ ഒരു ഹെൽത്തി സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ?
0: അതായത് ഒരിക്കലും ഈ ഡീജനറേഷൻ വന്നതിനെ തിരിച്ച് റീജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ ഡീജനറേഷന്റെ പ്രോഗ്രഷനെ തടയാൻ പറ്റും. ഇത് മുന്നോട്ട് വീണ്ടും പ്രായം കൂടുന്നതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നമുക്ക് ഒരു പരിധി വരെ അതിന്റെ ആ പ്രോഗ്രഷന്റെ വേഗതയെ തടയാൻ സാധിക്കും എന്നുള്ളതും, അതിനേക്കായാലും പ്രധാനം ഈ ഡീജനറേഷൻ വന്നതുകൊണ്ട് തേയ്മാനം വന്നിട്ടുണ്ടായിട്ടുള്ള അവിടുത്തെ ലക്ഷണങ്ങൾ, വേദന തുടങ്ങിയ, ബലക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ആയുർവേദ ചികിത്സയുടെ പ്രത്യേകത.
1: അപ്പോൾ നേരത്തെ ആണെങ്കിൽ മുട്ടുവേദനയോ സന്ധിവാദമോ ഒക്കെ പ്രായമായവരിൽ മാത്രം കണ്ടുവരുന്ന ഒന്നായിരുന്നല്ലോ, ഇപ്പൊ പക്ഷെ ചെറുപ്പക്കാരിൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെയധികം കൂടിയിട്ടുണ്ടല്ലോ, എന്താണ് കാരണം?
0: അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഒരു 10 കൊല്ലം മുമ്പ് ഈ രോഗവുമായി വന്നിരുന്ന് കണ്ടിരുന്ന ആൾക്കാരെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ആൾക്കാർ ഈ പ്രശ്നമായി നമ്മളെ കാണുന്നതിന്, ഡോക്ടറെ സമീപിക്കുന്നതിന് ഉള്ള ഒരു ആ ഒരു വ്യത്യാസം നമുക്ക് ആ ഒരു ട്രാൻസിഷൻ ഈ 10 കൊല്ലത്തിൽ കാണാൻ പറ്റും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും സാങ്കേതിക വിദ്യയുടെ പ്രയോജനം കൂടുന്നതിനനുസരിച്ച് മുമ്പ് ഒരു അത്യാവശ്യമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് ഇത്ര ദൂരം നടന്നായിരിക്കാം ഒരു പക്ഷേ പോകേണ്ടിയിരുന്നത്, ഇപ്പം അതിന് മറ്റൊരു സൗകര്യം വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ബാലൻസ് ആണ് നമുക്ക് വേണ്ടത്. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം, അതിന്റെ കൂടെ നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിന് അവനവന് ഇണങ്ങുന്ന അവനവന് വേണ്ട രീതിയിൽ വേണ്ടത് വേണ്ടത്ര അളവിലുള്ള വ്യായാമം വേണ്ടതുണ്ട്. അത് കുറവുള്ളത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. രണ്ടാമതായിട്ട് മുൻപത്തെ ഒരു സാഹചര്യം കൊണ്ട്, ഇപ്പൊ പലപ്പോഴും വളരെ പ്രായമുള്ള ആൾക്കാർ തന്നെ അവരുടെ അന്നത്തെ ജീവിത സാഹചര്യം കൊണ്ട് അവർ കൃഷി ചെയ്ത് ഭക്ഷണം കഴിക്കുകയും അവർ കഴിച്ചുകൊണ്ടിരുന്ന സാധനത്തിന്റെ മേന്മ കൊണ്ടും ചെയ്തിരുന്ന അവരുടെ നോർമലി ഉള്ള ഒരു ഡെയിലി റൊട്ടീന്റെ പ്രാധാന്യം കൊണ്ടും അവർക്ക് നല്ല ശാരീരിക ക്ഷമതയും ആരോഗ്യമുള്ള ആളുകളെ കാണാറുണ്ട്. നേരെ തിരിച്ച് പ്രായം കുറഞ്ഞ ആൾക്കാർ വളരെ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് കൂടി ഒരു പക്ഷേ ചിലപ്പോൾ മുട്ട് മാറ്റി വയ്ക്കേണ്ട സ്ഥിതിയിൽ 50 വയസ്സൊക്കെ ഉള്ള ഒരാൾക്കാരും നമ്മളെ സമീപിക്കുന്നുണ്ട്. ഇതൊരു വ്യായാമത്തിന്റെയും അതേപോലെ നല്ല ജീവിത ശൈലി ക്രമീകരണങ്ങളുടെയും അറിവും അതിനെ കൃത്യമായി പ്രാവർത്തികമാക്കുക എന്നുള്ളതുമാണ് ഈ ഒരു അവസ്ഥയെ പ്രതിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയണേ. ഓക്കെ, നമ്മുടെ ഇപ്പം ഡോക്ടർ ജിക്കു എലീസ് ബെന്നി ഉണ്ട്, ചോദിച്ചോളൂ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: എനിക്ക് നട്ടെല്ലിനും മുട്ടിനും മറ്റു അസ്ഥികൾക്കൊക്കെ ഭയങ്കര വേദന.
0: എത്ര നാളായത്
2: തുടങ്ങിയിട്ട്? ഒരു 8-10 വർഷത്തോളമായി.
0: രാവിലെ എഴുന്നേറ്റ് നടന്നു തുടങ്ങാനൊക്കെ ബുദ്ധിമുട്ട് കൂടുതലുണ്ടോ?
2: നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്.
0: അപ്പൊ ഇപ്പൊ നിലവിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, ചികിത്സ എന്തെങ്കിലും?
2: ചികിത്സ ഈ എണ്ണയും കുഴമ്പുകളൊക്കെ കഴിക്കുന്നുണ്ട്. കുറച്ചു ദിവസം കഴിയുമ്പം ബുദ്ധിമുട്ട് വരും, നീര് വീഴ്ച ഉണ്ടാകും. പിന്നെ

0: ഉണ്ടാകുന്നതായിരുന്നു.
1: സ്ഥിരമായി കഴിക്കുന്ന എന്തെങ്കിലും മരുന്നുകളുണ്ടോ മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട്? പ്രമേഹം പോലത്തെ
0: കഴിഞ്ഞ ആഴ്ചയിലാണ് ഉള്ളതായിട്ട് അറിഞ്ഞത്.
1: ഉറക്കത്തിനിടയ്ക്ക് നമ്മൾ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുമ്പോഴൊക്കെ വേദന അനുഭവപ്പെടുന്നുണ്ടോ? അപ്പൊ നിലവില് ഇപ്പം തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സേവനമാണോ ഉപയോഗപ്പെടുത്തുന്നത്? ഇനി ചെയ്യാവുന്ന ഒരു കാര്യം, അവിടെ തൊട്ടടുത്ത് തന്നെ അസ്ഥിരോഗ വിഭാഗവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജില്ലാ കേന്ദ്രങ്ങളിലും തൊട്ട് അടുത്ത് ഹോസ്പിറ്റൽ സൗകര്യമുള്ള സ്ഥലങ്ങളിലും ഉണ്ടാവും. അത്തരത്തിലുള്ള ആ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ട് വരാതിരിക്കാനും വന്ന അസുഖം രണ്ടാമത് വരാതെ പൂർണ്ണമായിട്ട് മാറുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില വ്യായാമങ്ങളുണ്ട്. അത് രോഗത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ മുട്ടിനു വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ മുട്ടിനടിയിൽ തുണി മടക്കി വെച്ച് മുട്ട് താഴേക്ക് അമർത്തി 5 സെക്കൻഡ് ബലം പിടിച്ചു തന്നെ വെച്ച് പിന്നെ അത് വീണ്ടും റിലീസ് ചെയ്ത് അങ്ങനെ ഒരു 10 പ്രാവശ്യം 20 പ്രാവശ്യം ഒക്കെ രാവിലെ വൈകുന്നേരവും ചെയ്യുന്ന, മുട്ട് അനങ്ങാതെ മുട്ടിന് സ്ട്രെയിൻ വരാതെ മുട്ടിന്റെ പേശികളെ ബലപ്പെടുത്തുന്ന ചില വ്യായാമങ്ങളുണ്ട്. ഇതുപോലെ നടുവിന് നമ്മൾ മുട്ട് മടക്കി വെച്ച് നടു താഴേക്ക് അമർത്തുന്ന 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന വ്യായാമങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് ആ സന്ധികളെ അനക്കിക്കൊണ്ട് ചെയ്യുന്ന വ്യായാമങ്ങളല്ല, സന്ധികൾക്ക് സ്ട്രെയിൻ ഇല്ലാതെ തന്നെ പേശികൾക്ക് ബലം വരുന്ന വ്യായാമങ്ങളാണ്. അപ്പൊ അത് നമ്മുടെ ഈ ആയുർവേദത്തിൽ തന്നെ അസ്ഥിരോഗ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കണ്ട് ഈ വ്യായാമങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒപ്പം മരുന്ന് കഴിക്കുന്ന ഒരു രീതി ചെയ്താൽ. ഇപ്പൊ എത്ര വയസ്സായി?
0: 73.
1: ഈ 10 കൊല്ലമായിട്ട് ഉണ്ടെന്ന് പറയുന്ന ബുദ്ധിമുട്ട് ഈ പ്രായവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രശ്നമാണ്. ഈ പേശികളെ ബലപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സന്ധിയുടെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനം അതേപോലെ തന്നെ നടക്കാൻ, അതായത് ആ ജോയിന്റിന് സ്റ്റെബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും മൊബിലിറ്റിയും ഒക്കെ കിട്ടാനായിട്ട് സഹായകരാകും. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉള്ള വേദനയും രാവിലെ എഴുന്നേറ്റ് നടന്നു തുടങ്ങുമ്പോൾ ഉള്ള വേദനയൊക്കെ ഏകദേശം ഒരു 8 ആഴ്ച മുതൽ 12 ആഴ്ച വരെ നമ്മൾ ഈ വ്യായാമം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ചികിത്സാ രീതിയിലോട്ട് മാറുമ്പോൾ കൂടുതൽ പ്രയോജനകരമാകും.
2: ഡോക്ടർ, അമിതമായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് വിയർക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ നീർക്കെട്ടെന്നൊക്കെ നമ്മൾ പറയുന്ന കൈൻഡ് ഓഫ് വേദന വരാറുണ്ടല്ലോ, ഒരു 1 വീക്ക് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്ന തരം വേദന, അതെന്തുകൊണ്ടാണ് വരുന്നത്? അല്ലെങ്കിൽ അതങ്ങനെ വരാതെ നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും?
1: അത് എന്താ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേശികളെ കവർ ചെയ്തിരിക്കുന്ന ഫേഷ്യ എന്ന് പറയുന്ന സ്ട്രക്ചറിന് ഫേഷ്യേറ്റിസ് എന്ന ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ നീർക്കെട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ സാധാരണ ചെയ്യാത്ത ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നോർമലി ഉള്ള റുട്ടീനിൽ നിന്ന് മാറിയിട്ടുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് തണുപ്പടിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു പോസ്റ്ററിലുള്ള എറർ ആവാം, നമ്മൾ നോർമലി ചെയ്യുന്നതിന് വിട്ടിട്ട് ഒരുപാട് സമയം ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാവാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ തല കൂടുതൽ വിയർക്കുന്നതുമായി ബന്ധപ്പെട്ട് സാധാരണ ചെയ്യാത്ത ഒരു അമിത വ്യായാമം പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമാവധി ഒരേ റുട്ടീൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം നമ്മളൊരു വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് ജീവിതത്തിൽ ആവശ്യമുണ്ട്, ഡെയിലി റുട്ടീൻ ആവശ്യമുണ്ടെങ്കിൽ, അത് പരമാവധി ഒരു ആഴ്ചയിൽ ഒരു 4 അല്ലെങ്കിൽ 5 ദിവസം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നം വരാതിരിക്കും.
2: അതായത് ഒരേ സമയത്ത് ചെയ്യുക എന്നുള്ളതാണോ? എക്സസൈസ് ഒരു ദിവസം രാവിലെ ചെയ്യുക, ഒരു ദിവസം വൈകുന്നേരം ചെയ്യുക, അത് പ്രശ്നമാണോ?
1: ഇല്ല, അങ്ങനെ കുഴപ്പമില്ല, അതിന് ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഈ സമയം മാറുന്നതിന് പ്രശ്നമില്ല, പക്ഷേ എല്ലാ ദിവസവും പരമാവധി അത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു 1.5 ദിവസമെങ്കിലും അത് തുടരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തണം. പിന്നെ ഈ പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കുക എന്നുള്ളതും, അതുപോലെ ഇത്തരത്തിലുള്ള വ്യായാമങ്ങളൊക്കെ ഏർപ്പെടുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു രീതിയിൽ ഒരു വാമപ്പും, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വാമപ്പ് ചെയ്യുന്നത് പോലെ തന്നെ കൂൾ ഡൗണും ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും.
2: അങ്ങനെ നീർക്കെട്ട് സപ്പോസ് സംഭവിച്ചാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡി എന്ന് പറയുന്നത് എന്തായിരിക്കും?
1: ഏറ്റവും പ്രധാന അവിടെ വീണ്ടും അധികം സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക, റെസ്റ്റ് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ, ഇപ്പൊ ഇതിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു മസിലിന് ഒരു സ്ട്രെയിൻ വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ അവിടെ ചൂടധികം കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പൊ ഒരു അക്യൂട്ടായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഐസ് തുണിയിൽ തന്നെ കവർ ചെയ്ത് പൊതിഞ്ഞതിന് ശേഷം ഒരു 3 സെക്കൻഡൊക്കെ വെച്ചു മാറ്റി അങ്ങനെ പല പ്രാവശ്യം ഏകദേശം ഒരു 2 മിനിറ്റ് വരെയൊക്കെ തുടരാം. പരമാവധി അവിടെ മൂവ്മെന്റ്സ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഒരു 3 ദിവസം ആവുമ്പോഴേക്കും ഈ ബുദ്ധിമുട്ട് കുറയുകയും നമുക്ക് ചെറുതായിട്ട് ചലനങ്ങൾ കൊടുക്കാനും സാധിക്കും. ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റേജ് മാറുന്നതിനനുസരിച്ച് വേണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെറിയൊരു ചൂടോ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ചെറിയ വ്യായാമം ചെയ്തു ഏകദേശം ഒരു 7 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നോർമൽ സാധാരണ വ്യായാമങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്.
2: ആദ്യം പക്ഷേ ആൾക്കാർ സാധാരണ രീതിയിൽ ഇതുപോലെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ചൂട് കൊടുക്കാനായിരിക്കും ശ്രമിക്കുന്നത്, തെറ്റായിട്ടുള്ള കാര്യമാണ്.
1: അപ്പൊ ഇതിൽ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്യൂട്ട് ആയിട്ടുള്ള സ്റ്റേജിൽ പേശികൾക്ക് കീറലോ അതല്ലെന്നുണ്ടെങ്കിൽ ലിഗമെന്റ്സിന് സ്പ്രെയിനോ ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ചൂട് വെക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ചൂട് വെക്കുമ്പോൾ അവിടെ ആ പരിക്ക് ഗുരുതരമാവാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും സേഫായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളത് കൊണ്ട്, പരിക്ക് പറ്റിയിട്ടുള്ള ഉടനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും

0: ചൂട് വയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം.
1: അതുപോലെ എണ്ണയൊക്കെ ഇട്ട് തടവുന്ന ഒരു ശീലമുണ്ടല്ലോ, തൈലങ്ങൾ ഉപയോഗിക്കുന്ന ശീലങ്ങൾ, അതും
0: അത് ഈ എന്താണ് പരിക്ക് എന്ന് അറിഞ്ഞതിന് ശേഷം പരിക്കിൻ്റെ തീവ്രതയൊക്കെ അനുസരിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു പക്ഷെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, വിരലൊക്കെ തട്ടി തീരെ ചെറിയ പരിക്കായിരിക്കും, അത് ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് ഒരു 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കെട്ടിവെച്ചു, അതിനുശേഷം കെട്ടഴിച്ചു, വ്യായാമം ചെയ്തു, 14 ദിവസം ആകുമ്പോഴേക്കും ആ വേദന മാറും. പക്ഷേ ഇത് നമ്മൾ ആ സമയത്ത് അത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷെ 1 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ആ വേദന മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ പരിക്കിൻ്റെ തീവ്രത അനുസരിച്ച് മാത്രം പുറമെ എണ്ണ പുരട്ടുക എന്നുള്ളത് ശീലിക്കുന്നതായിരിക്കും നല്ലത്.
1: അപ്പോൾ ആയുർവേദം എന്ന് പറയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത് എണ്ണ തൈലം അത് പുരട്ടുക ചൂട് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നമുക്ക് അറിവില്ലായ്മയാണ് അത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ കാരണം.
0: അതായത് ഇപ്പോൾ നമുക്ക് പണ്ട് മുതലേ വീട്ടിൽ ശീലിച്ചു വന്ന എല്ലാ കാര്യങ്ങളും തന്നെ അന്നത്തെ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ വൈദ്യ സാഹചര്യം, വൈദ്യ പാരമ്പര്യം, അതല്ലെങ്കിൽ സാംസ്കാരികമായ പാരമ്പര്യം, അതാണ് പ്രധാനമായിട്ടും അന്നത്തെ യഥാർത്ഥത്തിൽ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദ ഡോക്ടർമാർ സമൂഹത്തിൽ പറഞ്ഞു കൊടുത്തതിനനുസരിച്ചുള്ള നല്ല ശീലങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പോൾ അതിൽ പലപ്പോഴും പല അറിവുകളും ഈ കൈമോശം വന്നു പോയിട്ടുണ്ട്, കുറവുകൾ വന്നിട്ടുണ്ട്, ആഡ് ചെയ്ത് വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ശരിയായ അറിവ് മാത്രം തുടരുക എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് എല്ലാ മാസങ്ങളിലും തന്നെ അവയർനെസ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്ത് ആ അറിവിനനുസരിച്ച് മാത്രം നമ്മൾ ഈ കാര്യങ്ങൾ തുടരുക എന്നുള്ളത് പ്രധാനമാണ്.
1: ഇപ്പോൾ ആയുർവേദത്തിൽ സന്ധിവാദം, ആമവാദം എന്നൊക്കെ ഇങ്ങനെ പലതരം ആയിട്ട് വേർതിരിവുണ്ടല്ലോ, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്?
0: അത് രോഗലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആണ് ഈ തിരിവ് വന്നിരിക്കുന്നത്. പ്രായമാവുമ്പോൾ വരുന്ന ഡീജനറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഓസ്റ്റിയോആർത്രൈറ്റിസ് പോലത്തെ കാര്യങ്ങൾ നമുക്ക് ഈ സന്ധിവാദവുമായിട്ടും, അതേപോലെ തന്നെ നമുക്ക് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആർത്രൈറ്റിസിന്റെ പല അവാന്തര വിഭാഗങ്ങൾ നമുക്ക് ആമവാദം എന്നുള്ള രീതിയിലും, അപ്പൊ അതിനനുസരിച്ച് ആ രോഗത്തിന്റെ തീവ്രത ലക്ഷണങ്ങൾ അതിന്റെ ഓരോ സ്റ്റേജ് അനുസരിച്ചൊക്കെയാണ് ഇത്തരത്തിലുള്ള വർഗീകരണം വരുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: എന്റെ പേര് വേണുഗോപാൽ എന്നായ.
1: സ്ഥലം?
2: ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ നിന്ന് വിളിക്കുന്നു.
1: ഓക്കെ, സംസാരിച്ചോളൂ, സ്വാഗതം.
2: 70 വയസ്സുണ്ട്.
0: പറഞ്ഞോളൂ.
2: ഒരു ഡയബറ്റി പേഷ്യന്റ് ആണ്, ഷുഗർ ലെവൽ കൺട്രോൾ ആണ്, HbA1c 7 ഉണ്ട്, ക്രിയാറ്റിൻ 1.22, കൊളസ്ട്രോൾ 90, ഇതെല്ലാം അങ്ങനെ ഇരിക്കുന്നു. ഈ HbA1c ക്രിയാറ്റിൻ 7 എന്നുള്ളതാണ് എനിക്ക് അത് അങ്ങനെ നിൽക്കുന്നു. എനിക്ക് ഒരു വർഷമായിട്ട് ബാക്ക് പെയിൻ ഉണ്ട്, സൈഡിലാ, സെന്ററിലല്ല, സൈഡിലായിരുന്നു.
0: ഏത് സൈഡില?
2: ഷോൾഡറിന്റെ നേരെ താഴോട്ട് 2 സൈഡിലും. ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്ന അവസാനം ഫെബ്രുവരി ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു MRI എടുത്തു നോക്കാം, ഹോൾ സ്പൈൻ ഇത് എടുത്തു നോക്കാം പറഞ്ഞു എടുത്തു. എടുത്തതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, അതിലെ B12 ഡിസ്ക് ബൾജ് മൾട്ടിപ്പിൾ ലെവൽസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു വിഷയമുള്ളത് ഓൾഡ് ആന്റീരിയർ വെഡ്ജ് കംപ്രഷൻ ഫ്രാക്ചർ ഓഫ് B12 വെർട്ടിബ്ര വിത്ത് മൈൽഡ് ഹൈറ്റ് റിഡക്ഷൻ.
0: വീഴ്ച എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ മുമ്പ്?
2: ഞാനൊരു 6 വയസ്സുള്ളപ്പോ ചെറുപ്പത്തിൽ.
0: അതേയുള്ളൂ.
2: അത് ഞാൻ ആയുർവേദം ചെയ്യുന്നുണ്ട്, സുദർശനം ഗുളിക തരുന്നുണ്ട്, ഗന്ധർവഹസ്ത തൈലമുണ്ട്, ബ്ലിസ്ബാം പുരട്ടാനുണ്ട്, BP വേണ്ടി കാർഡോ കെയർ, BP നോർമൽ ആണ്, കാർഡോ കെയർ കഴിക്കുന്നുണ്ട്. അങ്ങനെ ആയുർവേദമായിട്ടൊരു ബന്ധമുണ്ട്.
0: ഡയബറ്റീസ് എത്ര നാളെ മരുന്ന് കഴിക്കുന്നു?
2: ലാസ്റ്റ് 15 ഇയേഴ്സ്.
0: വ്യായാമങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പം?
2: വ്യായാമം ഞാനൊരു 5 കിലോമീറ്റേഴ്സ് പെർ ഡേ നടക്കുമായിരുന്നു, മോർണിംഗ് വാക്ക് ഉണ്ടായിരുന്നു.
0: ഇപ്പൊ നിർത്തിയേക്കുവാണോ?
2: ഇപ്പൊ ഡോക്ടർ പറഞ്ഞു തൽക്കാലം നടക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ തീരുമാനം കാണുന്നുണ്ട്, ഡിസ്കിന് തീരുമാനം കാണുന്ന ബൾജിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു നടക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്നു.
0: നമുക്കിപ്പോ എന്താ വേണ്ടെന്ന് വെച്ചാല്, ആയുർവേദത്തില് തന്നെ നമുക്ക് ഈ അസ്ഥിസന്ധി രോഗങ്ങളുടെ ഒരു സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണണം. അത് തൊട്ടടുത്ത് എവിടെയാ സൗകര്യം ഉള്ളതെന്നുള്ളത് അവിടുത്തെ അടുത്തുള്ള ഡിസ്പെൻസറി ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഒരുപാട് ദൂരത്തല്ലാതെ തന്നെ ഇതിന്റെ ഗവൺമെന്റിൽ തന്നെ ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അത് കൂടാതെ ഡയബറ്റീസ് നല്ല കൺട്രോൾ ആക്കി വെക്കണം. ഇതിന്റെ കൃത്യമായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ വേണ്ട അളവിലുള്ള ഒരു വ്യായാമം, അതായത് ഡയബറ്റീസ് കൺട്രോൾ ആക്കി വെക്കാനുള്ള ഒരു വ്യായാമം എന്ന ഡിസ്കിന് പ്രശ്നം വരാത്ത വ്യായാമം, ഇത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ശാരീരിക പരിശോധന നോക്കിയാണ് നമ്മൾ ഇത് നിശ്ചയിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണാൻ പറഞ്ഞത്. അപ്പൊ അത് നമ്മുടെ ഈ ആയുർവേദ ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ടും ജില്ലാ കേന്ദ്രങ്ങളിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്.
2: അപ്പൊ
0: തൊട്ടടുത്തുള്ള ഇപ്പൊ നമ്മൾ ഈ ചോദിക്കുന്ന ആ ഡിസ്പെൻസറിയിൽ തന്നെ ഉള്ള ഡോക്ടറോട് തന്നെ ചോദിച്ച് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയി ഈ ഒരു ബാലൻസിന് ഈ വ്യായാമം തന്നെ നിലനിർത്തിക്കൊണ്ട് ഡിസ്കിന് പ്രശ്നം വരാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതിലൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമുക്കിപ്പം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ T എന്ന് പറയുന്ന ഒരു അക്ഷരം ഉണ്ടല്ലോ, നമ്മൾ തന്നെ കണ്ണാടിയിൽ നോക്കി നമുക്ക് ഒട്ടും സ്ട്രെയിൻ വരാതെ വേദന ഒന്നും എടുക്കാതെ ചെയ്യാവുന്ന, ഇപ്പൊ നമ്മുടെ കൈ രണ്ടും വിടർത്തി പിടിച്ച് T എന്നുള്ള അക്ഷരം പോലെ തന്നെ നമ്മൾ നേരെ തന്നെ നിന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന 5 സെക്കൻഡ് ഒക്കെ ഹോൾഡ് ചെയ്ത് ചെയ്യാവുന്ന ചില വ്യായാമങ്ങളുണ്ട്. അപ്പൊ അതാവുമ്പോൾ നമുക്ക് അധികം മൂവ്മെന്റ്സ് ഇല്ല, എന്നാ നട്ടലിനൊക്കെ നല്ലതാണത്. അപ്പൊ അത് വളരെ സോഫ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ നോക്കി ശാരീരിക പരിശോധന നോക്കിയാണ് ഡോക്ടർ ഏത് വ്യായാമം നമ്മുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് വേണമെന്ന് നിശ്ചയിക്കാം. അപ്പൊ അത് ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രയോജനമാവും കേട്ടോ.
2: ഡോക്ടർ.

0: അല്ല അല്ല, അത് അത് വരാതിരിക്കാനാണ്, അത് മുന്നോട്ട് പോകുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വ്യായാമം. ഈ ബൾജ് വരുമ്പോഴോ നമ്മുടെ ഈ നട്ടെല്ലിന്റെ കശേരുക്കളുടെ ഫ്രണ്ടിലും ബാക്കിലുമുള്ള രണ്ട് ലിഗമെന്റ്സ് ഉണ്ട്, ആന്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ, പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ. പിന്നെ ഇരുവശങ്ങളിലും നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള നട്ടലിന്റെ ഇരുവശങ്ങളിലും പാരാസ്പൈനൽ മസിൽസ് ഉണ്ട്. അവരെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ, അവരെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം, അവരെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ ഡിസ്ക് പുറത്തോട്ട് തള്ളുന്നതിന് നമുക്ക് തടയാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അത്
1: ഇപ്പോ നേരത്തെ ശ്രോതാവ് പറഞ്ഞ പോലെ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സർജറിയൊക്കെ ആണല്ലോ സാധാരണ മോഡേൺ മെഡിസിൻ ഒക്കെ ഉപദേശിക്കുന്നത്, പക്ഷെ അതില്ലാതെ ആയുർവേദത്തിലെ ചികിത്സ ലഭ്യമാണ്.
0: ഈ ഡിസ്ക് തള്ളുന്നത് നാല് സ്റ്റേജ് ഉണ്ട്. അപ്പൊ ഇതിന്റെ നാലാമത്തെ സ്റ്റേജ് വന്ന് ഇപ്പൊ കഴുത്തിന്റെ ഭാഗത്ത് സുഷുമ്ന നാഡിക്ക് കംപ്രഷൻ ഉണ്ടാവുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നടുവിന്റെ ഭാഗത്ത് ഈ കോഡ ഐക്യുന സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തീവ്രമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ ശസ്ത്രക്രിയ ചെയ്യേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. അതല്ലാതെ ഉള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ, അതൊരു ഇന്റർനാഷണൽ ക്രൈറ്റീരിയ ആണ്, ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ശസ്ത്രക്രിയ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് ശാരീരിക പരിശോധന ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി, ഈ ക്ലിനിക്കൽ എക്സാമിനേഷനും ഇപ്പൊ എം ആർ ഐ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളും രണ്ടും ഒരേപോലെ തന്നെയാണോ, രണ്ട് ഈ പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, തീവ്രമായിട്ടുള്ള ശാരീരിക അധ്വാനം വേണ്ട കാര്യങ്ങൾ ആവശ്യമുണ്ടോ, മൂന്നാമത്തെ കാര്യം നിലവിൽ അദ്ദേഹത്തിന്റെ പേഷ്യൻ്റ് റിപ്പോർട്ടഡ് ഔട്ട്കം മെഷേഴ്സ്, ക്വാളിറ്റി ഓഫ് ലൈഫിനെ എത്രമാത്രം ഇത് എഫക്ട് ചെയ്തിട്ടുണ്ട്, ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എത്രമാത്രം ആ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ശസ്ത്രക്രിയ വേണോ വേണ്ടയോ എന്നുള്ളത് നിശ്ചയിക്കണം. ഇതിന്റെ ഒരു മൂന്നാമത്തെ സ്റ്റേജ് വരെ, അപ്പൊ ഇതിലിപ്പോ നമുക്കിപ്പോ പ്രൊട്രൂഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേജും എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേജിലും, ഈ എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ തന്നെ ധാരാളം ആളുകളിൽ ശസ്ത്രക്രിയ ഒഴിവാക്കാനായിട്ട് ആയുർവേദ ചികിത്സയിലൂടെ സാധ്യമാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വീണ്ടും വരാതിരിക്കാനായി ചെയ്യേണ്ട വ്യായാമങ്ങൾ, അതിപ്പോ ശസ്ത്രക്രിയ കഴിഞ്ഞാലും ഈ വ്യായാമങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ശസ്ത്രക്രിയക്ക് മുന്നേ തന്നെ അത്തരം വ്യായാമങ്ങൾ നിരന്തരമായിട്ട് ശീലിച്ചാൽ ഒരു പരിധിവരെ 100% ഒരിക്കലും പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം ഒരു 70% 80% ഇടയിലുള്ള നമ്പറിൽ നമുക്ക് ശസ്ത്രക്രിയ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ ശസ്ത്രക്രിയ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥിതിയിൽ രോഗിയുടെ കൂടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശാരീരികമായി അവർ ചെയ്യേണ്ട വ്യായാമങ്ങളും അതേപോലെ തന്നെ അവർ ചെയ്യേണ്ട പോസ്റ്റൽ കറക്ഷൻ പോലത്തെ ജീവിതശൈലി ക്രമീകരണങ്ങളും തുടർന്നാൽ മാത്രമേ ഈ കിട്ടുന്ന ഗുണം നിലനിൽക്കുകയുള്ളൂ.
1: ഒരു ശരിയായ ജീവിതശൈലി പിന്തുടരുക, അവനവന് അനുയോജ്യമായ രീതിയിലുള്ള എക്സസൈസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഓർത്തോ പ്രശ്നങ്ങൾ വരാതെ നോക്കാനുള്ള ഏറ്റവും പ്രധാനമായ നടപടി എന്നാണ് മനസ്സിലായത്. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ അസ്ഥിരോഗങ്ങളും ആയുർവേദ ചികിത്സാ മാർഗങ്ങളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയസ് ബെന്നിയാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: അസ്ഥിരോഗങ്ങളും ആയുർവേദ ചികിത്സാ മാർഗങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്.
3: ഹലോ ഡോക്ടർ,

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ

0: ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
0: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: എട്ട് മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചു വരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE, ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ, ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഈ ജേണലുകൾ, ഈ ജേണൽ ആർക്കൈവുകൾ, ഈ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഈ ബുക്കുകളും ഈ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഈ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ്

0: ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ഷോദ് സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ ഇ ഷോദ് സിന്ധു അറ്റ് ഇൻഫ്ലിപ്നെറ്റ് ഡോട്ട് AIC.IN എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ഷോദ് സിന്ധു പദ്ധതിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, തിരുവനന്തപുരം റിലേ. ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്ന് വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പുരസ്കാരത്തിന് അർഹരായത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ എസ് പി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. സംസ്ഥാനത്ത് 2 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്നു മുതൽ തുടക്കം. മിനായിൽ തങ്ങുന്ന ഹാജിമാർ ഇന്ന് രാത്രി മുതൽ അറഫയിലേക്ക് നീങ്ങിത്തുടങ്ങും. നാളെയാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. 20 തീർത്ഥാടകരാണ് ചടങ്ങിൽ പങ്കെടുക്കുക. 1.25 ഇന്ത്യക്കാരടക്കം 20 ഹാജിമാർ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല നട തുറന്നു. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നടയടയ്ക്കും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ആധാർ കാർഡുള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിപ്പിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുത

0: പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. കൊച്ചി തുറമുഖത്തിന്റെ 98-ാം ദിനാഘോഷം നാളെ. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ട്ബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം June 1 മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീരസഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധർമ്മശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27-ന് എലിമിനേറ്റർ മത്സരവും 29-ന് 2-ാം ക്വാളിഫയറും നടക്കും. മെയ് 31-ന് അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. നാളെ പഴയന്നൂർ പഞ്ചായത്ത്, ഈ മാസം 30-ാം തീയതി കയ്പമംഗലം പഞ്ചായത്ത്. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ അടിയന്തര റോഡ് നിർമ്മാണ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഈ റോട്ടിലൂടെയുള്ള ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. റോഡ് പണി നടക്കുന്നതിനാൽ ഈ റൂട്ടിൽ താൽക്കാലികമായി പൂർണ്ണ ഗതാഗത നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുന്നതായിരിക്കും. ഈ വാഹനങ്ങൾക്ക് വനമേഖലയിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. ചാലക്കുടി അതിരപ്പള്ളി ഭാഗത്തുനിന്ന് മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ തടയും. ഈ ഭാഗത്തു നിന്നുള്ള സഞ്ചാരികൾക്കും മറ്റു വാഹനങ്ങൾക്കും വാഴച്ചാലിനപ്പുറത്തേക്ക് പ്രവേശനമില്ല. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കണം. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കാണം അല്ലെങ്കിൽ വെറുമ്പാട്ടാവകാശ ഭൂമിക്ക് ജന്മം അനുവദിച്ച് ക്രയ സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് തൃശൂർ ലാൻഡ് ട്രൈബ്യൂണൽ ആൻഡ് ഡെപ്യൂട്ടി കളക്ടർ ഇന്ന് കളക്ടറേറ്റിൽ നടത്താനിരുന്ന എല്ലാ SM കേസുകളുടെയും വിചാരണ July 20 മാറ്റിയതായി ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. മണ്ണുത്തി ചിറക്കാക്കോട് KNR റോഡിലെ ആണ്ടുണ്ണി ദേവർ ക്ഷേത്രം മുതൽ വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്ക് വരെ കിലോമീറ്റർ 1/0 മുതൽ 1/0 വരെ ഇന്റർലോക്ക് ടൈൽ വർക്കും 2/650 കലുങ്ക് പ്രവൃത്തിയും നടക്കുന്നതിനാൽ നാളെ മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഈ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടും. ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ മാടക്കത്തറ NSLP സ്കൂളിന് മുൻവശത്തെ കശ്മാവ് റോഡിലൂടെ തിരിഞ്ഞ് പോകണമെന്ന് പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗം പുഴയ്ക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ നാളെ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 29-ന്

മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. കുട്ടനെല്ലൂർ ശ്രീ സി അച്യുത മേനോൻ ഗവൺമെൻറ് കോളേജിൽ 2021-22 അധ്യയന വർഷം വരെ അഡ്മിഷൻ നേടിയവരിൽ കോഷൻ ഡെപ്പോസിറ്റ് തുക കൈപ്പറ്റാത്ത വിദ്യാർത്ഥികൾ ആവശ്യമായ രേഖകൾ സഹിതം ഈ മാസം 31 മുൻപായി കോളേജിൽ എത്തിച്ചേർന്ന് തുക കൈപ്പറ്റണം. കൈപ്പറ്റാത്തവരുടെ തുക ഇനിയൊരു അറിയിപ്പ് കൂടാതെ സർക്കാരിലേക്ക് മുതൽ കൂട്ടുമെന്നും കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യതാ ഡിഗ്രി, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത +2, 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത SSLC തുടങ്ങിയ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ അല്ലെങ്കിൽ റെഗുലർ അല്ലെങ്കിൽ പാർട്ട് ടൈം ബാച്ചുകൾ, മികച്ച ഹോസ്പിറ്റലുകളിൽ ഇന്റേൺഷിപ്പിന് ചെയ്യാൻ അവസരം, കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 7994449314. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശ്ശൂർ. ഇനി 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: Gujarat Poyonev. And now, before we end the bulletin, the headlines once again. President Draupadi Murmu presents Padma Awards 2026 at Rashtrapati Bhavan. Noted film actor late Dharmendra and legendary violin maestro Dr. N. Rajam honored with Padma Vibhushan. Finance Minister Nirmala Sitharaman launches initiatives aimed at strengthening MSMEs and accelerate modernization of rural industries. Joint operation to evacuate stranded tourists at Gulmarg following technical fault in cable car system concludes. All tourists rescued safely. Foreign ministers of India, Australia, Japan and US to participate in Quad meeting in New Delhi tomorrow. IMD forecasts severe heatwave conditions over Haryana, Delhi, Punjab, Uttar Pradesh and Rajasthan during next 2 to 3 days. And in wrestling, Indian grapplers Vicky and Akshay Dhere clinch gold in men's freestyle category at Asian Under 23 Championships in Vietnam. That's all in the news at 9. Good night.
1: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
3: പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം. ഒരു പ്രഭാഷണം കേൾക്കാം ഇന്ന്. ഭാഷയും സാഹിത്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും. സംസാരിക്കുന്നത് ബിജു നായരങ്ങാടി.
4: ഭാഷയാണ് വിദ്യാഭ്യാസത്തിന്റെ സമർത്ഥമായ ഉപകരണം അഥവാ ടൂൾ. ഭാഷകൾ പൊതുവെ അവയുടെ സാഹിത്യരൂപങ്ങളുടെ രൂപവത്കരണവും പ്രചാരവും സൃഷ്ടിക്കുന്ന സാമൂഹ്യ അവബോധത്തിലൂടെയാണ് വേരുറപ്പിക്കുന്നത്. സാഹിത്യമില്ലാതെ, സാഹിത്യത്തെ ക്രമമായി അടയാളപ്പെടുത്താനുള്ള ലിപി വ്യവസ്ഥയില്ലാതെ പ്രധാനപ്പെട്ട ഭാഷകളൊന്നും തന്നെ സക്രിയമായിട്ടില്ല എന്ന് കാണാം. സാഹിത്യവും സാമൂഹ്യ ബന്ധവും തന്നെയാണ് ഒരു ഭാഷയെ വിദ്യാഭ്യാസത്തിൻ്റെ ഉപകരണമാക്കി മാറ്റുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പൊതുവെ ഭാഷ രേഖപ്പെടുത്താനും അതുവഴി ഭാഷയുടെ ലിഖിത രൂപങ്ങളിലൂടെ വിജ്ഞാനത്തിൻ്റെ അനന്ത സാധ്യതകളിലേക്ക് എത്താനും ഒരാളെ സഹായിക്കുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. മാതൃഭാഷാ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇത്തരമൊരു വിദ്യാഭ്യാസ രീതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. ജനനം മുതൽ 6 വയസ്സുവരെ ഒരു കുട്ടി പെരുമാറുന്ന സമൂഹത്തിൻ്റെ ഭാഷയാണ് ആ കുട്ടിയുടെ മാതൃഭാഷ. മലയാളിയായ ഒരച്ഛനും അമ്മയ്ക്കും പിറക്കുന്ന കുഞ്ഞ് ഉത്തരേന്ത്യയിൽ ഹിന്ദി മേഖലയിലാണ് ജീവിച്ചു പോരുന്നത് എങ്കിലും കുട്ടിയുടെ പ്രധാന ആവാസസ്ഥലം വീടും വീട്ടിൽ അച്ഛനും അമ്മയും സംസാരിക്കുന്ന ഭാഷയുമാണ്. ആ ഭാഷ മലയാളമാവുകയും കുട്ടി സ്വാഭാവികമായും കേരളത്തിൽ വളരുന്ന കുഞ്ഞ് സംസാരിക്കുന്ന അത്ര ലാഘവത്തിൽ മലയാളം സംസാരിച്ചു വരുന്നതും ശ്രദ്ധിച്ചാലറിയാം. 6 വയസ്സുവരെ കൃത്യമായി സംസാരിച്ചുറച്ച ഭാഷയെ ലേഖനവിദ്യയിലേക്ക് പരിവർത്തിപ്പിക്കുക കൂടിയാണ് വിദ്യാഭ്യാസ പ്രക്രിയ ചെയ്യുന്നത്. ഭാഷയിലെ മിനിമൽ പെയറും സബ് മിനിമൽ പെയറും ചേർത്ത് വരച്ചു വരച്ചാണ് അക്ഷരവും അതുവഴി പദവും പദങ്ങളുടെ കൂടിച്ചേരൽ വഴി വാക്യവും രൂപപ്പെടുന്നത്. ഭാഷയിലെ ഏറ്റവും ചെറിയ ശബ്ദത്തെയാണ് ഒരു വർണ്ണം എന്ന് പറയുന്നത്. ഉച്ചരിക്കാൻ ഏറ്റവും കുറച്ച് സമയമെടുക്കുന്നത് അഥവാ ഒരു മാത്ര എടുത്ത് ഉച്ചരിക്കുന്നത് ഒരു വർണ്ണം. ഒരു വർണ്ണത്തിന് ഒരു ലിപി ഉണ്ടാവുകയും ആ ലിപി ആ വർണ്ണത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുമ്പോൾ അക്ഷരമുണ്ടാവുകയും ചെയ്യും. ആ എന്ന വർണ്ണം മലയാളത്തിൽ അക്ഷരമാവുന്നത് പോലെ അല്ലല്ലോ തമിഴിലും ദേവനാഗിരിയിലും അക്ഷരമാവുന്നത്. ഒരേ വർണ്ണം വിവിധ ലിപി വ്യവസ്ഥയിലൂടെ വിവിധ അക്ഷരങ്ങളാവുന്നു എന്ന് സാരം. ഈ അക്ഷരവിദ്യയാണ് ഭാഷയുടെ കാതലിലേക്ക് ചെന്നെത്താൻ ഒരാളെ സഹായിക്കുന്നത്. ഭാഷയും സാഹിത്യവും തമ്മിലുള്ള ബന്ധവും പാരസ്പര്യവും എന്ത് എന്നതാണ് അടിസ്ഥാനപരമായ സംശയമായി എന്നും ഉയർന്നു വരാറുള്ളത്. ഭാഷ കൊണ്ടുള്ള കലാവിഷ്കാരമാണ് സാഹിത്യം. സഹിതമായത് എന്നാണ് സാഹിത്യമെന്ന പദത്തിൻ്റെ അർത്ഥം. വാക്കും അർത്ഥവും സഹിതമായത്. വാഗർധാവിവ സംവൃക്തോ എന്ന് ജഗത് പിതാക്കളായ പാർവതീ പരമേശ്വരന്മാരെ കാളിദാസൻ വിശേഷിപ്പിക്കുന്നത് കാണാം. അർദ്ധനാരീശ്വരന്മാരായ പാർവതീ പരമേശ്വരന്മാർ വാക്കും അർത്ഥവും പോലെ പിരിയാത്തവരാണെന്ന് കാളിദാസ ഭാഷ്യം. വാക്കിന് അഥവാ വാക്ക് സൃഷ്ടിക്കുന്ന പദാവലിക്ക് രൂപമെന്നും ഭാവമെന്നും രണ്ട് തലങ്ങളുണ്ട്. പദാവലിയാണ് സാഹിത്യത്തിൻ്റെ കലാരൂപം. ഈ കലാരൂപത്തെ രൂപഭാവ തല

ങ്ങളാണ് നിർണയിക്കുന്നത്. ഓരോ പദവും ഓരോ അർത്ഥത്തെയും പദത്തിൻ്റെ അർത്ഥം ഓരോ ഭാവത്തെയുമാണ് സംക്രമിപ്പിക്കുന്നത്. വാക്ക് സമം അർത്ഥം സമം ഭാവം എന്ന ഒരു ക്രമം ഭാഷയിലുണ്ട് എന്ന് സാരം. ഏറ്റവും സാന്ദ്രമായ സാഹിത്യരൂപം കവിതയാണ്. കവിതയും നോവലും രണ്ട് വ്യത്യസ്തങ്ങളായ സാഹിത്യരൂപങ്ങളാണ്. കവിത വായിക്കുന്നവർ നോവൽ വായിക്കുന്നവരെ അപേക്ഷിച്ച് കുറവാണ്. അതിൻ്റെ കാരണം പൊതുവേ കവിതയെ അപേക്ഷിച്ച് നോവലിൻ്റെ രൂപം ലളിതമാണ് എന്നതാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെ കാലമായി ശുദ്ധഗദ്യത്തിൻ്റെ രൂപത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടും കവിതയ്ക്ക് പൊതുവേ പാരമ്പര്യനിഷ്ഠമായ ഒരു രൂപമുണ്ട് എന്നാണ് കരുതി പോരുന്നത്. അത് പ്രയാസമേറിയതാണെന്നും വിശ്വസിക്കപ്പെട്ടു പോരുന്നു. എന്നാൽ മികച്ച കവിതകൾ ആ കവിതകളുടെ രൂപത്തെ, അതായത് പദത്തിൻ്റെ അർത്ഥതലത്തെ സ്വമേധയാ ഭേദിച്ചു കളയുന്നുണ്ട്. വാക്ക് സമം അർത്ഥം സമം ഭാവം എന്ന രീതി കവിത കൈവെടിയുന്നുണ്ട്. പകരം വാക്ക് സ്വയമേവ ഭാവമായി മാറുന്ന പ്രക്രിയയാണ് കവിത എന്ന് അർത്ഥം. ഇത് പ്രാചീന കവിതയ്ക്ക് മുതൽ ഏറ്റവും പുതിയ കവിതയ്ക്ക് വരെ ബാധകമായ കാര്യമാണ്. ഉദാഹരണത്തിന് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന പരിശോധിക്കാവുന്നതാണ്. ഏറെക്കുറെ 16-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണ് ജ്ഞാനപ്പാന എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പൂന്താനം അതിസാന്ദ്രമായി ജീവിതത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് ജ്ഞാനപ്പാനയിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ച് ബ്രഹ്മാവുമെനിക്കൊവ്വ എന്നും ചിലർ എന്ന ഒരു പ്രയോഗം ജ്ഞാനപ്പാനയിൽ കാണാം. ഇതിൽ ഒവ്വ എന്ന പദത്തിൻ്റെ അർത്ഥമന്വേഷിച്ചു പോകുന്നത് വ്യർത്ഥമാണ്. ആ പദത്തിൻ്റെ കേവലാർത്ഥമല്ല അവിടെ പ്രധാനമായി വരുന്നത്. അതിനപ്പുറത്ത് ആ വാക്ക് സൃഷ്ടിക്കുന്ന ഭാവം, വായനക്കാരൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന അനുഭവമാണ് അവിടെ കവിതയായി മാറുന്നത്. കുമാരനാശാൻ വീണപൂവ് തുടങ്ങുമ്പോൾ ഹാ എന്ന ഒരു വ്യാക്ഷേപകം ഉപയോഗിച്ചു കാണാം. ഈ വ്യാക്ഷേപകത്തിന് നിയതമായ ഒരർത്ഥവുമില്ല. എന്നാൽ ആ കാവ്യം മൊത്തത്തിൽ സൃഷ്ടിക്കുന്ന മുഴുവൻ ഭാവവും ഈ ആദ്യാക്ഷരം പേറി നിൽക്കുന്ന കാഴ്ചയാണ് വീണപൂവ് നിവേദിക്കുന്ന ഏറ്റവും മികച്ച കാവ്യാനുഭവം. 1980-കളിൽ മലയാള കവിതയിൽ സംഭവിച്ച പ്രധാന കാവ്യങ്ങളിൽ ചിലതെഴുതിയ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകളിലെ പദസംയോഗങ്ങൾ പലപ്പോഴും അവയുടെ കേവലാർത്ഥത്തെ മുറിച്ചുകടക്കുകയും നിസ്സാരമാക്കുകയും അവയുടെ ഭാവാർത്ഥത്തിൽ വായനക്കാരൻ്റെ മനസ്സ് മുങ്ങിപ്പോവുകയും ചെയ്യുന്ന അനുഭവമുണ്ടാകുന്നത് കാണാം. വാക്ക് ഭാവമാവുമ്പോഴാണ് ഒരു രചന അതിൻ്റെ സൗന്ദര്യതലത്തെ അതിൻ്റെ പരമാവധിയിൽ ചെന്ന് സ്പർശിക്കുന്നത്. പദങ്ങൾ കൃത്യമായി ചേരുക എന്നത് ഈ ശില്പ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനവുമാണ്. ഗദ്യമായിരുന്നാലും പദ്യമായിരുന്നാലും ഒരു രചന കവിതയിലേക്ക് എത്തുക എന്നതാണ് ഭാഷയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട അത്ഭുതം. വാക്ക് പ്രതിനിധാനം ചെയ്യുന്ന സന്ദർഭമാണ് നിശ്ചിതമായ ഒരു ഭാവത്തെ സൃഷ്ടിച്ചു നൽകുന്നത്. വളരെ സൂക്ഷ്മമായ പദപ്രയോഗങ്ങൾ ഈ ഭാവസന്തുലനം സാധിച്ചെടുക്കും. സാധാരണഗതിയിൽ വലിയ കവികളെയും കാവ്യങ്ങളെയും ഉദാഹരിക്കുന്നതിന് ഇക്കാര്യത്തിൽ യാതൊരു പ്രയാസവുമില്ല. കാളിദാസന്റെ മേഘസന്ദേശം പോലെ ഒരു കാവ്യത്തെയോ കുമാരസംഭവം പോലെ ഒരു മഹാകാവ്യത്തെയോ സമീപിക്കാൻ ഇക്കാര്യത്തിൽ മടിക്കേണ്ടതില്ല. എന്നാൽ കേവലം ഒരു സിനിമാപ്പാട്ടിൽ പോലും പദം പ്രയോഗിച്ചിരിക്കുന്നതിൻ്റെ ചാരുത ഈ നിലയിൽ ഭാവസംക്രമണത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായി കണ്ടെത്താനാവും. ഉദാഹരണത്തിന് ONV കുറിപ്പ് എഴുതിയ ഒരു പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ. ഇങ്ങനെ ആ പാട്ടിൻ്റെ പല്ലവി തുടങ്ങുന്നു. പിന്നീട് അനുപല്ലവിയിൽ ഒരു പ്രയോഗം അത്ഭുതകരമായി വന്ന് സംഭവിക്കുന്നത് കാണാം. അതിങ്ങനെയാണ്: ഗഗനനീലിമയിൽ നീന്തിടുമുടുവില കിളിയും മാഞ്ഞു വിജനമാം വഴിയമ്പലത്തിൽ പഥികനണയുന്നു. ഇതിൽ ഗഗനനീലിമ എന്ന പദം സൃഷ്ടിക്കുന്ന ആഴവും മുഴക്കവും ആകാശത്തിൻ്റെ മറ്റേതൊരു പര്യായ പദം അവിടെ ഉപയോഗിച്ചാലും പൂർത്തിയാവുകയില്ല. അതോടൊപ്പം നീന്തുക എന്ന പദം ചേരുമ്പോൾ അസ്തമയാകാശത്തിൽ താവളം തേടി പറന്നുപോകുന്ന ക്ഷീണിച്ച ഒരൊറ്റ പക്ഷിയെയും ആ പക്ഷിയുടെ മനോനിലയെയും കേൾവിക്കാരൻ ചെന്നു തൊടുന്ന അനുഭവമുണ്ടാകുന്നു. കവിത എന്തിലും ഏതിലും സംഭവിക്കാം എന്നർത്ഥം. ഭാഷയുടെ പ്രത്യക്ഷാനുഭവമാണ് സാഹിത്യം. സാഹിത്യത്തിൽ കവിതയാകട്ടെ ഒരനുഭവത്തെ അനുഭൂതിസാന്ദ്രമായ വേദനയാക്കി പരിവർത്തിപ്പിക്കുന്ന കനലാട്ടവുമാണ്. കവിതയായി പരിണമിച്ച ഏതൊരു രചനയിലും ആത്യന്തികമായി സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. തോരാമഴ എന്ന റഫീഖ് അഹമ്മദിൻ്റെ കവിത ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഉമ്മുകുൽസു എന്ന കുഞ്ഞിൻ്റെ മരണമാണ് പ്രതിപാദ്യം.
കവിയുടെ

0: ഒരനുഭവമാണ് ആ പ്രതിപാദ്യത്തെ സൃഷ്ടിച്ചത്. അനുഭവത്തെ അതേപടി എഴുതിവെച്ചാൽ വിശേഷിച്ച് ഒരു വികാരവും സംക്രമിപ്പിക്കാതെ ആ എഴുത്ത് അസ്തമിച്ചു പോകും. എന്നാൽ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിച്ച് ഒരു വാക്കും എടുത്തു മാറ്റാനില്ല എന്ന നിലയിൽ കൃത്യതയോടെ പ്രയോഗിച്ച് രചന ഒരു ജൈവരൂപമാവുകയാണ് ചെയ്യുന്നത്. ജൈവരൂപം എന്നാൽ ജീവനുള്ള രൂപം എന്നർത്ഥം. ജീവനുള്ള ഏതൊന്നും ആശയവിനിമയം നടത്താൻ കെൽപ്പുള്ളവയാണ്. അവയുടെ അംഗങ്ങളിൽ ഒന്നിൽ നിന്ന് ഒരറ്റം മുറിച്ചു കളഞ്ഞാൽ അവിടം ചോര പൊടിയും. ജൈവരൂപിയായ കവിതയിൽ നിന്ന് ഒരു വാക്കെടുത്തു മാറ്റിയാൽ അവിടെ ചോര പൊടിയുന്ന അനുഭവമുണ്ടാകും. ഭൂമിക്കൊരു ചരമഗീതത്തിൽ കവി ഇഷ്ടവധുവം നിന്ന സൂര്യൻ അണിയിച്ചൊരാ ചിത്രപട കഞ്ചുകം ചീന്തി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കാണാം. പ്രകൃതി നശീകരിക്കപ്പെട്ട ഭൂമിയെ നോക്കിയാണ് ആ പ്രയോഗം. അവിടെ ചീന്തി എന്ന പദത്തിനു പകരം മറ്റേതൊരു പദം ചേർത്താലും ഈ അനുഭവം ഉണ്ടാവുകയില്ല. ചീന്തി എന്നതിനു പകരം കീറി എന്ന് മാറ്റിയാൽ അർത്ഥമോ താളമോ മാറുകയില്ല. എന്നാൽ ചീന്തി എന്ന പദം നൽകുന്ന ഫീൽ മറ്റൊരു പദത്തിനും ഉൽപ്പാദിപ്പിക്കാനും ആവുന്നുമില്ല. വാക്കിൽ വാക്ക് സൃഷ്ടിക്കുന്ന ജീവനിൽ കവിത നിലനിൽക്കുന്നു. കവിതയിലേക്ക് എത്തുക എന്നതാണ് വായിക്കുന്ന ഒരാളിന്റെ മുന്നിലെ പ്രധാന വെല്ലുവിളി. എന്തു വായിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ വായിക്കുന്നു എന്നതാണ് അക്കാര്യത്തിൽ പ്രധാനം. ജീവിതത്തിനെന്ന പോലെ വായനയ്ക്കും നിയതമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആർക്കും അപരത്വം കൽപ്പിക്കാത്ത സ്നേഹം മാത്രം വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരിടമായി ജീവിതത്തെ മാറ്റിയെടുക്കുന്ന ഒരാൾക്ക് നിഷ്പ്രയാസം ഈ രാഷ്ട്രീയത്തിൽ എത്തിച്ചേരാനാവും. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെൻ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ, എന്നുള്ളിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്നെഴുതുമ്പോൾ അക്കിത്തം സ്പർശിക്കുന്നത് ഈ രാഷ്ട്രീയമാണ്. മലയാളത്തിലെ മികച്ച ചെറുകഥകൾ, നോവലുകൾ, നിരൂപണങ്ങൾ, യാത്രാവിവരണങ്ങൾ തുടങ്ങിയവയിലെല്ലാം കവിതയുടെ ആഴസ്പർശങ്ങളുണ്ട്. ആധുനിക നിരൂപകരിൽ ഏറ്റവും പ്രമുഖനായ അഷാമേനോൻ മികച്ച ഒരു യാത്രികൻ കൂടിയാണ്. അദ്ദേഹം എഴുതിയ യാത്രാവിവരണങ്ങൾ, വിശേഷിച്ചും ഹെർബേറിയം എന്ന പുസ്തകത്തിലെ രചനകൾ അവയുടെ ഭാഷയുടെ ചാരുത കൊണ്ടും അനുഭവിപ്പിക്കുന്നതിൻ്റെ തീക്ഷ്ണത കൊണ്ടും കവിതയുടെ ഉന്നത വിധാനങ്ങളിലെത്താൻ വായനയെ സഹായിക്കുന്നത് കാണാം. 1940 ശേഷം നമ്മുടെ കഥാസാഹിത്യത്തിൽ തകഴിയും കേശവദേവും പൊൻകുന്നം വർക്കിയും എസ് കെ പൊറ്റേക്കാടും ഉറൂബും ബഷീറുമെല്ലാം അടങ്ങുന്ന ഒരു തലമുറ രൂപപ്പെട്ടു വന്നു. പിന്നീട് എഴുതിയ എം ടിയും ടി പത്മനാഭനും മാധവിക്കുട്ടിയും മുതൽ ആധുനികരും ആധുനിക അനന്തര കഥാകൃത്തുക്കളും ഉത്തരാധുനികരായ കഥാകൃത്തുക്കളും ഉത്തരാധുനികതയ്ക്ക് ശേഷം എഴുതി വരുന്നവരുമെല്ലാം എഴുതിയ മികച്ച രചനകളെല്ലാം തന്നെ കവിതകൾ തന്നെയാണ്. വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയും എം ടിയുടെ കർക്കിടകം എന്ന കഥയും കവിത എന്ന അത്ഭുതം തന്നെയാണ് എന്ന് സാരം. മലയാളത്തിൽ വന്ന കവിതകളിലൊന്നായ ഷീജാവക്കത്തിൻ്റെ വാളമീൻ കൽപ്പിക്കുന്നു എന്ന കവിതയ്ക്കൊപ്പം തന്നെയാണ് മികച്ച ഒരു ചെറുകഥയും മികച്ച ഒരു നോവലും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാഷയും സാഹിത്യവും വിദ്യാഭ്യാസത്തെ കൂടുതൽ സർഗാത്മകമാക്കാനുള്ള ഇടങ്ങളാണ്. മനസ്സിലേക്ക് വന്നു വീഴുന്നവയും മനസ്സ് വളർത്തിയെടുക്കുന്നവയും ചേർന്ന് രൂപപ്പെടുന്നതാണ് സാഹിത്യം. ആ സാഹിത്യത്തെയാണ് ഭാഷ എന്ന ടൂൾ ഉപയോഗിച്ച് നാം സൗന്ദര്യത്തെയും അതുവഴി ജീവിതത്തെയും നിർദ്ധാരണം ചെയ്തു പോരുന്നത് എന്ന് സാമാന്യമായി പറയാം.
1: ഭാഷയും സാഹിത്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും. ഇതുവരെ സംസാരിച്ചത് ബിജു നായരങ്ങാടി. വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകി.

നാളെ രാവിലെ 7:10 റൈറ്റ് ട്രാക്ക്. വീണ്ടും നടത്തുന്ന നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ട രീതികളെക്കുറിച്ചും പാരാമെഡിക്കൽ കോഴ്സുകളെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചും എഡ്യൂക്കേഷണൽ കരിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി
2: ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരി കേൾക്കാം. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖഡം. ആദ്യം നാദതനു മനുഷ്യം എന്നാരംഭിക്കുന്ന ത്യാഗരാജ കൃതി, ചിത്തരഞ്ജിനി രാഗം ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ എ ആനന്ദപത്മനാഭന്റെ വീണക്കച്ചേരി. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖഡം. ഏമി ജേ സിതേ, തോടിരാഗത്തിൽ ത്യാഗരാജകൃതി, മിശ്രചാപ്പ് താളം.

0: ശ്രീ എ ആനന്ദപത്മനാഭന്റെ വീണക്കച്ചേരിയാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
2: ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഭാരതം എന്ന ചിത്രത്തിലെ ഗാനം, യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ.

അടുത്ത ഗാനം ലങ്കാദഹനം എന്ന ചിത്രത്തിൽ നിന്ന്, ആലാപനം യേശുദാസ്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

എസ് ജാനകിയുടെ ആലാപനം. ചിത്രം ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച. രചന യൂസഫലി കേച്ചേരി, എം പി ശ്രീനിവാസന്റെ ഈണം.

വരികൾ സത്യൻ അന്തിക്കാട്, ഈണം പകർന്നത് എട്ടി ഉമ്മർ, ഗായകർ യേശുദാസ് അമ്പിളി, ചിത്രം അസ്തമിക്കാത്ത പകലുകൾ.

എന്നു നാഥൻ്റെ നിമ്മി ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ ചുനക്കര രാമൻകുട്ടി, ശ്യാമിൻ്റെ സംഗീതം.

ചിത്രം ജെമിനി, ആലാബ് രാജു, റിജീഷ എന്നിവർ ആലപിച്ചത്. വി കെ ഹരിനാരായണൻ്റെ രചനയ്ക്ക് ഷാൻ റഹ്മാൻ്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി മിനിമോൾ വത്തിക്കാനിൽ എന്ന ചിത്രത്തിലെ ഗാനം എസ് ജാനകിയും സംഘവും പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം എം എസ് വിശ്വനാഥൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ, സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ജയകുമാർ രാമകൃഷ്ണൻ.
2: ആരോഗ്യകരമായ ജീവിതത്തിന് സുഹൃത് ബന്ധങ്ങൾ അത്യാവശ്യമാണ്. നമുക്കിടയിൽ സുഹൃത്തുക്കൾ ഇല്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. സൗഹൃദം എത്രത്തോളം ആഴത്തിലാണ് എന്നതിൽ മാത്രമാണ് വ്യത്യാസം. വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെയാണ് നാം ഇന്ന് സൗഹൃദം എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ നല്ല ഹൃദയമുള്ളയാളുടെ ഭാവമാണ് സൗഹൃദം, അയാളാണ് സുഹൃത്ത്. നല്ല ഹൃദയമുണ്ടോ എന്ന് മറ്റൊരാളെ പരിശോധിക്കുന്നതിനേക്കാൾ നല്ലതും എളുപ്പവും നല്ല ഹൃദയമുണ്ടോ എന്ന് സ്വയം പരിശോധിക്കലാണ്. ഹൃദയം ഗുണദോഷങ്ങളെ ഒരുപോലെ സ്വീകരിക്കുന്നു. ഇതിൽ ഏതാണ് ഉൾക്കൊള്ളേണ്ടത്, ഏതാണ് തള്ളിക്കളയേണ്ടത് എന്ന കാര്യം തീരുമാനിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ചുരുക്കത്തിൽ, നല്ലൊരു ഹൃദയമുണ്ടാവുക അഥവാ സദ്ഗുണശീലമാണ് ഒരു സുഹൃത്തിൻ്റെ യഥാർത്ഥ ലക്ഷണം. നമ്മളെല്ലാവരും ശുഭകാംക്ഷികളാണ്. നല്ല ചിന്തകൾ, നല്ല പ്രവർത്തികൾ, നല്ല അന്തരീക്ഷം, അങ്ങനെ പലതും. പക്ഷേ ലോകം ഒരിക്കലും ആർക്കും നല്ലതു മാത്രമായി നൽകുന്നില്ല. എന്നാൽ വ്യക്തിക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നല്ലതു മാത്രം തിരഞ്ഞെടുക്കുന്നയാൾ നല്ലയാളായി മാറുന്നു. അങ്ങനെ ഒരു വ്യക്തിയിൽ സൗഹൃദഭാവം വിടരാൻ തുടങ്ങുമ്പോഴാണ് നല്ല സുഹൃത്തുക്കളും നമ്മളിലേക്ക് വരിക. ഞാൻ മോശമായിരിക്കെ എനിക്ക് നല്ലത് ലഭിക്കുകയില്ല എന്നതാണ് സിദ്ധാന്തം. ജീവിതത്തിൽ സുഹൃത്ത് എന്നത് മിക്കവാറും പ്രതിസന്ധികളിൽ നമ്മെ സഹായിക്കുന്നവരെ സൂചിപ്പിക്കുന്ന പദമാണ്. എന്നാൽ സുഹൃത് ഭാവം വ്യക്തിയിൽ വിടരുന്നതോടെ അതിൻ്റെ പരിമളം പടരുന്നു, അത് അപരിമിതവുമാകുന്നു. അതിൽ മനുഷ്യമൃഗാദികളുടെ പേരിലുള്ള വേർതിരിവ് പോലും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ സുഹൃദം സർവഭൂതാനാം എന്നു പ്രസ്താവിച്ചത്. അതായത്, ഞാൻ സർവഭൂതങ്ങളുടെയും സുഹൃത്താണ് എന്ന്. ജലത്തിൻ്റെ അടിസ്ഥാന ഘടകം ഹൈഡ്രജനും ഓക്സിജനും എന്നതുപോലെ ലോകത്തിലെ സർവചരാചരങ്ങളുടെയും അടിസ്ഥാന ഘടകം അഞ്ചാണ്. അതിൻ്റെ വിവിധ ശ്രേണികളിലുള്ള മിശ്രണങ്ങളത്രേ ഈ പ്രപഞ്ചമത്രയും. അപ്പോൾ സർവഭൂതങ്ങളുടെയും എന്നുവച്ചാൽ ജീവിത സത്യത്തിൻ്റെ അടിസ്ഥാന ശിലകളെ അറിഞ്ഞ് സാക്ഷാത്കരിച്ചവൻ എന്നർത്ഥം. ചുരുക്കത്തിൽ, സ്വജീവിതത്തിലുള്ള സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട് ബോധ്യപ്പെട്ട് പരിഹരിച്ച ഒരാളിലാണ് പൂർണ്ണ സുഹൃദ്ഭാവം വിടർന്നിട്ടുള്ളത്. അദ്ദേഹം സർവത്തിനും സുഹൃത്താണ്. സർവതും അദ്ദേഹത്തോടും സൗഹാർദ്ദം പ്രകടിപ്പിക്കുന്നു. ഇന്നത്തെ പരിമിതമായ സുഹൃദ്ഭാവങ്ങൾ ആ അപരിമിതമായ വികാസത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. നമ്മുടെ ചുറ്റും കാണുന്ന മനുഷ്യ, മൃഗ, പക്ഷി, വൃക്ഷലതാദികളോടുള്ള സഹാനുഭൂതിപരമായ മാനസിക ഭാവനയാണ് ഇതിൻ്റെ പ്രായോഗിക വശം. ഇത് ബോധ്യപ്പെട്ട് വികസിപ്പിക്കാത്ത പക്ഷം നമ്മുടെ തന്നെ വളർച്ച തടസ്സപ്പെടുന്നു. സർവ്വതിനെയും പഴിക്കുന്ന, ശപിക്കുന്ന ഏതൊരാൾക്കാണ് മനസുഖമുണ്ടാവുക? ഒരാളെ ചെളിവാരി എറിയുമ്പോൾ നമ്മുടെ കൈകളിൽ ആദ്യം ചെളി പറ്റുന്നു. മറ്റൊരാളിൽ പുഷ്പവൃഷ്ടി നടത്തുമ്പോൾ നമ്മുടെ കൈകളിൽ പരിമളം പുരളുന്നു. സൗഹൃദഭാവം സർവ്വതിനോടും ആവശ്യമാണ്. കാരണം അത് വ്യക്തിയുടെ മാനസിക, ശാരീരിക, ബൗദ്ധിക വളർച്ചയ്ക്ക് ഉത്തമ വളമായി പരിണമിക്കുന്നു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം, അവതരിപ്പിച്ചത് ജയകുമാർ രാമകൃഷ്ണൻ.
0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ

576.2 മീറ്ററിൽ 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5